റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 9, ക്രിസ്തുവർഷം 2026, ജൂൺ 23, ചൊവ്വാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകാർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ടോണി ഡിമെല്ലോ പറഞ്ഞ ഒരു കഥയുണ്ട്. പണ്ടെവിടെയോ കടലിൽ ഒരു ദ്വീപുണ്ടായിരുന്നു. ആ ദ്വീപിന്റെ മുകളിൽ ഒരു ദേവാലയവും ആ ദേവാലയത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ ദേവാലയത്തിനുള്ളിൽ 1000 മണികളുണ്ടായിരുന്നു. പല രൂപത്തിലും പല വലിപ്പത്തിലുമുള്ള 1000 മണികൾ. ഓരോ മണിക്കും വ്യത്യസ്തമായ ഒരു ശബ്ദമായിരുന്നു. കഥ ഇങ്ങനെയായിരുന്നു. കടലിൽ കാറ്റിളകുമ്പോൾ ഈ 1000 മണികളും ഒരുമിച്ച് മുഴങ്ങിത്തുടങ്ങും. പല നാദങ്ങളുള്ള 1000 മണികൾ ഒരുമിച്ച് മുഴങ്ങുമ്പോൾ ഇത്ര മധുരമുള്ള ഒരു സംഗീതം

ഈ മണിമുഴക്കം കൽക്കാൻ കിട്ടുന്നത്. അവർക്ക് മനഃശാന്തി ലഭിക്കുമത്രേ. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. അയാൾ ആ കടൽ തീരത്ത് വന്ന് ഈ മണിനാദം കേൾക്കുവാൻ വേണ്ടി ശ്രദ്ധയോടെ കാത്തിരുന്നു. അയാൾ എത്ര ഏകാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിട്ടും അയാൾക്ക് മണിമുഴക്കം കേൾക്കുവാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം വീണ്ടും അയാൾ ശ്രമിച്ചു, അന്നും കേട്ടില്ല. അങ്ങനെ തുടരെ തുടരെ പല ദിവസങ്ങളിൽ ശ്രമിച്ചെങ്കിലും അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. മണിനാദം കേൾക്കുവാനുള്ള അനുഗ്രഹം ആ ചെറുപ്പക്കാരന് ലഭിച്ചില്ല. ഒടുവിൽ അയാൾ വിചാരിച്ചു, ഒരുപക്ഷെ എനിക്കിത് വിധിച്ചിട്ടില്ലാവാം, ഞാനിവിടെ നിന്ന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഈ ഗ്രാമത്തിൽ പരിചയപ്പെട്ടവരോടൊക്കെ യാത്ര ചോദിച്ചു കൊണ്ടുപോകാം എന്നയാൾ വിചാരിച്ചു. അങ്ങനെ അയാൾ ചുറ്റി നടന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു. അയാൾ പോകാനൊരുങ്ങി. നല്ല ക്ഷീണം തോന്നിയിരുന്നു. അയാൾ വിചാരിച്ചു, പോകുന്നതിന് മുമ്പ് ഈ കടൽ തീരത്ത് കിടന്ന് കാറ്റും കൊണ്ട് അല്പനേരം വിശ്രമിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചാൽ കടൽ തീരത്തിയെന്ന് നീണ്ടു നിവർന്ന് അങ്ങനെ കിടന്നു. അങ്ങനെ കിടക്കുമ്പോൾ അയാൾക്ക് ഉറക്കം വന്നു. ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അയാൾക്ക് തോന്നി ഒരു മണിനാദം കേട്ടുവെന്ന്. പെട്ടെന്ന് കണ്ണു തുറന്ന് ശ്രദ്ധിച്ചു. അതാ വീണ്ടും ഒരു മണിനാദം. പെട്ടെന്ന് 1000 മണിനാദങ്ങളും ഒരുമിച്ച് കേൾക്കുവാൻ അയാൾക്ക് സാധിച്ചു. അയാൾ അങ്ങനെ സംതൃപ്തനായി അവിടെ നിന്ന് മടങ്ങി. ഇതാണ് കഥ. ആലിബാബയും 40 കള്ളന്മാരും എന്ന കഥയിൽ ആലിബാബ കാട്ടിൽ വെച്ച് നിധികളടങ്ങുന്ന ഒരു ഗുഹ കണ്ടെത്തുന്നുണ്ട്. ഗുഹയുടെ വാതിൽ തുറക്കാൻ ഒരു മന്ത്രവും കണ്ടുപിടിച്ചു. ആ മന്ത്രം ഇതായിരുന്നു, ഓപ്പൺ സിസൈൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും വസ്തുക്കളും ഈ പ്രകൃതി തന്നെയും ഒരു നിധി സൂക്ഷിക്കുന്ന ഗുഹകളാണ്. ഈ നിധി നമുക്ക് തരുന്ന സമ്മാനങ്ങളാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ വളർത്തുന്നത്. ആ വ്യക്തിബന്ധങ്ങൾ വളർത്തുന്നതിനുള്ള സമ്മാനം അല്ലെങ്കിൽ നിധി മറ്റുള്ളവരുടെ പക്കൽ നിന്നും ലഭിക്കുന്നതിന് നമുക്കൊരു മന്ത്രമുണ്ടാകണം. നമ്മുടെ കഥയിലെ ചെറുപ്പക്കാരൻ ബലാത്കാരമായി കടലിലെ മണിമുഴക്കം കേൾക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും അയാൾക്ക് നഷ്ടപ്പെട്ടു. എപ്പോൾ അയാൾ ആഗ്രഹം ഉപേക്ഷിച്ചു അപ്പോഴാണ് അയാൾക്കത് ലഭിച്ചത്. ജീവിതത്തിലും അതുപോലെയാണ്. ഒരു പക്ഷിയായാലും ഒരു പൂവായാലും ഒരു കൂട്ടുകാരനായാലും ഒരു ബന്ധുവായാലും ഈ പ്രകൃതി തന്നെ ആയാലും നമുക്കൊരുപാട് സമ്മാനങ്ങൾ തരുവാൻ, നിധികൾ തരുവാൻ അവരുടെ പക്കലുണ്ട്. പക്ഷേ ഈ നിധികളൊന്നും പിടിച്ചെടുക്കുവാനോ കവർന്നെടുക്കുവാനോ സാധിക്കുകയില്ല. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് കീഴടക്കി ഭരിക്കാനാണ്, വെട്ടിപ്പിടിക്കുവാനാണ്. അങ്ങനെയൊന്നും ഈ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിഗൂഢമായ നിധികൾ നമുക്ക് ലഭിക്കുകയില്ല. അവർ തരുന്ന സമ്മാനങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് വിധേയപ്പെടണം. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലുള്ള ഭിക്ഷപാത്രത്തിലേക്ക് മറ്റുള്ളവർക്ക് ഹൃദയം തുറന്ന് അവരുടെ വെളിപാടുകൾ വഴി അവരുടെ സമ്മാനങ്ങൾ നമുക്ക് തരുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തി സ്വയമാണ് വെളിപ്പെടുത്തേണ്ടത്. ഒരിക്കലും നിർബന്ധം കൊണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്കായി വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 9:10 മുതൽ ആകാശവാണി ഗോൾഡിൽ പരിപാടി കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
1: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ലധികം പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം ാണ്. ഭരണഘടനാ സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയ ായും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 500,000 പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്രമന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുക് നശീകരണ, മാലിന്യ സംസ്കരണ, ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യ വകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്പസമയത്തിനകം സൈക്ലിംഗ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഡാലസിൽ എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഐയിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഗോളിന് ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഐയിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ രാവിലെ 8:30 ജോർദാൻ അൾജീരിയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ഓസ്ട്രിയക്കെതിരെ 9-ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറിമറിയാൻ 30 മിനിറ്റുകൾ മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റക്കർ ആസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38-ാം മിനിറ്റിൽ ഓസ്ട്രിയൻ മലകുലുക്കി ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫുട്ബോൾ മെസ്സിക ലോകകപ്പിൽ തന്റെ 17-ാം ഗോൾ സ്വന്തമാക്കി. ഗോൾ മടക്കാൻ ആസ്ട്രിയ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ കളിയുടെ വേഗം തണുപ്പിച്ച് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അർജന്റീന ആസ്ട്രിയൻ മുന്നേറ്റത്തിന്റെ മുന്നോടിച്ചു. ഒടുവിൽ അവസാന മിസ്സിന് തൊട്ടുമുമ്പ് ആസ്ട്രിയൻ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് മെസ്സി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. സ്കോർ അർജന്റീന 2 ആസ്ട്രിയ 0. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി ഗോൾ നേട്ടം 18-ആയി ഉയർത്തിയ ചരിത്ര നിമിഷമായിരുന്നു.
0: FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവേ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: പ്രവാചക പുനീത ത്രിപാഠി. अथ वार्ताः. भारतस्य द्रुतगत्या वर्धमानस्य विश्वसनीय वैश्विक शक्तिरूपेण परिवर्तनस्य प्रेरक शक्तिः राष्ट्रप्रथमस्य सिद्धान्तः एव अस्तीति प्रधानमन्त्रिणा नरेन्द्रमोदिना उक्तम्.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 11:00 പ്യാർഭരി ആവാസ്, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോടുകാതരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോട് പേശലാം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:00 നാടൻ പാട്ടുകൾ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാഴി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: ഞാൻ ഈ കഴിഞ്ഞ മാസമാണ് റിട്ടയർ ചെയ്തത്. റിട്ടയർമെന്റ് ജീവിതത്തെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. കൂടുതൽ ആശങ്കകൾ എന്റെ മനസ്സിലേക്ക് കയറി വരുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. ജീവിതത്തിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന് പറയുന്നത് പോലെ തൊഴിലും ചില ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാണ് റിട്ടയർമെന്റ്. ജോലിയിലിരിക്കുമ്പോൾ സർവ പത്രാസിലും കഴിഞ്ഞവർ അത് വിട്ടുപോരുമ്പോൾ ജീവിതത്തിൽ തന്നെ വലിയ ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഈ കഴിഞ്ഞ മെയിൽ വളരെയധികം പേർ ഒന്നിച്ച് സർവീസിൽ നിന്ന് വിരമിച്ചു. സർക്കാർ സർവീസിലാണ്. റിട്ടയർമെന്റ് ജീവിതം എങ്ങനെയാണെന്ന ചിന്ത അതുവരെ മിക്കവർക്കും കാണില്ല. ചിലർക്കാണെങ്കിൽ ആ ചിന്ത അലട്ടിക്കൊണ്ടുവിരിക്കും. ചിലർ സർക്കാർ ജോലിയോടൊപ്പം മറ്റ് ചില ജോലികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുമുണ്ടാവും. അത്തരക്കാർ അത്തരം ജോലികളിൽ വ്യാപൃതരായെന്നും വരാം. പക്ഷേ തന്റെ പ്രവൃത്തിയിടങ്ങളിൽ ശരിക്കും പ്രവർത്തിച്ചവർക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കാണില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ മിന്നലുമുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ തിളങ്ങി നിന്നവരുണ്ടല്ലോ, അവർ ചിലപ്പോൾ ആ മേഖലയിലേക്ക് തിരിയും. മറ്റു ചിലർ മത സാമുദായിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടും. പക്ഷേ സർവീസു കാലയളവിൽ തന്റെ തൊഴിലിൽ നന്നായി പ്രവർത്തിച്ചവർ, അത് ആയാലും ഓഫീസ് ജോലികളിലായാലും, വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരികയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ തനിക്ക് ലഭിക്കുന്ന റിട്ടയർമെന്റ് ആനുകൂല്യവും പെൻഷന്റെയും അതുപോലെ താൻ ജീവിത കാലയളവിൽ മിച്ചം പിടിച്ചുണ്ടാക്കിയ സ്വത്തിന്റെയും കാര്യത്തിൽ കണ്ണുനട്ടിരിക്കുകയാണ് മക്കളും. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെയാണ് കാണാനിടയാകുന്നത്. ചിലർക്കാണെങ്കിലോ മക്കളുടെ മക്കളെ, അതായത് പേരക്കുട്ടികളെ പോറ്റാനുള്ള വേലക്കാരുടെ റോളും നിർവഹിക്കേണ്ടി വന്നേക്കാം. ഈ പറഞ്ഞതെല്ലാം പച്ചയായ യാഥാർത്ഥ്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ആയെന്നും വരില്ല. എന്തു തന്നെ ആയാലും സർവീസിലിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ റിട്ടയർമെന്റിന് ശേഷം എങ്ങനെയാകണം എന്ന ഒരു കാഴ്ചപ്പാടുണ്ടാകണം. സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കുടുംബത്തിന് പ്രാധാന്യം നൽകിയുള്ള ജീവിതമാകണം. പെൻഷൻ ആനുകൂല്യങ്ങളിൽ കണ്ണുനട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടാകും. അത് മക്കൾ മാത്രമല്ല, നിക്ഷേപങ്ങളുടെ പേര് പറഞ്ഞും കുറെ പേരുണ്ടാവും. വലിയ പലിശയും മറ്റാനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നവർ ഉണ്ടാകും. അവിടെ ഒന്നും വലയിൽ വീഴരുത്. റിസർവ് ബാങ്ക് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കാത്ത ഒരു സ്ഥലത്തും ഒരു സ്ഥാപനത്തിലും ആരെന്തൊക്കെ നിർബന്ധിച്ചാലും ഒരു പൈസ പോലും നിക്ഷേപിക്കരുത്. 10% തുക പലിശയായി വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ചതിവുണ്ടാകാൻ ഇടയുണ്ടെന്ന സത്യം തിരിച്ചറിയണം. നാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ തുക തിരിച്ചു ലഭിക്കാത്ത സ്ഥിതി വന്നുപോകാം. അതിനാൽ നിക്ഷേപം നടത്തുന്ന കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വേണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. റിട്ടയർമെന്റ് കാലം ശോഭനമാക്കാൻ മറ്റൊട്ടേറെ വഴികളുണ്ട്. അതേക്കുറിച്ച് ഇനി വരുന്ന ഭാഗത്ത് പറയാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തിയെന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യമെന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ, തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യമെന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം നേടിയ ഓരോ നേട്ടങ്ങളും പരസ്പര വിശ്വാസം, സ്ഥിരത, ആഗോള നന്മയോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ലോക നേതാക്കൾ അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഖാദി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണ തുടങ്ങിയ സംരംഭങ്ങളുടെ വിജയത്തിന് പിന്നിൽ പൌരന്മാരുടെ പ്രയത്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ജോ കർ റഹാ ഹേ വോ ആനേ വാലേ 1000 വർഷ കാ ഫ്യൂച്ചർ ലിഖനേ വാലാ ഹേ ഓർ യഹി ദുനിയാ കേ ലിയേ സബ്സേ ബഡി ഭാരത് കീ ഗാരണ്ടി ഹേ. ഭാരത് ഫാസ്റ്റ് ഗ്രോയിംഗ് ഇക്കോണമി ഭീ ഹേ, ഏക് ക്രെഡിബിൾ ഇക്കോണമി ഭീ ഹേ.
0: നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അപകടത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ മരിച്ചു. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. 5 ലക്ഷത്തിലധികം അവയവദാന പ്രതിജ്ഞകൾ രേഖപ്പെടുത്തിയെന്ന സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം. അവയവദാനത്തിനുള്ള വർദ്ധിച്ചുവരുന്ന പൊതുജന അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ നേട്ടം അവയവ കൈമാറ്റത്തിന് കാത്തിരിക്കുന്ന രോഗികളുടെ പ്രതീക്ഷയെയും മാനവികതയുടെ ആഴമേറിയ പ്രവൃത്തിയെയും അടിവരയിടുന്നുവെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. അവയവദാനത്തിന് രാജ്യത്തുടനീളമുള്ള പൌരന്മാർ നൽകിയ പിന്തുണയ്ക്ക് നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. നിങ്ങൾക്കിത് സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കായികരംഗത്തിലെ മുന്നേറ്റം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ, പരസ്പര ധാരണ, ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐഷി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
3: ചോദ്യോത്തരവേളയ്ക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും ശേഷം ഇന്ന് നിയമസഭയിൽ പുതുക്കിയ ബജറ്റിനെ കുറിച്ച് ചർച്ച നടക്കും. ഇന്നലെയായിരുന്നു ബജറ്റ് ചർച്ച ആരംഭിച്ചത്. നാളെയും പിന്നീട് 29-30 തീയതികളിലും ബജറ്റ് ചർച്ച തുടരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണത്തെക്കുറിച്ച് TV ഇബ്രാഹിം, ശമ്പള കമ്മീഷൻ കാലാവധി ദീർഘിപ്പിക്കുന്നതിനെ കുറിച്ച് സി രവീന്ദ്രനാഥ് എന്നിവർ ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസ്യതയും വളർത്തിയെടുക്കുന്നതിന് ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായിക്കുമെന്ന് ശ്രീ ഡോവൽ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഇന്നലെ അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ എന്ന നേട്ടം മെസ്സിക്ക് സ്വന്തമായി. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസിന്റെ 16 ഗോളുകൾ എന്ന റെക്കോർഡാണ് മെസ്സി മറികടന്നത്. മെസ്സിയുടെ ഗോൾ നേട്ടം 18. ഇന്ന് നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ ഇറാഖിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് വിജയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കാലിഫോർണിയയിൽ ഇന്ന് ആരംഭിക്കുന്ന US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെന്നും തൻവി ശർമ്മയും ഇന്ത്യൻ ടീമിനെ നയിക്കും. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെ നേരിടും. കിദംബി ശ്രീകാന്ത് ആദ്യ റൌണ്ട് മത്സരത്തിൽ ചൈനീസ് തായ്പേ താരത്തെ നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് തുടങ്ങിയ മുൻനിര താരങ്ങളും ടൂർണമെന്റിൽ മത്സരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ SECensus.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ US യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ 12th class ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മൂല്യനിർണയത്തിനായി പുതിയ നയം CBSE കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. പുതിയ രീതി പ്രകാരം പരീക്ഷ നടത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ 10th class നേടിയ മാർക്കിന്റെയും അവസാനം എഴുതിയ 12th class ബോർഡ് പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി തുടർവട്ടത്തിൽ ഇനി കാലം സാക്ഷി.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: പ്രകാശത്തിലെ ചില കൗതുകങ്ങളെ കുറിച്ചും അതിന്റെ ശാസ്ത്ര സത്യങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. ലോകത്തിലെ ഏറ്റവും കറുത്ത കറുപ്പ് ഏതാണ്? ഈ ചോദ്യത്തിൽ തന്നെ ഒരു വൈരുദ്ധ്യം കാണാം. ഒരു പ്രകാശവും പ്രതിഫലിപ്പിക്കാത്തതാണല്ലോ കറുപ്പ് നിറമായി നമുക്ക് തോന്നുന്നത്. പൂർണമായ കറുപ്പ് എന്നൊന്നില്ല, അതായത് നമ്മുടെ ഭൂമിയിൽ കുറച്ചെങ്കിലും പ്രകാശം അത് പ്രതിഫലിപ്പിക്കും, അതുകൊണ്ടാണല്ലോ അതിനെ നാം കാണുന്നത്. എന്നാൽ ഭൂമിയിലെ ഏറ്റവും കറുപ്പ് കലർന്ന നിറം ബ്രിട്ടനിലെ സൂറെ നാനോ സിസ്റ്റം കമ്പനി ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. വാൻഡ ബ്ലാക്ക് എന്നാണ് അതിൻ്റെ പേര്. 10 വർഷം മുൻപ് നാസ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഈ നിറം ബ്രിട്ടീഷ് കമ്പനി വിപണിയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പദാർത്ഥം 99.96% പ്രകാശം ആകിരണം ചെയ്യുന്നതിനാലാണ് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അത്ര കറുപ്പായിരിക്കുന്നത്. എന്നാലും ബാക്കി 0.04% അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. വാൻഡ ബ്ലാക്ക് പ്രകാശം പൂർണ്ണമായി തന്നെ ആകിരണം ചെയ്യുന്നതിനാൽ ആ നിറം നമുക്ക് യഥാർത്ഥത്തിൽ കാണാനാകില്ല. പ്രകാശത്തിന്റെ അസാന്നിധ്യം ആയിരിക്കും നമുക്ക് കരിങ്കറുപ്പായി അനുഭവപ്പെടുന്നത്. വാൻഡ ബ്ലാക്ക് നേരത്തെ മുതൽ ബഹിരാകാശ രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് അനീഷ് കപൂർ കമ്പനിയിൽ നിന്നും അനുവാദം വാങ്ങി തന്റെ കലാസൃഷ്ടികളിൽ ഈ നിറം ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കമ്പനി വാണിജ്യ ഉപയോഗത്തിനായി വാൻഡ ബ്ലാക്ക് ലഭ്യമാക്കുകയാണ്. ഈ നിറത്തിൽ ഏതാനും മാസം മുൻപ് BMW ഒരു കാർ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഒരു സ്വിസ് വാച്ച് കമ്പനിയാണ് വാൻഡ ബ്ലാക്ക് ഡയലോഡ് കൂടി വാച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ക്യാമറ ലെൻസുകളിൽ വൈകാതെ വാൻഡ ബ്ലാക്കിന്റെ ഉപയോഗം നമുക്ക് കാണാനാകും. ഫോട്ടോഗ്രാഫിയിൽ പുത്തൻ സംഗീതങ്ങൾ ഇതിലൂടെ പരീക്ഷിക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത്. വിസ്മയകരമായ ഇലകളും നിറങ്ങളുടെ ധാരാളിത്വവുമുള്ള പൂക്കളും ബ്രസീലിയൻ ഫയർവക്സ് എന്ന സസ്യത്തിന്റെ പ്രത്യേകതകളാണ്. വെള്ളി നിറം ചാലിച്ച ഇലകൾ, ഇരുനിറങ്ങൾ ഇണങ്ങിയ സവിശേഷമായ പൂക്കൾ, പിങ്ക് നിറമുള്ള പൂത്തണ്ട്, കുഞ്ഞു പൂക്കളുടെ കൂട്ടത്തിനാകട്ടെ പർപ്പിൾ നിറവും, കാഴ്ചയ്ക്ക് ഒരുതരം കരിമരുന്ന് പ്രയോഗത്തിന്റെ വർണ്ണ പകിട്ട്. ഈ ചെടിക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പേര് വരാൻ തന്നെ കാരണം ഇതാണ്. തെക്കേ അമേരിക്കൻ സ്വദേശിയായ ഈ ഉദ്യാന സുന്ദരി കാഴ്ചയ്ക്ക് വർണ്ണ വിസ്ഫോടനമാണ് നമുക്ക് തരുന്നത്. സസ്യനാമം പോർഫേ റെക്കോമ ഫോളിയാന എന്നാണ്. ഈർപ്പവും ചൂടുമുള്ള കാലാവസ്ഥയിലാണ് ഇത് നന്നായി വളരുക. അത്യാവശ്യം തണൽ വഹിക്കാനും ഈ സസ്യത്തിന് കഴിവുണ്ട്. പരമാവധി 30 സെന്റിമീറ്റർ ഉയരത്തിൽ വളരും. കടുത്ത പച്ച നിറമുള്ള ഇലകളുടെ പ്രതലത്തിൽ വെള്ളി ഉരുക്കി ഒഴിച്ച് ഡിസൈൻ ചെയ്തതുപോലെ ഇല ഞരമ്പുകൾ. പൂക്കൾ ചെടിയുടെ അഗ്രഭാഗത്താണ് വിടരുക.

0: വേനലാകുമ്പോൾ ഒരേ സമയം സവിശേഷ ഭംഗിയുമായി ഇലകളും വർണ്ണാഭമായ പൂങ്കുലകളും ഒന്നിനൊന്ന് മത്സരിച്ച് കാണികളെ വിസ്മയിപ്പിക്കും. ഉദ്യാനങ്ങളിൽ പൊതുവെ വളർത്താനും ചട്ടികളിൽ വളർത്താനും ഈ ബ്രസീലിയൻ ഫയർവെക്സ് ചെടി ഉത്തമമാണ്. കുറഞ്ഞ വെളിച്ചത്തിലും നിറയെ പൂ പിടിക്കാനുള്ള ഇതിൻ്റെ കഴിവ് ശ്രദ്ധേയമാണ്. അന്തരീക്ഷ ഊഷ്മാവ് 19 ഡിഗ്രി ഗ്രേഡിൽ താഴ്ന്നത് ബ്രസീലിയൻ ഫയർവെക്സിന് ഗുണകരമല്ല. ഈ ഘട്ടത്തിൽ ഇതിൻ്റെ ഇലകൾക്ക് മഞ്ഞ നിറമാകുകയും ഞൊറിഞ്ഞ ചുളിവ് വീഴുകയും ചെയ്യും. ഇനി മറ്റൊരു വിശേഷം, ലോകത്തിലെ ഏറ്റവും മനോഹരമായ മരം ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് യൂക്കാലിപ്റ്റസ് ഡെബ് ഗുസ്റ്റയാണ്. കാണാൻ അതിമനോഹരമാണ് ഈ മരം. തടി കണ്ടാൽ ആരോ ചായങ്ങൾ കൊണ്ട് മനോഹരമായ ഒരു ചിത്രം വരച്ചതുപോലെയാണ് നമുക്ക് തോന്നുക. പല വർണ്ണത്തിലുള്ള ഈ മരത്തിന് റെയിൻബോ യൂക്കാലിപ്റ്റസ് എന്നും പേരുണ്ട്. മരത്തിൻ്റെ പുറന്തൊലി പച്ച നിറത്തിലാണ്. അത് പൊളിച്ചു കളഞ്ഞാൽ അകത്ത് നീല, പർപ്പിൾ, ഓറഞ്ച്, മെറൂൺ വർണ്ണങ്ങൾ ചേരുന്ന തോലുകൾ കാണാം. നിത്യഹരിത വൃക്ഷമായ ഇത് വർഷത്തിൽ 8 അടി വരെ ഉയരത്തിൽ വളരും. പരമാവധി 60 മുതൽ 75 വരെ മീറ്റർ ഉയരത്തിൽ ഇതെത്തും. 240 സെന്റിമീറ്ററോളം വണ്ണവും ഉണ്ടാകും. കടലാസ് നിർമ്മിക്കാൻ ആവശ്യമായ പൾപ്പ് വുഡിന് വേണ്ടിയാണ് ഈ മരം പ്രധാനമായും ഉപയോഗിക്കുന്നത്. അലങ്കാരത്തിന് വേണ്ടിയും ഇത് നട്ടുവളർത്താറുണ്ട്. 1918-1926 കാലഘട്ടത്തിൽ ഫിലിപ്പീൻസിലാണ് ഈ മരം ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത്. ഇന്തോനേഷ്യ, വടക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. മരങ്ങളിലെ അത്ഭുതമായിരിക്കുകയാണ് ഈ മരം. പ്രകാശത്തിൻ്റെ വ്യത്യസ്തമായ ചില പ്രതിഫലനങ്ങളാണ് ഈ നിറം, അതായത് ഈ നിറ വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നത്. ഈ മഴവിൽ മരം നട്ടുപിടിപ്പിക്കാൻ വൃക്ഷസ്നേഹികൾ ധാരാളമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാ പ്രദേശത്തും ഇത് അങ്ങനെ വളരാറില്ല. മണ്ണിൻ്റെ പ്രത്യേകതകൾ ഇതിന് ഒരു കാരണമാണ്. നമ്മുടെ ഉത്സവങ്ങളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ നിറങ്ങളുടെ ഒരു ആഘോഷമാണ്. എല്ലാ ഉത്സവങ്ങളും അങ്ങനെ തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹോളി. ചായം കലക്കിയ വെള്ളയും നിറമുള്ള പൊടികളും പരസ്പരം ശരീരത്തിൽ എറിയുന്നതാണ് ഈ ഹോളിയുടെ പ്രധാന ഒരു ചടങ്ങ്. ഇത് അന്നേ ദിവസം രാവിലെ തന്നെ ആരംഭിക്കുന്നു. ഹോളിയുടെ പ്രധാന ഇനം കൂടിയാണിത്. വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിലാണിത്. കുട്ടികളെന്നോ വൃദ്ധരെന്നോ പാവങ്ങളെന്നോ പണക്കാരെന്നോ നോക്കാതെയാണ് ഈ ചായം പൂശൽ പരിപാടി. പാട്ടുപാടിയും ചായം തെറിപ്പിച്ചും റോഡിലൂടെ നീങ്ങുന്നവർ കാണുന്നവരുടെ എല്ലാം ശരീരത്തിൽ ചായം കലക്കിയ വെള്ളം ഒഴിക്കുന്നു. സമത്വത്തിൻ്റെ ആഘോഷമായാണ് ഹോളിയെ കണക്കാക്കുന്നത്. ഫെബ്രുവരിയിലോ മാർച്ചിലോ ആണ് ഹോളി വരിക. വടക്കേ ഇന്ത്യയിലാണ് ഇത് പ്രധാനമായും ആഘോഷിക്കുന്നത്. വിളവെടുപ്പ് കാലം കൂടിയാണിത്. ഹോളിയെ പുതുവർഷത്തിൻ്റെ ആഘോഷമായി കണക്കാക്കുന്നവരുമുണ്ട്. നിറങ്ങളെ ഇത്രയധികം ആഘോഷമാക്കിയ മറ്റൊരാഘോഷം ഹോളിയെപ്പോലെ ലോകത്ത് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാ ഉത്സവങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിറങ്ങളുടെ ആഘോഷമാണല്ലോ. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടുന്നത് തന്നെ വലിയൊരു അറിവ് നൽകും. ആദ്യം നമുക്ക് മലയാളികളുടെ ഓണത്തിൽ തന്നെ വരാം. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം വർണ്ണങ്ങളിൽ ചാലിച്ചെടുത്തതാണ് യഥാർത്ഥത്തിൽ. അത്തപ്പൂക്കളം തന്നെ എത്രയോ വൈവിധ്യങ്ങളായ നിറങ്ങളുടെ സംഗമമാണ്. നയന മനോഹരമായ പൂക്കളുടെ നിറസാന്നിധ്യമായിരുന്നുവല്ലോ ഇത്. മാത്രമല്ല, ഓണക്കാലം പ്രകൃതി തന്നെ വിവിധതരം പൂക്കൾ വിരിയിക്കുന്ന കാലം കൂടിയാണ്. ഓണ ദിവസം വിവിധ നിറങ്ങളിലുള്ള പുത്തൻ വസ്ത്രങ്ങളാണല്ലോ മലയാളികൾ ധരിക്കുന്നത്. മഞ്ഞക്കോടി ഒരു ഓണ സങ്കല്പം തന്നെയാണല്ലോ. മഞ്ഞ നിറത്തിൽ കൊന്നപ്പൂക്കൾ വിരിയുന്നതോടെ ആണ് മലയാളിയുടെ മറ്റൊരു പ്രധാന ആഘോഷമായ വിഷു ആരംഭിക്കുന്നത്. പ്രകൃതിയുടെ തന്നെ ഒരു വൈവിധ്യമാണിത്. വിഷുവിന്റെ കണി കാണാൻ കൊന്നപ്പൂവ് കൂടിയല്ലേ തീരൂ. മഞ്ഞ നിറത്തിലുള്ള എത്ര സൗന്ദര്യമാണതിന്. കണി ഒരുക്കുന്നതിനുമുണ്ട് നിറങ്ങളുടെ വൈവിധ്യം. വിവിധ നിറങ്ങളിലുള്ള വെള്ളരിക്ക, ചക്ക, മാങ്ങ തുടങ്ങിയവയെല്ലാം പ്രധാനമാണല്ലോ. പ്രാചീന കാലത്ത് കേരളത്തിലെ പുതുവർഷ ആഘോഷമായിരുന്നു വിഷു. മേടമാസം 1-ാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത്. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 14-നോ 15-നോ ആയിരിക്കും. വിളക്കുകളുടെ മറ്റൊരു മഹോത്സവമാണ് ദീപാവലി. വിളക്കുകൾ കത്തിച്ചു വയ്ക്കുകയും വിവിധ നിറങ്ങളിൽ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന പൂത്തിരികളും പടക്കങ്ങളും കത്തിക്കുകയും ചെയ്യുന്ന ഉത്സവം കൂടിയാണല്ലോ ഇത്. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയുടെ പ്രീതിക്കാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. വിവിധ നിറങ്ങൾ ആകാശത്ത് വിരിയുന്ന പടക്കങ്ങൾ പൊട്ടിക്കുക മാത്രമല്ല, മധുര പലഹാരങ്ങൾ കൈമാറുന്നതുമൊക്കെ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമാണ്. എല്ലാ വർഷവും ഒക്ടോബറിലോ നവംബറിലോ ആണ് ദീപാവലി ആഘോഷിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമാണല്ലോ ക്രിസ്മസ്. നിറങ്ങളുടെ മഹാമേള തന്നെയാണിത്. വിവിധ നിറങ്ങളുടെ ക്രിസ്മസ് സ്റ്റാറുകൾ വീടുകൾക്ക് മുന്നിൽ തൂക്കിയിടുന്നത് തന്നെയാണ് ഈ ആഘോഷത്തെ മനോഹരമാക്കുന്നത്. ഉണ്ണിയേശു പിറന്ന പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും ഒക്കെ വർണ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ക്രിസ്മസ് പുതുവത്സര ആശംസാ കാർഡുകൾ എന്തെല്ലാം നിറങ്ങളുടെ വൈവിധ്യങ്ങളെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ക്രിസ്മസ് അപ്പൂപ്പനും മറ്റൊരു രൂപത്തിൽ നിറങ്ങളുടെ വ്യത്യസ്തതകളാണല്ലോ നമുക്ക് സമ്മാനിക്കുന്നത്. നിത്യ ജീവിതത്തിൽ നിറങ്ങളുടെ വിസ്മയങ്ങളും അതിൻ്റെ സ്വാധീനങ്ങളെയും കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് റിപ്പോർട്ട് ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. പ്രായമാകുന്ന മനസ്സും മാറുന്ന കോപവും ഇത് ഈ പരിപാടിയുടെ 18-ാം ഭാഗമാണ്. ഒരു ചെറിയ ചോദ്യത്തോടെ ഇന്നത്തെ പരിപാടി ആരംഭിച്ചാലോ? നമ്മുടെ വീട്ടിലെ മുതിർന്നവർ, നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ പെട്ടെന്ന് ഒരു ദിവസം നിസാരമായ ഒരു കാര്യത്തിന് കുഞ്ഞുങ്ങളെപ്പോലെ വാശി പിടിച്ച് പിണങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ നിസാരമായ ഒരു കാര്യത്തിന് അവർ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മളിലും പല പറയാറുണ്ട്, ഇതെന്താ പ്രായമാകും തോറും ഇവർക്ക് കുട്ടികളുടെ സ്വഭാവമാണല്ലോ എന്ന്. എന്തുകൊണ്ടാണ് പ്രായമാകും തോറും മനുഷ്യരിൽ കോപം കൂടുന്നത്? അതോ അത് കോപമല്ല മറ്റെന്തെങ്കിലുമാണോ? ശാസ്ത്രം ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്കൊന്ന് പരിശോധിച്ചാലോ? എന്തുകൊണ്ടാണ് ഈ പ്രായത്തിലും വാശിയും ദേഷ്യവും ഒക്കെ പ്രകടിപ്പിക്കുന്നത്? ഇതിന്റെ മനഃശാസ്ത്ര വശം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? പ്രായമാകുമ്പോൾ കോപത്തിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരും. മക്കളും ബന്ധുക്കളും പരാതിപ്പെടുമെങ്കിലും ഇതിന്റെ പിന്നിൽ ശക്തമായ ചില മനഃശാസ്ത്ര കാരണങ്ങളുണ്ട്. ശാരീരികവും മാനസികവുമായ അരക്ഷിതാവസ്ഥയാണ് പ്രധാനം. കാഴ്ചയും കേൾവിയും കുറയുക, വിട്ടുമാറാത്ത രോഗങ്ങൾ ഉണ്ടാകുക, ഓർമ്മക്കുറവ്, ഇവയെല്ലാം അവരിൽ ഒരു ഭയമുണ്ടാക്കുന്നു. ഈ ഭയമാണ് പലപ്പോഴും ദേഷ്യമായി പുറത്തു വരുന്നത്. പഴയ അധികാരം നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നലും അവരിലുണ്ടാകും. ഒരു കാലത്ത് വീടിന്റെയും സമൂഹത്തിന്റെയും കാര്യങ്ങൾ നിയന്ത്രിച്ചവർ പ്രായമാകുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ പരാശ്രയത്വം അവരിൽ വലിയ നിരാശ ഉണ്ടാക്കും. ലോൺലിനെസ് അഥവാ ഒറ്റപ്പെടൽ. മക്കളും കൊച്ചുമക്കളും അവരുടെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ തങ്ങൾ ആർക്കും വേണ്ടാത്തവരായി മാറി എന്ന ചിന്ത അവരെ അസ്വസ്ഥരാക്കും. ഒരു കുഞ്ഞുദാഹരണം പറയട്ടെ. വീട്ടിലൊരു പുതിയ ടി വി വാങ്ങി എന്ന് കരുതുക. അതിന്റെ റിമോട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മുതിർന്ന ആൾക്ക് മനസ്സിലാകുന്നില്ല. പുതിയ തലമുറ അത് വേഗത്തിൽ ചെയ്യുമ്പോൾ അവർക്ക് തോന്നും തങ്ങൾ ഈ കാലഘട്ടത്തിന് ചേരാത്തവരാണെന്ന്. ആ ഒരു ചെറിയ നിസ്സഹായതയാണ് എനിക്കൊന്നും വേണ്ട എന്ന ദേഷ്യപ്രകടനമായി തന്നെ മാറുന്നത്. ശ്രോതാക്കളെ, ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ നിങ്ങളോട്. ഒരു നിസ്സാര ചോദ്യം. നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് സംസാരിക്കാനോ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനോ അറിയാത്ത കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം ക്ഷമയോടെയാണ് നമ്മളെ നോക്കിയത്? മലമൂത്ര വിസർജനം നടത്തുമ്പോഴും ഒരേ ചോദ്യം 100 വട്ടം ചോദിക്കുമ്പോഴും അവർ നമ്മളെ കെട്ടിപ്പിടിച്ചതല്ലേ ഉള്ളൂ. ഇന്ന് അവർക്ക് പ്രായമായി. അവർ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു നടക്കുമ്പോൾ അതേ ക്ഷമ തിരിച്ചു നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ നമ്മൾ അവരോട് തട്ടിക്കേറുകയാണോ? ഒന്ന് ആലോചിച്ചു നോക്കിയാട്ടെ. മുതിർന്നവരുടെ ദേഷ്യം കുറയ്ക്കാനും വീട്ടിൽ സന്തോഷവും നിലനിർത്താൻ ചില വഴികൾ ഞാൻ പറയാം. തികച്ചും ലളിതമായ കാര്യങ്ങൾ തന്നെയാണ്. അവരെ ശ്രദ്ധയോടെ ഒന്ന് കേട്ടാട്ടെ. അവർ പറയുന്ന കാര്യങ്ങൾ അത് 10 തവണ പറഞ്ഞതാണെങ്കിലും നിങ്ങൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാതെ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് കേട്ടാട്ടെ. ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട് എന്ന തോന്നൽ അവരുടെ പകുതി ദേഷ്യമില്ലാതാക്കും. അമ്മേ, ഇന്ന് കറിക്ക് എന്ത് പച്ചക്കറിയാണ് നല്ലത്? അല്ലെങ്കിൽ അച്ഛാ, ആ ചെടികൾക്കൊന്ന് വെള്ളം ഒഴിക്കാവോ? എന്നിങ്ങനെ അവരെ കൂടെ കൂട്ടിക്കൊണ്ട് വീട്ടുകാര്യങ്ങളിൽ പങ്കാളിയാക്കുക. തങ്ങൾ ഇപ്പോഴും ആവശ്യമുള്ളവരാണ് എന്ന് അവർക്ക് തോന്നട്ടെ. വാക്കുകളിൽ ഒരു കരുതലുണ്ടാകുക. അവരോട് സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർത്താതെ ഇരിക്കുക. കൽപ്പിക്കുന്ന സ്വരത്തിന് പകരം സ്നേഹത്തോടെയുള്ള ഒരു അഭ്യർത്ഥനയാകട്ടെ. യുവാക്കൾക്ക് ചില നിർദ്ദേശങ്ങൾ കൂടി തരാനുണ്ട്. ഓർക്കുക, ഇന്ന് അവരിരിക്കുന്ന കസേരയിലാണ് നാളെ നിങ്ങളും ഇരിക്കാൻ പോകുന്നത്. അതിനാൽ അവരെ അവഗണിക്കരുത്. വീടിന്റെ പ്രധാന തീരുമാനങ്ങളിൽ അവരോട് ഒരു വാക്ക് ചോദിക്കുക, അത് അവരുടെ ആത്മാഭിമാനം ഉയർത്തും. കൊച്ചുമക്കളുമായി സമയം ചെലവഴിക്കണം. മുത്തശ്ശനും മുത്തശ്ശിക്കും ഏറ്റവും വലിയ ഔഷധം കൊച്ചുമക്കളാണ്. കുട്ടികളെ അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. അത് കുട്ടികളിൽ നല്ല മുന്നിലങ്ങൾ വളർത്താനും അവരിൽ സന്തോഷം നിറയ്ക്കാനും സഹായിക്കും. ഇനി മെഡിക്കൽ ചെക്കപ്പുകളും ശ്രദ്ധിക്കണം. ചിലപ്പോൾ ദേഷ്യം കൂടുന്നത് ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ വൈറ്റമിൻ്റെ കുറവുകളോ കൊണ്ടാകാം. അതും മനസ്സിലാക്കി സ്നേഹത്തോടെ അവർക്ക് ചികിത്സയും നൽകണം. അതേ സുഹൃത്തുക്കളെ, പ്രായമായവർ നമ്മുടെ ബാധ്യതയല്ല, മറിച്ച് നമ്മുടെ വേരുകളാണ്. ആ വേരുകൾക്ക് ബലമില്ലെങ്കിൽ മരത്തിന് നിലനിൽപ്പില്ല. വരും ദിവസങ്ങളിൽ നമ്മുടെ മുതിർന്നവരോട് കുറച്ചുകൂടി ക്ഷമയോടെ സ്നേഹത്തോടെ പെരുമാറാൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ? കാരണം അവർക്കിനി ആകെ വേണ്ടത് നമ്മുടെ കുറച്ച് സമയവും ഹൃദയം നിറഞ്ഞ പുഞ്ചിരിയും മാത്രമാണ്. അങ്ങനെയല്ലേ? കോപത്തിന്റെ മറ്റൊരു ഭാവവുമായി അടുത്ത ദിവസം തിരിച്ചെത്താം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10:30 അഭിമുഖം നടക്കും. പ്ലസ് ടു മിനിമം യോഗ്യതയുള്ള 18-35 ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. 3 ബയോഡറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8304-8529-68. വേരിഫിക്കേഷനോ പുനർമൂല്യനിർണയത്തിനു ശേഷം 12-ാം ക്ലാസ് സ്കോർ മാറിയ വിദ്യാർത്ഥികളുടെ പുതിയ മാർക്ക് ഷീറ്റുകൾ റീജിയണൽ ഓഫീസുകളിൽ ലഭ്യമാണെന്ന് CBSE അറിയിച്ചു. പുതുക്കിയ മാർക്ക് ഷീറ്റുകൾ നൽകുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികൾ പഴയ ഒറിജിനൽ മാർക്ക് ഷീറ്റുകൾ റീജിയണൽ ഓഫീസിൽ തിരികെ നൽകണം. IIT കരിപ്പൂരിൽ ഓൺലൈൻ MTech, MSc, PG ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് 25 വരെ അപേക്ഷിക്കാം. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിലും കൊല്ലം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലും അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 3:30 കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം വരെ വിപുലമായ ഒളിമ്പിക് ഡേ റാലി സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ വിവിധ കായിക സംഘടനകൾ, വിദ്യാർത്ഥികൾ, SPC, NCC, സ്കൌട്ട് ആന്റ് ഗൈഡ്സ് അംഗങ്ങൾ, കായിക താരങ്ങൾ, യുവജന സംഘടനകൾ, പൊതുജനങ്ങൾ തുടങ്ങി 5,000-ലധികം പേർ റാലിയിൽ പങ്കെടുക്കും. ഒളിമ്പിക് മൂല്യങ്ങളായ എക്സലൻസ്, ഫ്രണ്ട്ഷിപ്പ്, റെസ്പെക്ട് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിനും കായിക സംസ്കാരം ശക്തിപ്പെടുത്തുന്നതിനുമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടികളിൽ ജില്ലയിലെ മുഴുവൻ കായിക പ്രേമികളും പൊതുജനങ്ങളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. IHRDയുടെ കീഴിൽ ആരംഭിക്കുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി 30 വരെ നീട്ടി. PGDCA, PG ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി, ഡാറ്റാ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DCA, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8547-0050-00. അന്തർജില്ലാ സംസ്ഥാന സബ് ജൂനിയർ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള പെൺകുട്ടികളുടെ ജില്ലാ ഫുട്ബോൾ ടീം സെലക്ഷൻ ഇന്ന് വൈകിട്ട് 3 കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ നടക്കും. ഫുട്ബോൾ കിറ്റുമായി എത്തിച്ചേരണം. 2011 ജനുവരി 1 2014 ഡിസംബർ 31 ഇടയിൽ ജനിച്ച കുട്ടികൾ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8848-36-07-16. മറ്റൊരു നമ്പർ 9633-40-70-09. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ വിഭാഗങ്ങളിലേക്ക് അഡ്ഹോക് അധ്യാപക നിയമനത്തിന് 26 രാവിലെ 10 കോളേജിൽ അഭിമുഖം നടക്കും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ വിഭാഗങ്ങളിലും മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങളിലേക്കുമാണ് ഒഴിവുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-41-6-61. TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ കേരള സർവകലാശാലയുടെ തുടർ വിദ്യാകേന്ദ്രം നടത്തുന്ന PG ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സൈക്കോളജി, സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. PG ഡിപ്ലോമ കോഴ്സിന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയിരിക്കണം. പ്രായപരിധിയില്ല. ലൈബ്രറി സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് 6 മാസമാണ് കാലാവധി. 10-ാം ക്ലാസ്, പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9495-15-74-28. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൊല്ലം ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനും അംശദായം സ്വീകരിക്കുന്നതിനുമായി പട്ടാഴി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് 29 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ സിറ്റിംഗ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9746-82-23-96. മറ്റൊരു നമ്പർ 7025-49-13-86. മറ്റൊരു നമ്പർ 0474-276-68-43.
കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന്റെ ആദ്യ കൌൺസിലിംഗിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ 24 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നതാണ്. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും കൂടാതെ നിലവിൽ വിവിധ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് സ്ഥാപനമാറ്റം ആഗ്രഹിക്കുന്നവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് 23-ാം തീയതി വൈകിട്ട് 5 മണി വരെ പുതിയ അപേക്ഷകൾ സമർപ്പിച്ച് 24-ാം തീയതി നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനിവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

Cool. സാഹിത്യ ദിനനിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്.

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ 5-ാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിൻ്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാരൂപം ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാര മാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

അനുഭവ ഗോചരമോ ഭാവനാ ഗോചരമോ ആകുന്ന വികാരത്തെ സംഗീതാത്മകമായ രീതിയിൽ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് അനുവാച ഹൃദയത്തിലും തത്തുല്യമായ വികാരം അങ്കുരിപ്പിക്കുന്നതിനാണ് ഒരു ഭാവഗായകൻ എത്തിക്കേണ്ടത് എന്ന് ഒരു പ്രസിദ്ധനായ നിരൂപകൻ പറഞ്ഞു. സംഗീതാത്മകമായ രീതിയിലെന്ന് പറയുമ്പോൾ വൃത്തം, പ്രാസം എന്നിവകളുണ്ടാകുന്ന ബാഹ്യതാളത്തെയാണോ ധ്വനിസിദ്ധമായ ആന്തരതാളത്തെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് സംശയം വരാം. ആഴത്തിൽ ചിന്തിച്ചാൽ ബാഹ്യതാളം ഒരു തുടക്കവും ധ്വനിയുടെ താളം അതിൻ്റെ പൂർണ്ണതയുമാണെന്ന് മനസ്സിലാക്കാം. എല്ലാ കലയും സംഗീതത്തിൻ്റെ അവസ്ഥ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് സംഗീതത്തിൽ ഭാവസംക്രമണം ഏറ്റവും സഫലമായി നടക്കുന്നത് കൊണ്ടാണ്. ജീവിതം തന്നെ ഒരു താളമാണല്ലോ. സംഗീതം ഒരു ജന്മവാസനയായി മനുഷ്യൻ്റെ മനസ്സിൽ അടിയുറച്ചിരിക്കുന്നു. നൃത്തം, സംഗീതം, കവിത എന്നീ മൂന്ന് കലകളും ഒന്നായിട്ടാണ് ആരംഭിച്ചത്. കൂട്ടായ കായികാധ്വാനവും അതോടൊപ്പമുള്ള ശാരീരിക ചലനങ്ങളും ഇതിൻ്റെ ഉറവിടമായി കണക്കാക്കാം. യവനരാണെങ്കിൽ ഭാവാത്മക കവിത രചിച്ചിരുന്നത് സംഗീതോപകരണങ്ങൾക്കൊപ്പം വായിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു. ഒരു ഏകാന്ത ഗായകൻ്റെ ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീണ ഈണത്തിലാണ് ഒരു കഥാഗാനത്തിൻ്റെ പിറവി തന്നെ. ഈണമില്ലെങ്കിൽ ഒരു കഥാഗാനം ആകുന്നതേയില്ലെന്ന് ബ്രോൺസൺ പറഞ്ഞിട്ടുണ്ട്. സാഭോയുടെ ഗീതങ്ങൾ വീണയുടെ അകമ്പടിയോടെയാണ് ആലപിക്കപ്പെട്ടത്. നമ്മുടെ പുള്ളുവൻ പാട്ടുകളും വടക്കൻ പാട്ടുകളും ഒക്കെ ഇത്തരം നാടൻ സംഗീതോപകരണങ്ങളുടെ സഹായത്തോടെയാണ് പാടിക്കൊണ്ട് നടന്നിരുന്നത്. അച്ചടിയുടെ കണ്ടുപിടുത്തമാണ് ഭാവഗീതാസ്വാദനത്തെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഏകാന്തതകളിലേക്ക് എത്തിച്ചത്. കാവ്യബാഹ്യമായ സംഗീതത്തിൽ നിന്ന് കാവ്യ അന്തർഗതമായ സംഗീത തലത്തിലേക്ക് ഭാവഗീതം മാറിയതും ഈ സമയത്താണ്. കാവ്യശരീരത്തിലെ സംഗീതം കാവ്യത്തിൻ്റെ അന്തർഭാവത്തിലെ സംഗീതത്തിലേക്ക് നയിക്കുമെന്ന് കവികൾ വിശ്വസിച്ചു. വൃത്തം, പ്രാസം തുടങ്ങിയവ സംഗീതോപകരണങ്ങളുടെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. സംഗീതമെന്നാൽ പ്രാസവൃത്തബന്ധമായ രചനാരീതി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു.

സംഗീതവും കവിതയും തമ്മിലുള്ള ബന്ധം ഉദാത്ത തലത്തിലെത്തുന്നത് കാൽപ്പനിക കാലഘട്ടത്തിലാണ്. റൊമാൻറ്റിക് ഭാവഗീതത്തിൻ്റെ സംഗീതാത്മകത അന്തർഭാവത്തിൽ നിന്ന് ഉയർക്കൊണ്ട് കവിതയെ ആഗമാനം മധുരീകരിക്കുന്നതായിരുന്നു. ഈ ഘട്ടത്തിലാണ് വൃത്തം, പ്രാസം തുടങ്ങിയ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് സംഗീതം കവിതയുടെ ഘടനയിൽ പ്രവേശിച്ചത്. ഈ സംഗീതത്തിന് രണ്ട് തലങ്ങളുണ്ട്. ബാഹ്യസംഗീതത്തെ വൃത്തപരമെന്നും ആന്തരസംഗീതത്തെ ഭാവപരമെന്നും പറയാം. സമ്പൂർണമായ സഫലമായ ആത്മപ്രകാശനമാണ് സംഗീതത്തിലൂടെ സാധിക്കാൻ കഴിയുക. ഗായകൻ്റെ വേദനകളും സന്ത്രാസങ്ങളും വിഹ്വലതകളും മൊത്തമായി തന്നെ അയാൾക്ക് തൻ്റെ പാട്ടുകളിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. ആത്മനിഷ്ഠതയുമായി സംഗീതാത്മകത ബന്ധപ്പെടുന്നതും ഈ വിധത്തിലാണ്. താളങ്ങൾ അടിസ്ഥാന മനുഷ്യപ്രകൃതിയാണ് കാണിക്കുന്നത്. വ്യത്യസ്ത സ്വഭാവക്കാരായ ആൾക്കാരെ ഒന്നിച്ചു ചേർക്കാൻ സംഗീതത്തിന് കഴിയും. പലപ്പോഴും ഭാവാത്മക കവിതയുടെ ഭാവതീവ്രതയിലേക്ക് കടക്കാൻ അനുവാചകനെ പ്രേരിപ്പിക്കുന്നതും ഈ സംഗീതം തന്നെയാണ്. താളബോധം ജന്മനാ മനുഷ്യന് കിട്ടുന്നതാണല്ലോ. ജീവൻ തന്നെ താളമാണ്. ഹൃദയമിടിപ്പിനും ശ്വാസകോശങ്ങളുടെ ചലനങ്ങൾക്കും അതിൻ്റേതായ ക്രമവും താളബദ്ധതയുമുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചിരുന്ന് പാടുമ്പോൾ ഈ താളം ഒരു കൂട്ടായ്മയുടെ ഊർജമായി മാറുന്നു. ഭൗതികമായും വൈകാരികമായും അവരെ ഒന്നിപ്പിക്കാനും ഇതിന് കഴിയുന്നു. സംഗീതത്തിൻ്റെ ഈ സാധ്യതയെ ഭാവാത്മക കവിത പരമാവധി ചൂഷണം ചെയ്തിരിക്കുന്നു. നാദവും കാലവും മാത്രം കൈവശമുള്ള സംഗീതക്കാരന് ആത്മാവസ്ഥകളെ കലർപ്പുകൂടാതെ ഗംഭീരമായി പകർത്താൻ കഴിയുന്നു. ബീഥോവൻ്റെ മൂന്നാം സിംഫണി കേൾക്കുമ്പോഴും ത്യാഗരാജൻ്റെ മോക്ഷപുകുലത എന്ന കീർത്തനം കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ നോക്കുക. ബീഥോവൻ്റെ കരഞ്ഞിരുന്ന കണ്ണുകളും മനസ്സും മോക്ഷത്തിനായി യാചിക്കുന്ന ത്യാഗരാജൻ്റെ കണ്ണുകളും അനുവാചക ഹൃദയത്തിൽ ഒരു ഭാവസമുദ്രം തന്നെ സൃഷ്ടിക്കുമ്പോൾ ആത്മനിഷ്ഠമായ അനുഭൂതികൾ സർവലൗകികങ്ങളാവുന്ന ചിത്രമാണ് നാം കാണുന്നത്.

ആവിഷ്കരിച്ചിരിക്കുന്ന പ്രമേയത്തോട് പൂർണ്ണമായി സമ്മതിക്കാൻ കഴിയാത്ത അനുവാചകന് പോലും അതിലെ താളത്തോട് പ്രതികരിക്കാൻ കഴിയും. ചങ്ങമ്പുഴിയുടെ മനസ്സിനി, കാവ്യനർത്തകി എന്നീ കവിതകൾ നോക്കുക. പാടുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇടയിൽ എവിടെയോ അനുഭൂതിയുടെ തലം വായനക്കാരനെ സമ്മാനിക്കാൻ സംഗീതത്തിന് കഴിയുന്നു. കവിതയിൽ ആവിഷ്കരിക്കപ്പെടുന്ന വികാരത്തിന് ആഴം കൂടുന്തോറും താളത്തിന് വ്യക്തതയും ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സംഗീതത്തിൻ്റെ സ്വത്വത്തിൽ എല്ലാ ഭാവഗീത സ്വഭാവങ്ങളും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഭാവാത്മക കവിത ആധുനിക ഘട്ടത്തിലെത്തുമ്പോൾ വൃത്തനിബദ്ധമായ ഈ സംഗീതത്തിൻ്റെ പ്രാധാന്യം അസ്തമിക്കുന്നു. പദങ്ങളുടെ തിരഞ്ഞെടുപ്പിലും രചനാശൈലിയിലും സന്ദർഭ സ്വീകരണത്തിലും കവി പൂർണ്ണ സ്വാതന്ത്ര്യമെടുക്കാൻ തുടങ്ങി. ടി എസ് ഹരിയർ സൂചിപ്പിച്ചതുപോലെ പദഘടന ഉയർത്തുന്ന സംഗീതം അന്തർഭാവഘടന ഉയർത്തുന്ന സംഗീതത്തോട് പൂർണ്ണമായി ലയിക്കാൻ തുടങ്ങിയത് ഈ സമയത്താണ്. ഈണത്തിൽ പാടാൻ പറ്റുന്നത് മാത്രമാണ് സംഗീതബദ്ധമെന്ന ചിന്ത യാഥാസ്ഥിതികമാണ്. സംഗീതം പദങ്ങളുടെ ലയത്തിലും ബിംബാവലികളിലും ഗൂഢമായിരിക്കുന്നു. വികാരങ്ങളുടെ അയത്നം സംക്രമണം സംഗീതം കൊണ്ട് സാധിക്കുന്നു. ആധുനിക ഘട്ടമെത്തുമ്പോൾ വൃത്തബദ്ധതയെക്കുറിച്ച് അതിൻ്റെ മാനദണ്ഡത്തെക്കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പെട്ടെന്ന് സംവേദനം സാധിക്കത്തക്ക രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. സംഗീതം ഭാവഗീതത്തിന് ജന്മനാ കിട്ടിയിട്ടുള്ള പ്രത്യേകതയാണ്. അതിന് കാലാനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത ശരി തന്നെ. ഗദ്യത്തിൽ പോലും സംഗീതാത്മകത നിലനിർത്താൻ ആധുനിക ഭാവാത്മക കവിത ശ്രദ്ധിക്കുന്നുണ്ട്. ആധുനിക ഭാവഗീതങ്ങളിലെത്തുമ്പോൾ ഛന്ദോമുക്തമായ എന്നാൽ സംഗീതാത്മകമായ ഭാവഗീതങ്ങൾ കാണാം. സംഗീതവുമായുള്ള ബന്ധം ഭാവഗീതത്തിന് ജന്മപരമായി കിട്ടിയതാണ് എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ ഇതിൽ അത്ഭുതമില്ല. അതുകൊണ്ടാണ് യഥാർത്ഥ ഭാവാത്മക കവിത പാടാൻ വേണ്ടിയുള്ളതാണ് എന്ന് പുതിയ വിമർശകർ പോലും പറയുന്നത്.

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ അഞ്ചാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിന്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്തത്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കവിതാഭാഗങ്ങൾ ആലപിച്ച കാവാല ശ്രീകുമാർ, ഡോക്ടർ അഭിറാം, അനഘ കോലത്ത് എന്നിവരോടും കവിതാരാമം, അഖിൽ ഫോക്ക് മീഡിയ എന്നീ യൂട്യൂബ് ചാനൽ പ്രവർത്തകരോടുമുള്ള കടപ്പാട് അറിയിക്കട്ടെ. എല്ലാ റേഡിയോ ബൻസുകാർ ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ, RS രാജീവ്.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: നമസ്കാരം എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം 9 മണി വരെ ഞാൻ ഫിലോമിനിയാണ്. വിളിക്കേണ്ട നമ്പർ 0474-2933-1111. അതുപോലെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കുന്നതാണ്. ടെക്സ്റ്റ് ടൈം വാട്സപ്പിലൂടെ അയക്കാം. 8:50 വരെയാണ് മെസ്സേജിലൂടെ ആശംസ അറിയിക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1333-1111. വിളിക്കുന്ന ശ്രോതാക്കൾ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുക. നമുക്ക് എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ.
3: ഹലോ ഹലോ ഫിലോമിന കുട്ടി,
2: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: പറഞ്ഞോളൂ ചേച്ചി.
3: ഞാനേ അവളെ 21 വസന്തയെ വിളിക്കുന്നത്.
2: പറഞ്ഞോളൂ.
3: ഇന്നലെ എന്റെ ചേച്ചിയുടെ മോടെ ജന്മനാളായിരുന്നു. മോടെ പേര് രമ്യ എന്നാ. വീട്ടിൽ വിളിക്കുന്ന ചാച്ചു
2: എന്നാ.
3: അവര് താമസിക്കുന്ന അഷ്ടമുടിയില്ല. എന്റെ മോക്ക് കുഞ്ഞമ്മയുടെ വകയായിട്ട് 1000 ജന്മദിനാശംസകൾ.
2: ഓക്കെ, അപ്പോൾ രമ്യ എന്ന ചാച്ചുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
3: താങ്ക് യു.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2933-1111. അതുപോലെ ആശംസ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1333-1111. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറയ്ക്കുക, അല്ലെങ്കിൽ റേഡിയോ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2933-1111.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ ഹലോ,
0: ആ കേൾക്കുന്നുണ്ടോ?
1: ആ, ഞാനേ കത്താർ ഓണം കൽക്കുളത്തുനിന്ന് വിളിക്കുകയാണ്. എന്റെ കൊച്ചുമകൾ അഭിരാമിയുടെ ജന്മനാളാണ് ഇന്ന്. ആ, അവളുടെ പേര്, വീട്ടിൽ വിളിക്കുന്നത് അബി. ആ, പേര് അഭിരാമി. മോള് പഠിക്കുകയാണ് ഇന്ന്. മോള് ബർത്ത്ഡേ ആണ്. ആശംസ പറയണം.
0: ഓക്കെ, അപ്പോൾ അഭിരാമി എന്ന അബിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് സോമസ്.
0: ഗുഡ് മോർണിംഗ്.
2: ആ, ഞാൻ കോമളം.
0: പറഞ്ഞോളൂ.
2: ഇന്ന് ഞങ്ങളുടെ ഡോക്ടറുടെ ബർത്ത്ഡേ ആണ്.
0: ഡോക്ടർ
2: പേര് ഡോക്ടർ ശ്രീനിവാസൻ, ഡെന്റിസ്റ്റ് ആണ്. ആ, അപ്പൊ നല്ലൊരു ആശംസ പറഞ്ഞേക്കണം.
0: ഓക്കെ
2: ഡോക്ടറെ, 1000 ജന്മദിന ആശംസകൾ.
0: ഓക്കെ, അപ്പോൾ ഡോക്ടർ ശ്രീനിവാസൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. 9 വരെ നമ്മുടെ സമയം, അപ്പൊ എല്ലാരും വേഗം തന്നെ വിളിച്ചോളൂ. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. എന്റെ കൊച്ചുമോളെ ബർത്ത്ഡേ 15 വർഷം കഴിയുന്നു. ആശംസകള് പറയണേ.
0: കൊച്ചുമോളുടെ പേര് പറയോ.
3: പേര് ആർദ്ര.
0: ഓക്കെ, അപ്പോൾ ആർദ്ര മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും അതുപോലെ ഒരാൾ ആശംസകൾ പറഞ്ഞ് കേട്ട് പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെയും ആശംസ അറിയിക്കാവുന്നതാണ്. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: എന്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന് ഒന്ന് ആശംസകൾ പറഞ്ഞോളെ.
0: മോളുടെ പേര് പറയൂ.
4: മോളുടെ പേര് റിയ.
0: എന്താണ് റിയ?
4: റിയ.
0: ഓക്കെ, അപ്പോൾ റിയയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
5: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് മോളെ.
0: പറഞ്ഞോളൂ.

0: 7 4 2 9 3 1 1 1 1. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ, നമസ്കാരം. എന്റെ പേര് രഞ്ജിനി.
0: പറഞ്ഞോളൂ ചേച്ചി.
1: നമ്മുടെ വിജയ് സാറിന്റെ ബർത്ത്ഡേ.
0: അതെ അതെ, ഓക്കേ. വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ സി എം വിജയ് സാറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്.
2: എന്റെ അനിയത്തിയുടെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. ശ്രീമോൻ എന്ന് വിളിക്കുന്ന ശ്രീധറിന്.
0: ശ്രീധർ,
2: ഹാപ്പി ബർത്ത്ഡേ.
0: അപ്പോൾ ശ്രീമോൻ എന്ന ശ്രീധറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111. 9 മണിവരെയാണ് നമ്മുടെ സമയം. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ. ഹലോ. ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കാണ്. അപ്പോൾ ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ. 0474-293-1111.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം.

0: കരുനാഗപ്പള്ളി നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. 9 മണി വരെ നമ്മുടെ സമയം. അതിൽ ആശംസ അറിയിക്കാൻ വിളിക്കുന്ന നമ്പർ 0474293111. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കുന്ന നമ്പർ 0474-2931-1111.
1: ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഞാൻ രാജേഷ് കുമാർ വാളത്തുങ്കിൽ നിന്ന് വിളിക്കുകയാണ്. എന്റെ മകന്റെ ബർത്ത്ഡേ 16-ാം തീയതി ആയിരുന്നു. തലേന്നും പിറ്റേന്നൊക്കെ ഞാൻ ഒരുപാട് വിളിച്ചു, കിട്ടിയില്ല. എന്തായാലും എന്റെ മകന് ഒരു നല്ല ജന്മദിനാശംസകൾ പറയണം. അതുപോലെ ഇന്ന് ജന്മദിനാശംസകൾ പറയുന്ന എല്ലാവർക്കും എന്റെയും എന്റെ ഭാര്യയുടെയും മൂത്ത മകന്റെയും ജന്മദിനാശംസകൾ.
0: മകന്റെ പേരെന്താണ്?
2: നിഖിൽ രാജേഷ്.
0: നിഖിൽ രാജേഷ്,
2: അതെ.
0: ഓക്കെ, അപ്പോൾ നിഖിൽ രാജേഷിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
2: താങ്ക് യു.
0: ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. ഹായ്, ഗുഡ് മോർണിംഗ് ഫിലോമിന. എന്റെ മകൻ ഫഹദിന്റെ ജന്മദിനമാണ്. മോന് ആയുരാരോഗ്യ സൗഖ്യവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ജന്മദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടത്താനത്ത് നിന്നും ശീബച്ചേച്ചിയാണ് ആശംസ അറിയിച്ചിരുന്നത്. അപ്പോൾ ഫഹദിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. ഓക്കെ, ഇപ്പൊ അടുത്തൊരു മെസ്സേജ്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് ഇപ്പൊ നമുക്ക് പോവാം. ഹലോ
3: ഹലോ
0: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഹലോ, കേൾക്കുന്നുണ്ടോ?
3: ആ, കേൾക്കുന്നുണ്ട്.
0: ആ, പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
3: ഇന്നെന്റെ കുഞ്ഞാടെ മോന്റെ ബർത്ത്ഡേ. പേര് ഹരികൃഷ്ണൻ.
0: ഓക്കെ, ആശംസ അറിയിക്കുന്നുണ്ടോ?
3: ആ, ഹാപ്പി ബർത്ത്ഡേ ഹരികൃഷ്ണ.
0: ഓക്കെ, ഹരികൃഷ്ണന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-2931-1111. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഫിലോമിന, ഞാൻ ബീന. ഇന്ന് 4th ബർത്ത്ഡേ ആഘോഷിക്കുന്ന അദർ മോന് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബീന ചേച്ചി ആയിരുന്നു ആശംസ അറിയിച്ചിരുന്നത്. അപ്പോൾ അദർവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. ഹലോ ഹലോ ഹലോ, വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഫിലോമിന, എന്റെ പേര് രഞ്ജിനി. എന്റെ സ്ഥലം കൊല്ലം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതിനോടൊപ്പം എനിക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: വെരി വെരി ഗുഡ് മോർണിംഗ് ഫിലോമിന.
0: പറഞ്ഞോളൂ ഏട്ടാ, പേര് പറയൂ.
4: ഞാൻ മുണ്ടക്കൽ നിന്നും ത്യാഗരായനാണ്.
0: പറഞ്ഞോളൂ.
4: എന്റെ മൂന്നാമത്തെ അനിയത്തിയുടെ മോൻ ശംഭുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവന് മെനി മെനി റിട്ടേൺസ് ഓഫ് ദി ഡേ.
0: ഓക്കെ, അപ്പോൾ ശംഭുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഉഷാശിവനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഫിലോമിന മോൾ. നാളെ ആർജെ ഇരവിപുരം സന്തോഷിന്റെ മകൾ മേഘമോളുടെ ബർത്ത്ഡേ ആണ്. കൂടാതെ ആർജെ ശബ്ന മോളുടെ മകൾ നേഹ മോളുടെയും ബർത്ത്ഡേ ആണ്. രണ്ടുപേർക്കും ഈ ആന്റിയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ, അഡ്വാൻസ്ഡ് ആശംസ പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേഘ ചേച്ചിക്കും നേഹയ്ക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാ കായിക പ്രേമികൾക്കും ഒളിമ്പിക്സ് ഡേ ആശംസകൾ നേരുന്നു. ബിബീഷ് പുളിയത്തുമുക്കാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച എല്ലാവർക്കും റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ആയിരുന്നു. ഇപ്പോൾ സമയം 8:59 ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, ഇന്ന് ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: ഇപ്പോൾ സമയം 9 മണി.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: കൊല്ലത്തുകാരനല്ലാത്ത ഒരു കൊല്ലത്തെ മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ. അദ്ദേഹം തൃശൂർകാരനാണ്. പക്ഷേ കൊല്ലത്തെ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് ആദ്യമായി കേരള മുഖ്യമന്ത്രിയായത്. അതാണ് സി അച്യുത മേനോൻ. 1969 മുതൽ 70 വരെയും പിന്നീട് 1970 മുതൽ 77 വരെയും അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായി. CPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരുന്നത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ പൊതുപ്രവർത്തനത്തിൽ സജീവമായ സി അച്യുത മേനോൻ കോൺഗ്രസിലൂടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങി. പിന്നീട് 1942 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നത്. പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് 4 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞു. 1957 ഒന്നാം കേരള മന്ത്രിസഭയിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു. മികച്ച രീതിയിൽ കേരള സംസ്ഥാനത്തിന്റെ ഖജനാവ് കൈകാര്യം ചെയ്ത് അദ്ദേഹം ശ്രദ്ധ നേടി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോഴാണ് സി അച്യുത മേനോൻ CPI പക്ഷത്ത് നിലയുറപ്പിച്ചത്. EMS നയിച്ച സപ്തകക്ഷി മുന്നണി സർക്കാർ 1969 തകർന്നതിനെ തുടർന്ന് ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് അച്യുത മേനോൻ ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. 1969 നവംബർ 1 മന്ത്രിസഭ അധികാരമേറ്റത്. അന്ന് നിയമസഭാ അംഗമല്ലാതിരുന്ന സി അച്യുത മേനോൻ കൊട്ടാരക്കരയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുകയായിരുന്നു. എന്നാൽ മുന്നണിയിലെ ഭിന്നതകൾ മൂലം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. 1970 ജൂൺ 26 നിയമസഭ പിരിച്ചുവിട്ടു. 1970 സെപ്റ്റംബർ 17 നടന്ന കേരള തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി. ഐക്യമുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമിക്കാത്തതിനെ തുടർന്നാണ് CPI അംഗമായ സി അച്യുത മേനോൻ ഈ അവസരം ഉപയോഗിച്ചതും കേരള മുഖ്യമന്ത്രിയായി മാറിയതും. അങ്ങനെ ഒരർത്ഥത്തിൽ കൊല്ലത്തിന്റെ പുത്രൻ കൂടിയാണ് സി അച്യുത മേനോൻ.
3: വളർച്ചയുടെ പടവുകൾ
0: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
3: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
0: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
3: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 വ്യാഴാഴ്ച വൈകിട്ട് 3
0: വളർച്ചയുടെ പടവുകൾ

0: ഹലോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: അബ്ഹോറൻസ്. Abhorrence.
1: Abhorrence is spelled as A B H O R R E N C E.
2: This is a noun. It's the act or state of hating or despising someone or something. Malayalathil ആരോടെങ്കിലുമോ എന്തിനോടെങ്കിലുമോ ഉള്ള ജുഗുപ്സ, വെറുപ്പ്, അറപ്പ്, അസ്വരസം.
1: താങ്ക് യു ഓൾ.

0: മോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ പരിചയപ്പെടുന്നത് 2 പ്രധാനപ്പെട്ട കടുവ സംരക്ഷണ കേന്ദ്രങ്ങളെ കുറിച്ചാണ്. പൊതുവെ പറഞ്ഞാൽ ടൈഗർ റിസർവിനെ കുറിച്ചാണ് ഇന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ 2 ടൈഗർ റിസർവുകളെ കുറിച്ചാണ്. അപ്പോ നമുക്ക് ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ് എന്ന് നോക്കിയിട്ട് വരാം. നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആണ് ആദ്യത്തെ ടൈഗർ റിസർവ്. പേരൊരിക്കൽ കൂടി പറയാം, നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും നന്ദ്യാൽ, പ്രകാശം, പാൽനാട്, നൽഗൊണ്ട, മെഹബൂബ് നഗർ എന്നീ 5 ജില്ലകളിലായിട്ട് 3728 km² വിസ്തൃതിയിൽ കാണപ്പെടുന്ന ടൈഗർ റിസർവ് ആണ് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്. ഇനി ഈ ടൈഗർ റിസർവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്താണ് എന്ന് പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആണ്. ഇതിന്റെ പ്രധാന വിസ്തീർണം എന്ന് പറയുന്നത് 1200 km² ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഈ ടൈഗർ റിസർവ് കാണപ്പെടുന്ന പ്രദേശങ്ങളും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നന്ദ്യാല്, പൽനാട്, പ്രകാശം, ആന്ധ്രാപ്രദേശ്, മെഹബൂബ് നഗർ, നൽഗൊണ്ട ജില്ല, തെലങ്കാന എന്നിവയൊക്കെയാണ് ഈ ഒരു ടൈഗർ റിസർവ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ. ഇനി സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1983 ഈ ടൈഗർ റിസർവ് സ്ഥാപിതമാകുന്നത്. ഈ റിസർവിലെ പ്രധാനപ്പെട്ട സസ്തനികൾ എന്ന് പറയുന്നത് ബംഗാൾ കടുവ, ഇന്ത്യൻ പുള്ളിപ്പുലി, കരടി, ഡോള്, ഇന്ത്യൻ ഈനാമ്പീച്ചി, ചിതല്, സാമ്പാർ ഡിയർ, കൃഷ്ണമൃഗം, ചിങ്കാര, ചൗസിങ്ക, ചെറിയ ജന്തുജാലങ്ങളിൽ മഗ്ഗർ മുതല, ഇന്ത്യൻ പെരുമ്പാമ്പ്, ഇന്ത്യൻ മൂർക്കൻ, എലി, പാമ്പ്, ബംഗാൾ മോണിറ്റർ, ഇന്ത്യൻ നക്ഷത്രാമ, ഇന്ത്യൻ മയിൽ എന്നിവയൊക്കെ നമുക്ക് കാണാനായിട്ട് ഈ ഒരു പ്രദേശത്ത് സാധിക്കും. ഇനി ഈ ഒരു ടൈഗർ റിസർവിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത് സ്ഥാപിതമായത് എപ്പോഴാണ് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 1978 നാഗാർജുന സാഗർ ശ്രീശൈലം വന്യജീവി സങ്കേതം വിജ്ഞാപനം ചെയ്യപ്പെട്ടത് അപ്പോൾ 1978. 1983 പിന്നീട് 78 ശേഷം 1983 ഇത് കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെടുകയും 1992 റിസർവ് രാജീവ് ഗാന്ധി വന്യജീവി സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു ടൈഗർ റിസർവിന്റെ ചരിത്രം എന്ന് പറയുന്നത്. 78 വന്യജീവി സങ്കേതമായി വിജ്ഞാപനം ചെയ്യപ്പെട്ട ടൈഗർ റിസർവ്, 83 കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെടുകയും 92 രാജീവ് ഗാന്ധി വന്യജീവി സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ടൈഗർ റിസർവ് കൂടിയാണ് ഈ പറഞ്ഞ നാഗാർജുന സാഗർ ശ്രീശൈലം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഇനി ഈ പ്രദേശത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കല്ലുകൊണ്ടുള്ള അണക്കെട്ടുകളിൽ ഒന്നായ നാഗാർജുന സാഗർ അണക്കെട്ട് ഈ ഒരു പ്രദേശത്താണ് കാണപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ നിരവധി ചരിത്ര അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാഗാർജുന സാഗർ അണക്കെട്ടിനെ കുറിച്ച് പറയുമ്പോൾ, തെലങ്കാനയിലെ നൽഗൊണ്ട ജില്ലയ്ക്കും ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയ്ക്കും ഇടയിൽ നിർമ്മിച്ച നാഗാർജുന സാഗർ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലുതും ഉയരം കൂടിയതുമായ കല്ലുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ്. 1955 December 10 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അന്തരിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഈ അണക്കെട്ടിന്റെ മറ്റ് ചില സവിശേഷതകൾ കൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആഴമുള്ള അടിത്തറയിൽ നിന്നും ഏകദേശം 124 ഉയരവും 1.6 km നീളവുമുണ്ട്. ഈ അണക്കെട്ടിന് 13 അതായത് 42 വീതിയും 14 ഉയരവുമുള്ള 26 ഗേറ്റുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ടൈഗർ റിസർവിന് മറ്റ് ചില ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അമ്രബാദ്, ശ്രീശൈലം, പെദ്ദ ചെരുവ്, ശിവപുരം, നെക്കന്തി എന്നിവയുൾപ്പെടെ നിരവധി പീഠഭൂമികൾ ഈ ഒരു കുന്നിൻ പ്രദേശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. June 2 മുതൽ September അവസാനം വരെ സജീവമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഈ ഒരു പ്രദേശത്തിന് മഴ ധാരാളമായി ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എത്തിപ്പോത്തല വെള്ളച്ചാട്ടം, പെദ്ദ, ഡുക്കുഡു, ഗുണ്ടം, ചാലേശ്വരം തുടങ്ങി നിരവധി വെള്ളച്ചാട്ടങ്ങളും നമുക്ക് ഈ ഒരു കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എത്തിപ്പോത്തല വെള്ളച്ചാട്ടം അഥവാ എത്തിപ്പോത്തല ഫാൾസ്. ഈ എത്തിപ്പോത്തല വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നാഗാർജുന റിസർവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ പൽനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 70 അടി ഉയരമുള്ള ഒരു നദിയാണ് എത്തിപ്പോത്തല വെള്ളച്ചാട്ടം. കൃഷ്ണനദിയുടെ പോഷക നദിയായ ചന്ദ്രവംഗ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം വലതുകരയിൽ ചേരുന്ന 3 അരുവികളുടെ സംഗമസ്ഥാനത്ത് രൂപം കൊള്ളുന്ന കൂടിയാണ്. അതിനോടൊപ്പം തന്നെ വെള്ളച്ചാട്ടത്തിൽ രൂപം കൊണ്ട കുളത്തിൽ ഒരു മുതല പ്രജനന കേന്ദ്രം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് പൽനാട് ജില്ല ആന്ധ്രാപ്രദേശിലാണ്. ഈ ഒരു പേരിന്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. തെലുങ്ക് ഭാഷയിലെ എത്തി എന്ന വാക്കിൽ നിന്നും ഉയർത്തുക അഥവാ പകരുക എന്നൊക്കെയാണ് ഇതിന് അർത്ഥം. പോത്ത എന്ന വാക്കിൽ നിന്നുമാണ് എത്തിപ്പോത്തല എന്ന വാക്കിന്റെ ഉത്ഭവം. എത്തു എന്ന് പറയുമ്പോൾ എത്തി എന്ന ക്രിയയുടെ നാമമാണ്, അല്ലെങ്കിൽ നാമരൂപം കൂടിയാണ്. ഉയർത്തുക, വെള്ളം വീഴുന്ന വലിയ ഉയരം എന്നിവയിൽ നിന്നൊക്കെ വന്ന ഒരു പേര് തന്നെയായിരിക്കണം, അല്ലെങ്കിൽ വെള്ളം ഉയരത്തിൽ നിന്ന് വീഴുന്നത് കൊണ്ട് വന്ന ഒരു പേര് തന്നെയായിരിക്കണം എത്തിപ്പോത്തല എന്ന പേര്. നേരത്തെ പറഞ്ഞതുപോലെ എത്തിപ്പോത്തല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണനദിയിലാണെന്ന് പറഞ്ഞല്ലോ. ഗംഗ, ഗോദാവരി നദികൾക്ക് ശേഷം ഇന്ത്യയിലെ 3-ാമത്തെ ഏറ്റവും നീളമുള്ള നദിയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ കൃഷ്ണനദി. ഗംഗ, സിന്ധു, ഗോദാവരി നദികൾക്ക് ശേഷം ഇന്ത്യയിലെ 4-ാമത്തെ വലിയ നദിയും ജലപ്രവാഹത്തിൻ്റെയും നദീതട വിസ്തീർണയുടെയും കാര്യത്തിലാണ് ഇത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കൃഷ്ണവേണി എന്ന പേരിലും ഈ നദി അറിയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജലസേചനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ് കൂടിയാണ് ഈ നദി. ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലെ ഒരു പ്രശസ്തമായ ദേശീയ ഉദ്യാനത്തെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് 2 ടൈഗർ റിസർവുകളെ കുറിച്ചാണ് നമ്മൾ ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നമ്മൾ കേട്ടായിരുന്നു. ഇനി ഇപ്പോൾ അടുത്തായി കേൾക്കാൻ പോകുന്നത് പശ്ചിമബംഗാളിലെ പ്രശസ്തമായ, അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ടൈഗർ റിസർവ്, സുന്ദർബൻസ് ദേശീയ ഉദ്യാനം. കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെയും ജൈവ മണ്ഡലത്തിന്റെയും ഭാഗമായിട്ടുള്ള ഒരു ദേശീയ ഉദ്യാനം കൂടിയാണിത്. ഗംഗ ഡെൽറ്റയിലെ സുന്ദർബൻസിന്റെ ഭാഗമായ ഇത് ബംഗ്ലാദേശിലെ സുന്ദർബൻ റിസർവ് വനത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗ്ലാദേശിന്റെ തെക്ക് പടിഞ്ഞാറായി കാണപ്പെടുന്ന ഒരു ദേശീയ ഉദ്യാനം കൂടിയാണ് ഇത്. കണ്ടൽക്കാടുകളാൽ മൂടപ്പെട്ട ഈ ഡെൽറ്റ ബംഗാൾ കടുവകളുടെ ഏറ്റവും വലിയ കൂടുതൽ ശേഖരങ്ങൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന മുതല ഉൾപ്പെടെ വിവിധ തരം പക്ഷികൾ, ഉരഗങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പറഞ്ഞ സുന്ദർബൻസ് എന്ന് പറഞ്ഞ പ്രദേശം. ഇപ്പോഴത്തെ സുന്ദർബൻ ദേശീയ ഉദ്യാനം 1973 സുന്ദർബൻ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ കേന്ദ്ര പ്രദേശമായും 1977 ഒരു വന്യജീവി സങ്കേതമായും പ്രഖ്യാപിക്കപ്പെട്ടു. ഒന്നും കൂടി പറയാം, 1973 സുന്ദർബൻ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ കേന്ദ്ര പ്രദേശമായും 77 വന്യജീവി സങ്കേതമായും പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം കൂടിയാണ് ഇത്. 1984 മെയ് 4 ഇതൊരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതിനോടൊപ്പം തന്നെ 87 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇത്. 2019 ഇതൊരു റാംസർ സൈറ്റായി നിയുക്തമാക്കിയിട്ടുണ്ട്. എന്താണ് റാംസർ സൈറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. 2001 നവംബർ ഇത് ലോക ബയോസ്ഫിയർ റിസർവ്, മനുഷ്യനും ബയോസ്ഫിയർ റിസർവും ആയി കണക്കാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു നഗരം എന്ന് പറയുന്നത് കൽക്കട്ടയാണ്. അതിനോടൊപ്പം തന്നെ സ്ഥാപിതമായ വർഷം 1984, ഏകദേശം 42 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സ്ഥാപിതമാകുന്നത്. അതിനോടൊപ്പം തന്നെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് സുന്ദർബൻ തണ്ണീർത്തടം എന്ന പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. സുന്ദർബനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അധികാര പരിധിയിലുള്ള ആദ്യത്തെ വന മാനേജ്മെന്റ് ഡിവിഷൻ 1869 സ്ഥാപിതമാകുന്നത്, സുന്ദർബൻസിന്റെ അധികാര പരിധിയിൽ. അതിനുശേഷം 1875 കണ്ടൽക്കാടുകളുടെ ഒരു വലിയ വിഭാഗം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയും 1865 വന നിയമം പ്രകാരം സംരക്ഷിത വനങ്ങളായി ഈ കണ്ടൽക്കാടുകളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 1879 ബംഗ്ലാദേശിലെ കുല്ല ആസ്ഥാനമായി രൂപീകരിക്കപ്പെടുകയും 1898 കാലയളവിലേക്കാണ് ആദ്യത്തെ മാനേജ്മെന്റ് പ്ലാൻ എഴുതപ്പെടുകയും ചെയ്തത്. ആർക്ക് വേണ്ടി എന്ന് വെച്ചാൽ സുന്ദർബൻസിന് വേണ്ടി. അതിനോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും ബംഗാൾ കടുവകളെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സുന്ദർബൻസിന്റെ ഭരണത്തിനും മാനേജ്മെന്റിനും ഫോറസ്റ്റ് ഡയറക്ടറേറ്റ് ആണ് ഉത്തരവാദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ആണ് ഉത്തരവാദി. പശ്ചിമ ബംഗാളിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, വന്യജീവി ആൻഡ് ജൈവ വൈവിധ്യം, ഇവരൊക്കെ തന്നെയാണ് ഇതിന്റെ മുതിർന്ന എക്സിക്യൂട്ടീവ് ഭരണ പരിധിയിൽ വരുന്നവർ. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി, ഒരിക്കൽ കൂടി നമസ്കാരം.

0: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണക്കാരനെ ഏതൊരു സർക്കാർ ഓഫീസിലും തലയുയർത്തിപ്പിടിച്ച് ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ പവർ നൽകുന്ന ഒരു മാന്ത്രിക ആയുധത്തെ കുറിച്ചാണ്.
2: ഫിലോമിന പറഞ്ഞത് 100% ശരിയാണ്. ഒരു 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ നമ്മുടെ സ്വന്തം വില്ലേജ് ഓഫീസ് വരെയുള്ള എവിടെ നിന്നും കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയാം. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം.
1: പലപ്പോഴും നമ്മുടെ നാട്ടിലെ ശ്രോതാക്കൾ പറയുന്ന ഒരു പരാതിയുണ്ട്. ഒരു റേഷൻ കാർഡിനോ അല്ലെങ്കിൽ ലൈസൻസിനോ വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റിനോ അപേക്ഷ കൊടുത്താൽ മാസങ്ങളോളം ഉദ്യോഗസ്ഥർ അത് വെച്ച് താമസിപ്പിക്കും. കാര്യം ചോദിച്ചാൽ കൃത്യമായി മറുപടി തരില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഈ നിയമം നമുക്ക് എങ്ങനെയാണ് തുണയാകുന്നത്?
2: അവിടെയാണ് ഈ നിയമത്തിന്റെ യഥാർത്ഥ പവർ. പണ്ടൊക്കെ സർക്കാർ ഓഫീസിലെ ഫയലുകൾ എന്നത് വലിയൊരു രഹസ്യമായിരുന്നു. എന്നാൽ 2005 ഈ നിയമം വന്നതോടുകൂടി ഭരണ സുതാര്യത അതായത് ട്രാൻസ്പെറൻസി എന്നത് ജനങ്ങളുടെ ഒരു അവകാശമായി മാറി. നമ്മളൊരു അപേക്ഷ കൊടുത്തിട്ട് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വെച്ച് താമസിപ്പിക്കുകയാണെങ്കിൽ ഒരു വെള്ളക്കടലാസിൽ വിവരാവകാശ പ്രകാരം ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ തന്ന അപേക്ഷയിന്മേൽ ഇതുവരെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, അത് വൈകാൻ കാരണക്കാരായ ഉദ്യോഗസ്ഥർ ആരൊക്കെ. ഇത് ചോദിച്ചാൽ ഏത് വലിയ ഉദ്യോഗസ്ഥനായാലും കൃത്യമായ സമയത്തിനുള്ളിൽ മറുപടി തന്നെ പറ്റൂ. നമ്മുടെ ജീവിതത്തെ നേരിട്ടോ പരോക്ഷമായോ ബാധിക്കുന്ന നിരവധി തീരുമാനങ്ങൾ സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റു പൊതു അധികാരികളും ദിവസം തോറും എടുക്കുന്നുണ്ട്. പലപ്പോഴും സാധാരണക്കാരന്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയരാറുണ്ടല്ലേ. ഒരു റോഡിന്റെ നിർമ്മാണത്തിനായി എത്ര രൂപ അനുവദിച്ചു? ഒരു ക്ഷേമ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഒരു അപേക്ഷ മാസങ്ങളായി ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത് എന്തുകൊണ്ട്? ഒരു സർക്കാർ തീരുമാനത്തിന് പിന്നിലെ കാരണം എന്താണ്? ഇത്തരം വിവരങ്ങൾ അറിയാൻ ഒരു സാധാരണ പൗരന് അവകാശമുണ്ടോ? അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാവുന്ന രഹസ്യങ്ങളാണോ? ജനാധിപത്യ വ്യവസ്ഥയിൽ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ കൈവശം വെക്കുന്ന വിവരങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു അവകാശം പൗരന്മാർക്ക് ഉണ്ടാകണമെന്ന ആശയത്തിൽ നിന്നാണ് ഈ സുപ്രധാന നിയമം രൂപം കൊണ്ടത്. അതാണ് വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് RTI. ഈ നിയമം നിലവിൽ വന്നതോടെ ഒരു സാധാരണ പൗരന് പോലും പൊതു അധികാരികളോട് ചോദ്യങ്ങൾ ചോദിക്കാനും രേഖകൾ ആവശ്യപ്പെടാനും തീരുമാനങ്ങളുടെ അടിസ്ഥാനങ്ങൾ അറിയാനും ഭരണ നടപടികൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനും കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു.
1: ആദ്യം തന്നെ ഒരു അടിസ്ഥാന ചോദ്യത്തോടെ തുടങ്ങാം. നമ്മൾ പലപ്പോഴും RTI അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന പദം കേൾക്കാറുണ്ട്. എന്നാൽ നിയമപരമായി നോക്കുമ്പോൾ എന്താണ് വിവരാവകാശം? എന്തുകൊണ്ടാണ് ഈ നിയമത്തെ ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ പൗരാവകാശങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നത്?
2: വിവരാവകാശം എന്നത് സർക്കാർ കൈവശം വയ്ക്കുന്ന വിവരങ്ങൾ അറിയാനുള്ള ഒരു പൗരന്റെ നിയമപരമായ അവകാശമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളും ചിലവഴിക്കുന്ന പൊതുപണവും ഭരണ നടപടികളും ജനങ്ങളുടെ പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന ആശയത്തിൽ നിന്നാണ് ഈ അവകാശം അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമം ഒരു വിവരശേഖരണ മാർഗം മാത്രമല്ല, ഭരണത്തിലെ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള ശക്തമായ ഒരു ഉപകരണമാണ്.
1: വിവരാവകാശ നിയമത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിയമത്തിന്റെ ആവശ്യം വന്നത്? നമ്മുടെ ജനത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും എന്തുകൊണ്ടാണ് പെട്ടെന്ന് 2005 ഇങ്ങനൊരു നിയമം കൊണ്ടുവരാൻ സർക്കാർ തയ്യാറായത്? ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു?
2: ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു രീതിയുണ്ട്. അതായത് സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും സാധാരണ ജനങ്ങൾ അറിയാൻ പാടില്ല. അതിനായി ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പോലെ കടുപ്പമേറിയ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണം കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ പോലും അന്ന് ജനങ്ങൾക്ക് അവകാശമില്ലായിരുന്നു. ഫയലുകളൊക്കെ രഹസ്യമായി പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു രഹസ്യ സ്വഭാവം കാരണം സർക്കാർ ഓഫീസുകളിൽ കടുത്ത അഴിമതിയും മടിയും ചുവപ്പുനാടയും വർദ്ധിച്ചു വന്നു. സാധാരണക്കാരനായ ഒരാൾ ഒരു അപേക്ഷ കൊടുത്താൽ അതിന്മേൽ എന്ത് നടപടിയുണ്ടായി എന്നറിയാൻ പോലും മാസങ്ങളോളം ഓഫീസുകളിൽ കയറി ഇറങ്ങണമെന്ന അവസ്ഥയായിരുന്നു. ഒരു സർക്കാർ തീരുമാനം എങ്ങനെ എടുത്തു, ഒരു പദ്ധതി നടപ്പാക്കാൻ എത്ര തുക അനുവദിച്ചു, ഒരു അപേക്ഷ എന്തുകൊണ്ടാണ് വൈകുന്നത്, ഒരു ഉദ്യോഗസ്ഥൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ സാധാരണയായി ഒരു പൗരനെ അറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. ഭരണത്തിൽ സുതാര്യതയുടെ അഭാവം അഴിമതിക്കും അധികാര ദുരുപയോഗത്തിനും വഴിവെക്കുമെന്ന ആശങ്ക സമൂഹത്തിൽ ശക്തമായി അതോടെ ഉയർന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ ജനങ്ങളുടെ പണവും വിഭവങ്ങളും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ സർക്കാർ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പരിശോധനയ്ക്ക് വിധേയമാകണം എന്ന ഒരാശയം കൂടുതൽ ശക്തമായി. ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്താനും ഭരണത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിത്തം ഉറപ്പാക്കാനും വേണ്ടിയാണ് വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ഭരണകൂടത്തെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവരാവകാശ നിയമം വന്നത്. അതിനാൽ RTI ആക്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിവരശേഖരണ നിയമം മാത്രമല്ല, ഭരണത്തിലെ രഹസ്യ സ്വഭാവത്തിൽ നിന്ന് സുതാര്യതയിലേക്കുള്ള ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്.
1: വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് സുതാര്യത പിന്നെ ഉത്തരവാദിത്തം. ഇത് കേൾക്കാൻ നല്ല ഗാംഭീര്യമുള്ള വാക്കുകളാണ്. പക്ഷേ നമ്മുടെ സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിന്റെ അർത്ഥം ഒന്ന് ലളിതമാക്കാമോ?
2: സിമ്പിളായ ഭാഷയിൽ പറഞ്ഞാൽ സുതാര്യത എന്ന് വെച്ചാൽ ഒളിച്ചുകളി ഇല്ലാതിരിക്കുക എന്നതാണ്. നമ്മൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ അവർ കൃത്യമായ ബില്ലും വില വിവര പട്ടികയും കാണിച്ചു തന്നാൽ അവിടെ സുതാര്യത ഉണ്ട്. അതുപോലെ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് പഞ്ചായത്തോ വില്ലേജ് ഓഫീസോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലെ ഓരോ രൂപയും എവിടെ ചെലവാക്കി എന്ന ഫയലുകൾ ജനങ്ങൾക്ക് കാണാൻ പാകത്തിൽ തുറന്നു വെക്കുന്നതിനെയാണ് ഭരണത്തിലെ സുതാര്യത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു റോഡ് നിർമ്മാണ പദ്ധതിക്ക് എത്ര തുക അനുവദിച്ചു, ഏത് കരാറുകാരനാണ് ജോലി ഏറ്റെടുത്തത്, ജോലി പൂർത്തിയാക്കേണ്ട സമയം എന്താണ് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് അറിയാൻ കഴിയണം. ഇതിലൂടെ പൊതുപണം എങ്ങനെ ചെലവഴിക്കപ്പെടുന്നു എന്ന് ജനങ്ങൾക്ക് പരിശോധിക്കാനാവും. ഇനി രണ്ടാമത്തെ വാക്ക് ഉത്തരവാദിത്വം, അഥവാ മറുപടി പറയാനുള്ള ബാധ്യതയാണ്. പണ്ടൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഒരു ഫയൽ വർഷങ്ങളോളം മുക്കിവെക്കാം, ആരും ചോദിക്കാനില്ലായിരുന്നു. എന്നാൽ വിവരാവകാശം വന്നതോടെ ആ ഉദ്യോഗസ്ഥന് വലിയൊരു പേടിയുണ്ട്. ഞാൻ ഈ ഫയൽ വൈകിപ്പിച്ചാൽ നാളെ ജനങ്ങൾ ചോദ്യവുമായി വരും, അതിന് ഞാൻ കമ്മീഷന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഈ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയം ഉദ്യോഗസ്ഥരെ കൃത്യസമയത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനോ വകുപ്പോ എടുത്ത തീരുമാനത്തെക്കുറിച്ച് പൗരൻ ചോദ്യം ചെയ്യുമ്പോൾ അതിന് വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട്. വിവരാവകാശ നിയമം ഈ രണ്ട് ലക്ഷ്യങ്ങളെയാണ് ശക്തിപ്പെടുത്തുന്നത്.
1: നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങളാണ് ഇവിടുത്തെ രാജാക്കന്മാർ എന്നൊക്കെ. പക്ഷേ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം മാത്രമല്ലേ 5 വർഷത്തിലൊരിക്കൽ നമുക്ക് കിട്ടുന്നത്? ഈ അറിയുവാനുള്ള അവകാശം എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ ഭാഗമായത്?
2: പലരും വിചാരിക്കുന്നത് വോട്ട് ചെയ്യൽ മാത്രമാണ് ജനാധിപത്യം എന്നാണ്. എന്നാൽ യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായി നിരീക്ഷിക്കലാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ആശയം ജനങ്ങളാണ് പരമാധികാരികൾ എന്നതാണ്. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ പണം ഉപയോഗിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ സർക്കാർ എന്ത് ചെയ്യുന്നു, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു, പൊതുപണം എങ്ങനെ ചെലവഴിക്കുന്നു എന്നൊക്കെ അറിയാൻ ജനങ്ങൾക്ക് കൃത്യമായ അവകാശമുണ്ട്. അറിയാനുള്ള അവകാശം ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭരണകൂടത്തെ ഫലപ്രദമായി വിലയിരുത്താനോ ചോദ്യം ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ടാണ് കോടതികൾ പല സന്ദർഭങ്ങളിലും വിവരങ്ങൾ അറിയാനുള്ള അവകാശത്തെ ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അവകാശമായി കാണുന്നത്. ഒരു വിവരബോധമുള്ള പൗരന് മാത്രമേ ഉത്തരവാദിത്തമുള്ള ജനാധിപത്യത്തിൽ ഫലപ്രദമായ പങ്കാളിയാകാൻ കഴിയൂ. അതിനാൽ വിവരാവകാശം ഒരു ഭരണപരമായ അവകാശം മാത്രമല്ല, ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് അനിവാര്യമായ ഒരു അവകാശം കൂടിയാണ്. നമ്മുടെ ഭരണഘടനയിലെ Article 19(1)(a) പ്രകാരം ഓരോ പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രകടന സ്വാതന്ത്ര്യവും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ വിവരം അല്ലെങ്കിൽ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പൗരന് അതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാനോ അഭിപ്രായം പറയാനോ സാധിക്കൂ. അതുകൊണ്ട് തന്നെ അറിയാനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിവരമില്ലാത്ത ജനങ്ങളുള്ള നാട് ഒരിക്കലും ഒരു യഥാർത്ഥ ജനാധിപത്യ രാജ്യമാകില്ല. ജനങ്ങളുടെ കൈകളിൽ കൃത്യമായ വിവരങ്ങൾ എത്തുമ്പോഴാണ് അവർ ശക്തരാകുന്നത്. അവിടെയാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത്.
1: ഈ ഒരു നിയമം പെട്ടെന്ന് രൂപപ്പെട്ട ഒന്നല്ലല്ലോ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നതിന് പിന്നിൽ എന്തെങ്കിലും ചരിത്രപരമായ പശ്ചാത്തലമുണ്ടോ?
2: വിവരാവകാശ നിയമത്തിന്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അതൊരു നിയമനിർമ്മാണ നടപടിയുടെ കഥ മാത്രമല്ല, ജനങ്ങൾ കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്വമുള്ളതുമായ ഭരണകൂടം ആവശ്യപ്പെട്ട ഒരു ജനകീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം കൂടിയാണ്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഭരണ സംവിധാനങ്ങൾ പൊതുവെ രഹസ്യ സ്വഭാവം പുലർത്തുന്നവയായിരുന്നു. സർക്കാർ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്

0: തൊഴിലാളികൾക്ക് സർക്കാർ കൃത്യമായി കൂലി നൽകുന്നില്ലായിരുന്നു. ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പറയും, മാസ്റ്റർ റോളിൽ നിങ്ങൾ ഒപ്പിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഫണ്ട് വന്നിട്ടില്ല എന്ന്. അവിടെയാണ് തൊഴിലാളികൾ ഒരു സ്ലോഗൻ ഉയർത്തിയത്, നമ്മുടെ വിയർപ്പിന്റെ മണം നമ്മുടെ കൂലി, അതിന്റെ കണക്ക് ഞങ്ങൾക്കറിയണം. അവർ ആ മാസ്റ്റർ റോളുകളുടെ പകർപ്പുകൾ ചോദിച്ച് വലിയ ധർണകളും സമരങ്ങളും നടത്തി. ഒടുവിൽ ആ രേഖകൾ പുറത്തു വന്നപ്പോഴാണ് മനസ്സിലായത്, മരിച്ചുപോയ ആളുകളുടെയും ഇല്ലാത്ത ആളുകളുടെയും പേരിൽ ഒപ്പിട്ട് ഉദ്യോഗസ്ഥർ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അവസാനം ഈ ഉന്നയിച്ച ആവശ്യം ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുകയും 2005 ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കുകയും ചെയ്തു. അതിൽ RTI ആക്ട് ഒരു സാധാരണ നിയമം മാത്രമല്ല, കൂടുതൽ തുറന്നതും ജനകീയവുമായ ഭരണത്തിനായി നടന്ന ദീർഘകാല പോരാട്ടത്തിന്റെ ഒരു ഫലമാണ്.
1: റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്ന നിയമം അടിസ്ഥാനപരമായി എന്താണ് ചെയ്യുന്നത്?
0: റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പൗരന്മാർക്ക് പൊതു അധികാരികളുടെ കൈവശമുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു സമഗ്ര നിയമമാണ്. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരണത്തിലെ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ നിയമപ്രകാരം ഇന്ത്യയിലെ ഓരോ പൗരനും പൊതു അധികാരികളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. വിവരം എന്നത് രേഖകൾ, റിപ്പോർട്ടുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, കരാറുകൾ, ഫയലുകൾ, ഇമെയിലുകൾ, അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, ഡേറ്റ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരാശയമാണ്. ഈ നിയമം എല്ലാ സർക്കാർ വകുപ്പുകൾക്കും മാത്രമല്ല, സർക്കാർ ധനസഹായം ഗണ്യമായി ലഭിക്കുന്ന സ്ഥാപനങ്ങൾക്കും ചില പൊതുസ്ഥാപനങ്ങൾക്കും ബാധകമാണ്. അപേക്ഷകൻ ആവശ്യപ്പെട്ട വിവരം നൽകാൻ വിസമ്മതിക്കുകയോ സമയപരിധിക്കുള്ളിൽ മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ നിയമം അപ്പീലിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കേണ്ട ബാധ്യത സർക്കാരിനില്ല. രാജ്യസുരക്ഷ, അന്വേഷണങ്ങളിലെ രഹസ്യത, ചില വ്യക്തിഗത വിവരങ്ങൾ തുടങ്ങിയ ചില വിഭാഗങ്ങൾ നിയമം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് RTI ആക്ട് 2005 എന്നത് വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സംവിധാനം മാത്രമല്ല, ഭരണകൂടവും പൗരനും തമ്മിലുള്ള വിശ്വാസവും ഉത്തരവാദിത്വവും ശക്തിപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ്.
1: ഒരു സാധാരണ പൗരൻ RTI അപേക്ഷ നൽകാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ഉയരുന്ന ചോദ്യം ഇതാണ്, എനിക്ക് എന്തൊക്കെ വിവരങ്ങളാണ് അവകാശപ്പെടാൻ കഴിയുക? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, വിവരാവകാശ നിയമത്തിൽ വിവരം എന്ന പദത്തിന് എന്താണ് അർത്ഥം?
0: വിവരാവകാശ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനങ്ങളിൽ ഒന്നാണ് ഇൻഫർമേഷൻ എന്നത്. നിയമത്തിന്റെ സെക്ഷൻ 2F പ്രകാരം വിവരം എന്നത് ഏതൊരു രൂപത്തിൽ ലഭ്യമായ വിവരങ്ങളെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ആശയമാണ്. അതായത് ഒരു സർക്കാർ വകുപ്പിന്റെ കൈവശമോ നിയന്ത്രണത്തിലോ ഉള്ള രേഖകൾ, ഫയലുകൾ, റിപ്പോർട്ടുകൾ, ഉത്തരവുകൾ, സർക്കുലേഴ്സ്, ഇമെയിലുകൾ, ഉപദേശങ്ങൾ, അഭിപ്രായങ്ങൾ, കരാറുകൾ, ഡേറ്റ, കണക്കുകൾ തുടങ്ങിയവയെല്ലാം വിവരത്തിന്റെ പരിധിയിൽ വരാം. എന്നാൽ ഒരു പ്രധാന കാര്യം ഓർക്കുക, RTI നിയമപ്രകാരം നിലവിലുള്ള വിവരങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ സാധിക്കൂ. ഒരു ഉദ്യോഗസ്ഥനോട് പുതിയ വിശദീകരണം തയ്യാറാക്കി നൽകാനോ അഭിപ്രായം പറയാനോ ഭാവിയിൽ എന്ത് ചെയ്യും എന്ന് പ്രവചിക്കാനോ ആവശ്യപ്പെടാൻ സാധിക്കില്ല. പലരും വിചാരിക്കുന്നത് നമ്മൾ ഓഫീസിലേക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക, അവർ അതിന് മറുപടി തരിക എന്നത് മാത്രമാണ്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. ഒരു സർക്കാർ ഓഫീസിന്റെ കൈവശമുള്ള അല്ലെങ്കിൽ അവർ നിയമപരമായി ലഭ്യമാക്കാൻ കഴിയുന്ന ഏത് രൂപത്തിലുള്ള മെറ്റീരിയൽ ഇൻ എനി ഫോം വിവരം എന്ന പരിധിയിൽ വരും. അതായത് അത് പേപ്പറിലുള്ള എഴുത്തുകളാകാം, കമ്പ്യൂട്ടറിലുള്ള ഡിജിറ്റൽ ഫയലുകളാകാം, വീഡിയോ ആകാം, ഒഫീഷ്യൽ ഇമെയിലുകൾ വരെ ഇതിന്റെ പരിധിയിൽ വരും. നിയമം സെക്ഷനിൽ കൃത്യമായി എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ചില രേഖകൾ ഇവയൊക്കെയാണ്. അതുമായി റെക്കോർഡുകളും ഡോക്യുമെന്റുകളും, ഓഫീസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഔദ്യോഗിക രജിസ്റ്ററുകൾ, ലോഗ് ബുക്കുകൾ, മാപ്പുകൾ, കരാർ പത്രങ്ങൾ, എഗ്രിമെന്റ്സ് എന്നിവയെല്ലാം ഇതിൽ വരും. ഇതിനൊരു ഉദാഹരണം, നമ്മുടെ കൊല്ലത്തെ ഒരു പഞ്ചായത്തിൽ ലക്ഷങ്ങൾ മുടക്കി ഒരു റോഡ് പണിതു എന്ന് വിചാരിക്കുക. ആ റോഡ് പണിയാൻ കരാറുകാരനുമായി ഒപ്പിട്ട കരാർ പത്രത്തിന്റെ, കോൺട്രാക്ട് അഗ്രിമെന്റിന്റെ പകർപ്പോ അല്ലെങ്കിൽ ആ റോഡ് അളന്നതിന്റെ മെഷർമെന്റ് ബുക്കിന്റെ പകർപ്പോ നമുക്ക് ചോദിക്കാം. അടുത്തതായി റിപ്പോർട്ട്സ്. ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മുകളിലേക്ക് അയക്കുന്ന ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ പ്രദേശത്തെ ഒരു ഫാക്ടറി കായലിലേക്ക് മലിനജലം ഒഴുക്കുന്നുണ്ടോ എന്നറിയാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് അതായത് പൊല്യൂഷൻ കൺട്രോൾ

0: അവിടെ വന്ന് നടത്തിയ പരിശോധനയുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നമുക്ക് ചോദിച്ചു വാങ്ങാം. അടുത്തതായി ഉത്തരവുകളും സർക്കുലേഴ്സും. സർക്കാർ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകൾ, ഗവൺമെന്റ് ഓർഡേഴ്സ്, ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള മാനദണ്ഡം അടങ്ങിയ സർക്കുലറുകൾ. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കാൻ ആർക്കൊക്കെയാണ് അർഹത, മുൻഗണന ആർക്കൊക്കെ എന്ന് വ്യക്തമാക്കുന്ന സർക്കാരിന്റെ കൃത്യമായ സർക്കുലർ അല്ലെങ്കിൽ ഉത്തരവ് ഈ രീതിയിൽ നമുക്ക് ചോദിച്ചു വാങ്ങാം. അത് വെച്ച് നമ്മുടെ അർഹത നമുക്ക് ഉറപ്പാക്കാം. അടുത്തതായി ഇമെയിൽ. ഇന്ന് ഭൂരിഭാഗം സർക്കാർ കാര്യങ്ങളും നടക്കുന്നത് ഇന്റർനെറ്റ് വഴിയാണ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക പദവിയിലിരുന്ന് മറ്റൊരു ഓഫീസിലേക്ക് അയച്ച അല്ലെങ്കിൽ സ്വീകരിച്ച ഔദ്യോഗിക ഇമെയിലുകളുടെ പകർപ്പും വിവരാവകാശ പരിധിയിൽ വരും. ഇതിനൊരു ഉദാഹരണം, നമ്മുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് മാറ്റാൻ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടറേറ്റ് ഇതിലേക്ക് അയച്ച ഇമെയിലിന്റെ പ്രിന്റ് ഔട്ട് കോപ്പി നമുക്ക് ആവശ്യപ്പെടാം. ഇതാണ് മറ്റൊരു ഉദാഹരണം.
1: സർക്കാർ ഓഫീസുകളിൽ ഒരു ഫയൽ വരുമ്പോൾ അതിന്മേൽ ക്ലർക്ക് മുതൽ മുകളിലുള്ള വലിയ സാറുമാരെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ട്. ഇത് കേട്ടിട്ടുണ്ട്. ഇതിനെയാണ് ഫയൽ നോട്ടിങ്ങുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുറിപ്പുകൾ അടങ്ങിയ ഫയലുകൾ നമുക്ക് ചോദിക്കാമോ?
0: വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണിത്. വിവരാവകാശ നിയമത്തിലെ ഏറ്റവും ശക്തമായ ഭാഗം. ഒരു അപേക്ഷയിൽ നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അതിന്മേൽ ജൂനിയർ ക്ലർക്ക് എന്തെഴുതി, സീനിയർ സൂപ്രണ്ട് എന്ത് കുറിച്ചു, ഒടുവിൽ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ കളക്ടറോ ആ ഫയലിന്റെ വശങ്ങളിൽ എന്താണ് ഉത്തരവിട്ടത് എന്ന് കാണിക്കുന്ന ഭാഗത്തെയാണ് ഫയൽ നോട്ടിംഗ് എന്ന് പറയുന്നത്. പല ഉദ്യോഗസ്ഥരും വിചാരിക്കുന്നത് ഇത് ഓഫീസിലെ ആഭ്യന്തര കാര്യമാണ്, അതുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കില്ല എന്നാണ്. എന്നാൽ സുപ്രീം കോടതിയും വിവരാവകാശ കമ്മീഷനും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഫയൽ നോട്ടിങ്ങുകൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് നൽകിയേ മതിയാകൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കെട്ടിട നിർമ്മാണ പെർമിഷനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകി, പക്ഷെ ഓഫീസിൽ നിന്ന് അത് നിരസിച്ചു. എന്തുകൊണ്ടാണ് നിരസിച്ചത്, അതിന്മേൽ ഉദ്യോഗസ്ഥർ ഫയലിൽ എഴുതിയ വിയോജന കുറിപ്പുകൾ എന്തൊക്കെയാണ് എന്നറിയാൻ ആ ഫയലിന്റെ നോട്ടിംഗ് ഭാഗത്തിന്റെ പകർപ്പ് നമുക്ക് ചോദിക്കാം. ഇത് കാണുമ്പോൾ തന്നെ ഏത് ഉദ്യോഗസ്ഥനാണ് ഫയൽ ചുവപ്പ് നാടയിൽ കൊടുക്കിയതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഫയലിന്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ പോലും സാധാരണക്കാരന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഇനി ഇത് അനാവശ്യമായി ഫയലുകൾ വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ലല്ലോ. ചോദ്യങ്ങൾ വെറുതെ ചോദിക്കുന്നതിനേക്കാൾ ഓഫീസിലുള്ള കൃത്യമായ രേഖകളുടെ പകർപ്പുകൾ ചോദിച്ചു വാങ്ങുമ്പോഴാണ് നമ്മുടെ അപേക്ഷകൾക്ക് കൂടുതൽ നിയമസാധുത വരുന്നത്.
1: ഇതിലും ആഴത്തിലുള്ള കൂടുതൽ പ്രായോഗിക വിവരാവകാശ ചർച്ചകളുമായി നമുക്ക് അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കേട്ടുമുട്ടാം.
2: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത, അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വളർച്ചയുടെ പടവുകൾ, ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: വളർച്ചയുടെ പടവുകളിലേക്ക് എല്ലാ മാനിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വളർച്ചയുടെ പടവുകളിൽ കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ് ആയ അഞ്ജന ജി ബി. പരിപാടിയിലേക്ക് സ്വാഗതം മാം.
4: താങ്ക് യു.
3: ഡെവലപ്മെന്റൽ തെറാപ്പി, ഇത് വളരെ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് എന്താണ് ഡെവലപ്മെന്റൽ തെറാപ്പി? നമുക്ക് അതിലൂടെ തന്നെ തുടങ്ങാം നമ്മുടെ പരിപാടി.
4: അപ്പോൾ വളർച്ചയിൽ ഒരു 6 വയസ്സുവരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാലയളവാണ്. ആ കാലയളവിൽ ഒരുപാട് ബുദ്ധിവികാസം, സ്പീച്ച് ഡെവലപ്മെന്റ്, ശാരീരികമായ വളർച്ച എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന വളർച്ചയിലോ ഡെവലപ്മെന്റിലോ എന്തെങ്കിലും ഡിലേയോ ബുദ്ധിമുട്ടുകളോ നേരിടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി, അത് അസസ്മെന്റ് ചെയ്ത് അതിന് വേണ്ട പരിഹാരങ്ങൾ നമ്മൾ ഡെവലപ്മെന്റൽ തെറാപ്പി കൊടുക്കുക, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത്.
3: ഓക്കെ, 6 വയസ്സുവരെയുള്ള ഒരു കാലയളവാണ് അല്ലേ? പ്രധാനപ്പെട്ട നമ്മൾ 6 വയസ്സുവരെയുള്ള ഈ ഒരു കാലഘട്ടത്തില് ഓരോരോ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഉണ്ടാകുമല്ലോ, നമ്മൾ അതിനെ കുറിച്ച്.
4: അപ്പൊ നമ്മള് ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾ കൈവരിക്കേണ്ട ഓരോ കഴിവുകളുണ്ട്. ഇപ്പോൾ ജനനം മുതലെടുക്കുകയാണെങ്കിൽ ഒരു 2 മാസം മുതലൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുക, 4 മാസമാകുമ്പോൾ തല ഉറയ്ക്കുക, 8 മാസമാകുമ്പം എണീറ്റിരിക്കുക, 1 വയസ്സാകുമ്പം നടക്കുക, അങ്ങനെ അങ്ങനെ ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അപ്പൊ ആ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നതിനാണ് കറക്റ്റ് ഒരു ഡെവലപ്മെന്റൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് തന്നെ കുറെ ഡൊമൈൻസ് ഉണ്ട്, ഫൈൻ മോട്ടോർ, ഗ്രോസ് മോട്ടോർ, ലാംഗ്വേജ്, പേഴ്സണൽ സോഷ്യൽ, അങ്ങനെ ഒരുപാട് ഡൊമൈൻസും ഇതിൽ വരുന്നുണ്ട്.
3: ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ, എല്ലാ കുട്ടികൾക്കും ഒരേ ടൈമിൽ തന്നെയായിരിക്കും ഇങ്ങനെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നത്?
4: ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. ഓരോ കുട്ടികളും ഡിഫറെന്റ് ടൈമിലായിരിക്കും ഡെവലപ്മെന്റ് അവർ അച്ചീവ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഓരോ പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 4 മാസമായ കുഞ്ഞ് കമിഴ്ന്ന് വീണിട്ടില്ല. അപ്പോ ഒരു 6 മാസം വരെയും കമിഴ്ന്ന് വീണിട്ടില്ലെങ്കിൽ അതൊരു ഡെവലപ്മെന്റൽ ഡിലേ ആണ്. പക്ഷെ നമുക്ക് ഒരു 5 മാസം വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 കുഞ്ഞുങ്ങളെ നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ട്വിൻ ബേബീസ് ആണെങ്കിൽ തന്നെയും അവരിലും ഡിഫറൻസ് ഉണ്ടാവും. ചില കുഞ്ഞുങ്ങൾ 3 മാസത്തിലേ കമിഴ്ന്ന് വീഴുന്നവരുണ്ട്, ചില കുഞ്ഞുങ്ങൾ 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും വീഴുന്നത്. അപ്പൊ അതില് നമ്മള് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. പറയുന്ന മാസ പ്രായത്തിൽ നിന്നും ഒരുപാട് ഡിലേ ആവുന്നുണ്ടെങ്കിൽ മാത്രം അതിന് വിദഗ്ധരുടെ അഡ്വൈസ് എടുക്കാം.
3: നമ്മപ്പം ചില കുട്ടികളുടെ കേസില് മാറി നിൽക്കും എന്ന് പറഞ്ഞു, ചിലപ്പോ ഒന്ന് വൈകും എന്ന് പറഞ്ഞു. അപ്പൊ ഈ വികസന വൈകല്യം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയുന്നത് അതെന്താണ്? അങ്ങനെ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്?
4: അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തായാലും നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ടേഷൻ എടുക്കണം. കാര്യം ആ ഡിലേ നമ്മൾ മുന്നോട്ട് പൊക്കോണ്ടിരുന്നാൽ അത് വേണമെങ്കിൽ ഒരു ഡിസബിലിറ്റിയിലോട്ട് വരാം. അപ്പൊ അതിന് നേരത്തെ കണ്ടുപിടിച്ച് അതിനുള്ള ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുക, അതായത് ആ ഡിലേ ഉണ്ടായതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പി കാര്യങ്ങൾ കൊടുത്ത് കുഞ്ഞിനെ അതിൽ നിന്ന് മാറ്റം കൊണ്ടുവരേണ്ടതാണ് അത്യാവശ്യമായിട്ടുള്ളത്.
3: ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ഓരോന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കമന്ന് വീണോ, അല്ലെങ്കിൽ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ടോ, തലയുറയ്ക്കുന്നുണ്ടോ, ഇതൊക്കെയാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ ചില കുട്ടികളിൽ ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നടക്കാൻ വൈകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ, എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്?
4: അതായത് 1 വയസ്സാണ് നടന്നു തുടങ്ങേണ്ട പ്രായം. പക്ഷെ നമുക്കൊരു 1.5 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം. 1.5 വയസ്സായിട്ട് നടന്നില്ലെങ്കിൽ അതിനത്യാവശ്യമായി ഡോക്ടറെ കാണുക, വേണ്ട തെറാപ്പികൾ എടുക്കുക, അത് വൈകിപ്പിക്കാതിരിക്കുക. 1.5 വയസ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
3: മാം ഇപ്പൊ ഈ ഒരു ഡെവലപ്മെന്റൽ ഡിലേസിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അപ്പം ഈ ഒരു ഡിലേസ് ഒക്കെ തടയാനാകുമോ നമുക്ക്? നമുക്ക് പേരന്റ്സിന്റെ മറ്റു ഇടപെടൽ കൊണ്ട് തടയാൻ പറ്റുമോ?
4: നമുക്ക് ഡെവലപ്മെന്റൽ ഡിലേ ഒരു പരിധി വരെയൊക്കെ തടയാൻ കഴിയും, എന്നാൽ പൂർണ്ണമായും തടയാൻ കഴിയില്ല. കാര്യം പല ഫാക്ടേഴ്സ് കൊണ്ട് ഡെവലപ്മെന്റൽ ഡിലേ വരാം. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആവാം, ബർത്തിൽ വരുന്ന റിസ്ക് കൊണ്ടാവാം. ഇപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വഴിയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കഴിയും. അതായത് ഒരുപാട് എക്സ്പോഷറൊന്നും കിട്ടാത്ത കുഞ്ഞുങ്ങൾ, അതായത് ഇപ്പോൾ മാതാപിതാക്കളുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാത്ത കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒരുപാട് സ്റ്റിമുലേഷൻസ് ഒന്നും കിട്ടാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് അവരെ അസസ് ചെയ്ത് അവർക്ക് വേണ്ട ഇന്റർവെൻഷൻ കൊടുത്ത് ആ ഡിലേയിൽ നിന്ന് നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റാവുന്നത്.
3: നമ്മൾ ഏത് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് വന്നാലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഏർലി ഇന്റർവെൻഷൻ എന്നാണ്. അമ്മ, അതെന്താണെന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട്.
4: അതായത് നമ്മളൊരു കുഞ്ഞു വരുമ്പോൾ ആദ്യം അവരുടെ അസസ്മെന്റ് എടുക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ ഡൊമൈൻസ് ഉണ്ട്, ഫൈൻ മോട്ടോർ, ഗ്രോസ് മോട്ടോർ, അങ്ങനെ കുറെ ഡൊമൈൻസ് ഉണ്ട്. അതെല്ലാം അസസ് ചെയ്ത് ഏത് ഏരിയയിലാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് ആ ഏരിയ കണ്ടുപിടിച്ച് അതിന് വേണ്ട തെറാപ്പി കാര്യങ്ങൾ നൽകും. അതായത് ഇപ്പോൾ ശ്രദ്ധക്കുറവ് അങ്ങനെയുണ്ടെങ്കിൽ ഫൈൻ മോട്ടോറിനാണ് പ്രശ്നം അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം കണ്ടുപിടിച്ച് അതിന് ഓരോന്നിനും തെറാപ്പി കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ ഹോം ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പിയാണ് പറഞ്ഞു കൊടുക്കുന്നത്.
3: ഇപ്പൊ നമ്മൾ ഡെവലപ്മെന്റൽ ഡിലേസിന്റെ കാര്യം പറഞ്ഞു, ഏർലി ഇന്റർവെൻഷനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഏത് പ്രായത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളായിരിക്കും ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? 0 to 6 years വരെയാണ് മെയിൻ ആയിട്ട് ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഏത് ഏജിലൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്? ഓരോ മൈൽ സ്റ്റോൺ എന്തെല്ലാം ആയിരിക്കും അവർ ശ്രദ്ധിക്കേണ്ടത്?
4: 0 to 6 years എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം തന്നെയാണ്. എന്നാലും ഒരു ക്രൂഷ്യൽ പീരീഡ് എന്ന് പറയുന്നത് 0 to 3 years ആണ്. കാര്യം അപ്പോഴാണ് കുഞ്ഞുങ്ങളിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വളരെയധികം കൂടുതലുള്ള സമയം, എല്ലാ ഡെവലപ്മെന്റും റാപ്പിഡായിട്ട് നടക്കുന്ന സമയമാണ്. ഭാഷയായാലും ബുദ്ധിപരമായ വികസനമായാലും എല്ലാം ഒരു റാപ്പിഡായിട്ട് നടക്കുന്ന സമയം. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണോ കുഞ്ഞുങ്ങളോട് ഇടപഴകുന്നത് അതുപോലെ ആയിരിക്കും കുഞ്ഞുങ്ങൾ നമുക്ക് തരുന്ന ഔട്ട്പുട്ടും. അപ്പൊ ഈ സമയത്തൊക്കെയാണ് സ്ക്രീനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, TV, മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന രീതിക്ക് അനുസരിച്ചായിരിക്കും അവർ തിരിച്ചു തരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ലൊരു ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ഡിലേ എല്ലാ ഏരിയയിലും കുഞ്ഞുങ്ങൾ കാണിക്കും. ലാംഗ്വേജിലായാലും കോഗ്നിറ്റീവ് വയസ്സായാലും എല്ലാ രീതിയിലും ആ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഡിലേ കാണിക്കാറുണ്ട്. ഈ 3 വയസ്സ് വരെയുള്ള പ്രായം നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്.
3: ഓക്കെ, അപ്പം ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ഏജ് എന്ന് പറയുന്നത് 0 to 3 years ആണ്. ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ശ്രദ്ധ കൊടുക്കുക, അവരോടൊപ്പം സമയം ചെലവാക്കുക, ഇതാണ് പേരൻസ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് അല്ലേ? മാം, ഈ ഡെവലപ്മെന്റൽ ഡിലേ ഒക്കെ ഉണ്ടാകാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺസ് ഉണ്ടോ?
4: നേരത്തെ പറഞ്ഞ ഒരു കുഞ്ഞിന് ജനിക്കുമ്പോഴോ ജനിക്കുന്നതിന് മുന്നെയോ ജനിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണമോ ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടാവാം.
3: നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് ഏതെല്ലാമാണ്?
4: ജനിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിൽ തന്നെ നമ്മളെ മുഖത്തും നോക്കി ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തേതും പ്രധാനമായിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ. പിന്നെ ഉള്ളത് 4 മാസമാകുമ്പോൾ തല ഉറയ്ക്കുക, കമിഴ്ന്ന് വീഴുക, 8 മാസമാകുമ്പോൾ ഇരിക്കുക, 12 മാസമാകുമ്പോൾ പിടിച്ചു നിൽക്കുക, 1 വയസ്സാകുമ്പോൾ നടക്കുക. ഇതാണ് പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ്. പിന്നെ സ്പീച്ചാണ് കൂടുതൽ. ഇപ്പോൾ 2 വയസ്സായ കുഞ്ഞ് നന്നായിട്ട് നടന്നു തുടങ്ങും, സ്റ്റെപ്പ് കയറും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് കൂടുതലും സ്പീച്ച് ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ സ്പീച്ച് ഡെവലപ്മെന്റ് ഒരു 1.5 വയസ്സായ കുട്ടി 20 വാക്കുകളോളം പറഞ്ഞു തുടങ്ങും. 2 വയസ്സാകുമ്പോൾ 2 വാക്ക് കൂട്ടിച്ചേർത്ത് പറയുക, 2 വാക്ക് കൂട്ടിച്ചേർത്തുള്ള സെന്റൻസ് പറയുക, 3 വയസ്സാകുമ്പോൾ 3 വേർഡ് സെന്റൻസിലോട്ട് കടക്കും.
3: ഓട്ടിസം സ്പെക്ട്രം ഉള്ള കുട്ടികളുണ്ടാവല്ലോ മാം, അപ്പം അവർക്കൊക്കെ ഈ ഒരു ഡെവലപ്മെന്റൽ തെറാപ്പിയുടെ ഒരു പങ്ക് എന്തായിരിക്കും?
4: ഒരു 3 വയസ്സിനുള്ളിലാണ് കുഞ്ഞുങ്ങൾ ഇത് കണ്ടെത്തി വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്നല്ല ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ അതിൽ ഓട്ടിസത്തിൽ തന്നെ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ മുഖത്ത് നോക്കുന്നില്ല, പേര് വിളിച്ചാൽ ശ്രദ്ധിക്കുന്നില്ല, ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ കൂടുതലും ഈ ഒരു കാര്യത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള പ്ലേ സ്കിൽസും കുറവായിരിക്കും. ഒരു കളിപ്പാട്ടം വെച്ചിട്ട് എങ്ങനെ കളിക്കണമെന്ന് പോലും അറിയത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഐ കോണ്ടാക്ട് കൊണ്ടുവരാന്, പ്ലേ എങ്ങനെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കണം, പിന്നെ ഒരു കാര്യത്തിൽ എങ്ങനെ ശ്രദ്ധ ചെലുത്തണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് മാതാപിതാക്കൾക്കും പറഞ്ഞു കൊടുത്ത് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അതിൽ കൂടെ പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകും.
3: മാം, നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ടോയ്സിന് പോലും കുട്ടികളുടെ ഒരു ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ?
4: വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം പലരും കാറ് ബസ് ഇങ്ങനെയുള്ള ടോയ്സിനോടാണ് കൂടുതലും താല്പര്യം കാണിക്കുന്നത്. ഈ ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള കുഞ്ഞുങ്ങൾ അത് വെച്ചും കളിക്കുന്നത് വീല് കറക്ക് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് കൂടുതലും കാണുന്നത്. അത് പ്രോപ്പർ വേയിൽ കളിക്കില്ല. ഇപ്പൊ ഒരു ടോയ് കൊടുത്താലും അത് എങ്ങനെ കളിക്കണം എന്നറിയില്ല. കാര്യം അവരവരുടേതായ ലോകത്തായിരിക്കും. അപ്പോൾ ഒരു പ്ലേ സ്കില്ലെന്ന് പറയുന്നത് ഒരു 3 വയസ്സുവരെയുള്ള കുട്ടിക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ആ പ്രായത്തിനനുസരിച്ചുള്ള ടോയ്സ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ പ്രായത്തിൽ കുഞ്ഞ് കുഞ്ഞിന്റെ ഒക്കുപേഷൻ എന്ന് പറയുന്ന കളികളാണ്. അപ്പോൾ ആ കളികൾക്ക് വേണ്ട രീതിയിലുള്ള ടോയ്സ് വേണം നമ്മൾ പ്രിഫർ ചെയ്യാനായിട്ട്.
3: ഓരോ ഏജിന് ഏത് ടോയ് ആ വേണ്ടതെന്നുള്ളത് അത് പേരൻസ് പഠിച്ച് അവർക്ക് വാങ്ങി കൊടുക്കുക അല്ലേ? അപ്പൊ ഏത് പ്രായം മുതലൊക്കെ ആയിരിക്കും ഈ ഡെവലപ്മെന്റൽ തെറാപ്പി ആരംഭിക്കുന്നത്?
4: നമ്മള് ന്യൂ ബോൺ പീരീഡിൽ തന്നെ കുഞ്ഞുങ്ങളെ അസസ് ചെയ്യാറുണ്ട്. കാര്യം ഇപ്പോ ബർത്ത് സമയത്ത് റിസ്ക് ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മള് ഫോളോ അപ്പ് വെച്ച് ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടോ, ഡെവലപ്മെന്റൽ ഡിലേക്ക് സാധ്യതയുള്ള കുഞ്ഞുങ്ങളാണ് ഈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ അവരെ എല്ലാം നമ്മൾ അസസ്മെന്റ് എടുത്ത് ഡെവലപ്മെന്റൽ ഫോളോ അപ്പിൽ വയ്ക്കാറുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പോൾ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നില്ല എന്ന് പാരന്റ്സിന് തോന്നി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം 6 മാസമായിട്ടും തല ഉറച്ചില്ല, അല്ലെങ്കിൽ 1.5 വയസ്സ് കഴിഞ്ഞിട്ടും നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മളടുത്ത് വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അസസ്മെന്റ് ചെയ്ത് ബാക്കി എല്ലാ ഏരിയയും നോക്കും. ഇപ്പം അവരൊരു പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും ഡിലേ പറയുന്നത്. പക്ഷെ നമ്മൾ എല്ലാ ഏരിയയും അസസ്മെന്റ് എടുത്ത്, അതായത് ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ എല്ലാ ഏരിയയും നോക്കി, ലാംഗ്വേജും എല്ലാം നോക്കിയിട്ട് അതിലേതൊക്കെ ഏരിയയിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കി കാര്യങ്ങൾ തീരുമാനിക്കും.
3: മാം, ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളിലും പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ കാണത്തില്ലേ? അപ്പൊ മാതാപിതാക്കൾ വീട്ടിൽ കുട്ടികളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്തൊക്കെയായിരിക്കും അവർ ചെയ്യേണ്ടത്?
4: കൂടുതലും ഇപ്പോ ഒരു ക്വാളിറ്റി ടൈം ആണ് ഇല്ലാത്തത്. കാര്യം കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൂടുതലും സ്ക്രീനിന്റെ ഇൻഫ്ലുവൻസ് കാരണം കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നത് തന്നെ സ്ക്രീൻ കണ്ടിട്ടാണ്. അപ്പൊ ആ ആഹാരത്തിന്റെ ടേസ്റ്റ് പോലും അവരറിയുന്നില്ല. അപ്പൊ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുക, അവരുമായി വർത്തമാനം പറയുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ക്വാളിറ്റി ടൈം, അതായത് നല്ലപോലെ ഇന്ററാക്ട് ചെയ്യുക, സംസാരിക്കണം, കളിക്കണം, അവർക്ക് വേണ്ട അവർക്ക് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ ഒരു നല്ലൊരു ഡെവലപ്മെന്റ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവും.
3: ഓക്കെ മാം, ഇപ്പൊ നമുക്കറിയാം പേരൻസ് എല്ലാം വർക്കിംഗ് ആയിരിക്കും, എല്ലാരും രാവിലെ തിരക്കിട്ട് ജോലിക്ക് പോയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പം അതിൽ മാക്സിമം എത്ര ടൈമെങ്കിലും അവരുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും അവർക്കൊക്കെ?
4: അപ്പൊ മാക്സിമം ഒരു കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കൂടെ ഇരിക്കണമെന്നാണ് നമ്മൾ പറയാറ്. കാര്യം വർക്കിന് പോയിട്ട് വന്നാലും ഇവർക്ക് വീട്ടുകാര്യങ്ങൾ നോക്കാനുള്ള ടൈം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോഴും കുഞ്ഞുങ്ങൾ സ്ക്രീനിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നിർബന്ധമായും ഒരു മണിക്കൂറെങ്കിലും കുഞ്ഞുമായിട്ട് കളിക്കണമെന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്.
3: നമ്മിപ്പം നമ്മൾ ഓരോ ഘട്ടങ്ങൾ നോക്കുന്തോറും നമ്മൾ ആ പറയുമ്പോൾ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിനെ എത്രത്തോളം ബാധിക്കാറുണ്ട്?
4: അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു 3 ഇയേഴ്സ് വരെ വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള പീരീഡാണ്. അപ്പോൾ സ്ക്രീൻ എന്ന് പറയുന്നത് അവർ കൂടുതൽ കുഞ്ഞുങ്ങളും കാർട്ടൂണ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കാണുന്നത്. അതിൽ ഓവർ സ്റ്റിമുലേഷൻ ആണ്. ഇപ്പൊ കാണുന്ന കാര്യങ്ങളും ഒരുപാട് കളേഴ്സ്, വലിയ രീതിയിലുള്ള സൗണ്ട്സ്, അങ്ങനെ ഒരുപാട് ഓവർ സ്റ്റിമുലേഷൻ ആണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ഒരു സാഹചര്യത്തിലോട്ട് വരുമ്പോൾ അവർക്ക് അത്രയും സ്റ്റിമുലേഷൻ കിട്ടുന്നില്ല. അപ്പൊ അത്രയും ബഹളങ്ങളോ കളേഴ്സോ ഒന്നുമില്ല. അപ്പൊ അവർക്ക് അതിൽ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. അവർ ഈ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തും. അപ്പൊ നമ്മൾ പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങളിൽ യാതൊരു ഇൻട്രസ്റ്റും കാണിക്കില്ല. അവർക്ക് അവരുടേതായ ലോകത്ത് വിട്ടാലാണ് അവർക്ക് സന്തോഷമാവുക. അപ്പോൾ ഒരു കളിപ്പാട്ടം എടുത്തു കൊടുത്താൽ അതിൻ്റെതായ രീതിക്ക് കളിക്കുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് അതിലൊരു സന്തോഷം കിട്ടുന്നില്ല. സ്ക്രീനിൽ കിട്ടുന്ന പോലത്തെ ഒരു സന്തോഷം അതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ അവർ കൂടുതലും ഇതിൽ തന്നെ ഇതിനു വേണ്ടി നിർബന്ധം പിടിക്കും. സ്ക്രീൻ മാറ്റുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്. ഇതുകൊണ്ടാണ് ബാക്കി പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇവർ കാണിക്കാത്തത്. ഒരേ ഏജിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് പോലും അവർക്ക് ഇന്ററാക്ഷൻ വരുന്നില്ല, ഇന്ററാക്ട് ചെയ്യാനുള്ള താല്പര്യമില്ല, അതിൽ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് തോന്നത്തില്ല.
3: താങ്ക് യു മാം. മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. വളർച്ചയിടപെടുകൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതുവരെ നമ്മോട് സംസാരിച്ചത് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ് ആയ അഞ്ജന ജി ബി. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
2: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ.
0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: റേഡിയോ ബെൻസികൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പ്രിയ ശ്രോതാക്കൾക്ക് വായനാനുഭവത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ ജയകുമാർ. 12 വയസ്സുള്ളപ്പോഴാണ് വായനയുടെ ഒരു പുതിയ കാലത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും പ്രിയപ്പെട്ട വീക്കിലികളിലൊന്ന്, മന്ത്ലി പ്രസിദ്ധീകരണത്തിലൊന്ന് എന്ന് പറയുന്നത് ബാലരമയായിരുന്നു. ഓരോ മാസവും ബാലരമ വായിക്കാൻ വേണ്ടി ശ്രദ്ധയോടെ കാത്തിരിക്കുമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലുണ്ടായിരുന്നു. ആ നോവൽ വായിക്കാനുള്ള വലുതായ ആഗ്രഹം കൊണ്ടാണ് ബാലരമ വായിക്കുന്നത്. ഒപ്പം വളരെ ചരിത്രപരമായ പല സംഗതികളും ബാലരമയിൽ ഉണ്ടാവും. ബാലരമ അന്ന് മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു മാസ പ്രസിദ്ധീകരണമായിരുന്നു. ഒരു കുഞ്ഞായിപ്പോയ, ചെറിയ കുഞ്ഞുങ്ങളായിപ്പോയ മനുഷ്യരുടെ കഥ പറയുന്ന ഒരു നോവൽ എന്നെ അന്ന് ഏറ്റവും കൂടുതൽ ആകർഷിച്ചു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ബാലരമ വായിക്കുവാൻ വേണ്ടി 1.5 രൂപ ചിലവാക്കേണ്ടി വരും. അന്ന് 1.5 രൂപയായിരുന്നു ബാലരമയുടെ വില. നിർഭാഗ്യവശാൽ അത്രയും വലിയൊരു പൈസ, പണം എനിക്ക് ശേഖരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ വിമലിനെയും ശ്രീകുട്ടനെയും എന്റെ ബിസിനസ് പങ്കാളികളാക്കി കൂട്ടത്തിൽ ചേർക്കുന്നത്. 50 പൈസ 50 പൈസ വെച്ച് 3 പേർ കൂടിയിട്ട് ബാലരമ വാങ്ങിക്കാം എന്നുള്ള ബിസിനസ് തന്ത്രം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രൂപപ്പെടുത്തിയത്. അങ്ങനെ ബാക്കി 2 ബിസിനസ് പങ്കാളികളെയും കൂടി ചേർത്തുകൊണ്ട് എല്ലാ മാസവും അവസാനമാകുമ്പോൾ എവിടെ നിന്നെങ്കിലും ഓരോരുത്തരും 50 പൈസ കൊണ്ടുവന്ന് ആ തുക ചുരുക്കൂട്ടി ആദ്യത്തെ മാസം ഞാൻ ബാലരമ വാങ്ങിക്കുന്നു. ബാലരമ വാങ്ങിച്ചു, വായിച്ചു, സന്തോഷപൂർവ്വം വിമലിന് കൊടുത്തു. അത് കഴിഞ്ഞ് ശ്രീകുട്ടന് കൊടുത്തു. ശ്രീകുട്ടൻ ബാലരമ പോയിട്ട് അതിന്റെ ബാ പോലും വായിച്ചു നോക്കാതെ അവിടെ ഇവിടെ ഇട്ടു. 2ാം തവണ പണം ഇതുപോലെ കണ്ടെത്തി വിമലാണ് 2ാമത് ബാലരമ വാങ്ങിക്കുന്നത്. വിമൽ ബാലരമ വാങ്ങിച്ചു, ഞാൻ വായിച്ചു, വിമൽ വായിച്ചു, ശ്രീകുട്ടൻ പതുപോലെ ശ്രീകുട്ടന്റെ കൊടുത്തു. 3ാം തവണ ബാലരമ വാങ്ങിക്കുവാൻ ഞങ്ങളുടെ 3ാമത്തെ ബിസിനസ് പങ്കാളിയായ ശ്രീകുട്ടനാണ് തയ്യാറായത്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ തുക 50 പൈസ ബാലരമ വാങ്ങിക്കുവാൻ വേണ്ടി ശ്രീകുട്ടനെ ഏൽപ്പിച്ചു. പക്ഷേ 1ാം തീയതിയായി, 2ാം തീയതിയായി, 3ാം തീയതിയായിട്ടും ബാലരമ കാണുന്നില്ല. വളരെ വിഷമിച്ച് ഓടിച്ചെന്നു. ഞാനും വിമലും കൂടി എവിടെ ശ്രീകുട്ട ബാലരമ എന്ന് ചോദിച്ചപ്പോൾ 2 കപ്പലണ്ടി മുട്ടായി അവൻ എനിക്ക് നേരെ എടുത്തു നീട്ടി. ഇതൊക്കെ വായിക്കുന്ന സമയം കൊണ്ട് ഈ കപ്പലണ്ടി മുട്ടായി കഴിച്ചാൽ ഒന്നുമില്ലെങ്കിലും രുചിയുള്ള ഒരു മുട്ടായി കഴിക്കാൻ പറ്റിയിട്ടോ, ഓരോരുത്തർമാര് ബാലരമ വായിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ച് ഞങ്ങളുടെ പൈസ ഉപയോഗിച്ച് കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ച് ഞങ്ങൾക്ക് തന്നെ തരികയായിരുന്നു ശ്രീകുട്ടൻ ചെയ്തത്. വളരെ വിഷമത്തോടെ ഞാനും വിമലും നിന്നു. ആ മാസം ഞങ്ങൾക്ക് ബാലരമ വായിക്കാൻ പറ്റിയില്ലല്ലോ. കുട്ടിക്കാലത്തെ വായനാശീലമാണ് വളർന്നപ്പോഴും വിടാതെ പിന്തുടർന്നത്. പിന്നീട് വിമലും ഞാനും കൂടി ചെറിയൊരു ലൈബ്രറി വീട്ടിൽ തന്നെ തുടങ്ങി വായിക്കുവാൻ താല്പര്യമുള്ളവർക്ക് പുസ്തകങ്ങൾ എത്തിച്ചു കൊടുത്തു. വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. ശ്രീകുട്ടൻ എന്നൊരു ഓട്ടോ ഡ്രൈവറായി വണ്ടി ഓടിക്കുന്നു. വിമൽ വിദേശത്ത് പോയി നല്ല രീതിയിൽ ജീവിക്കുന്നു. ഞാനും എപ്പോഴും വായിക്കേണ്ടി വരുന്ന തൊഴിലുമായ വക്കീൽ പണിയുമായി കടന്നു പോകുന്നു. നോക്കൂ, വായനാശീലം നമ്മളുടെ ഭാവി ജോലി കരുപ്പിടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. വായിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ബുദ്ധിപരമായ വളർച്ച കൂടിയാണ്. ഏതെങ്കിലും ഒരു തൊഴിൽ ചെറുതാണെന്നോ തൊഴിൽ വലുതാണെന്നോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രീകുട്ടൻ ഓട്ടോ ഡ്രൈവറാണെങ്കിലും ഇപ്പോൾ സ്വന്തം മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് വായന ഭൗതിക വളർച്ചയ്ക്ക് ഉള്ള കാരണമാകും. ഈ സൈബർ യുഗത്ത് എല്ലാം കണ്ടിരിക്കുന്ന, കേട്ട് മാത്രം മനസ്സിലാക്കുന്ന ഈ ലോകത്തു നിന്ന് മാറി കൂടുതൽ ആർജവത്തോടെ ലോകത്തെ കാണുവാനും നിരീക്ഷിക്കുവാനും ബുദ്ധിയുടെ വളർച്ചയ്ക്കും നമുക്ക് വായന കൂടിയെത്തി. നമുക്ക് കൂടുതൽ വിവരങ്ങളിലെത്തുവാൻ
കരിയറുകൾ കെട്ടിപ്പടുക്കുവാൻ വായനാശീലം രൂപപ്പെടുത്തുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വായനാദിനം വായനാദിന ചിന്ത പൂർത്തിയാക്കുന്നു.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അടുത്ത സി ആർ കുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ദിനചിത്രം 107.8. ധനകാര്യ സാക്ഷരതയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നത്. സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുകയും അതിനനുസരിച്ച് വിവേകപൂർവം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതിനെയാണ് ധനകാര്യ സാക്ഷരത എന്ന് പറയുന്നത്. സാമ്പത്തിക അറിവില്ലായ്മ നമ്മെ അനാവശ്യമായ കടക്കിണിയിലേക്കോ തെറ്റായ നിക്ഷേപങ്ങളിലേക്ക് എത്തിക്കാം. വ്യക്തിഗത സാമ്പത്തിക മാനേജ്മെന്റ് പഠിക്കുന്നതിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും ഭാവി സുരക്ഷിതമാക്കുവാനും സാധിക്കും. വരും തലമുറയെ ഇത് പഠിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് പുതിയ പാഠഭാഗങ്ങളും സ്കൂൾ തലത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക സാക്ഷരത കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക ജീവിതം ആരോഗ്യപൂർണവും സന്തോഷപൂർവവുമായിരിക്കുവാൻ എന്തൊക്കെ ചെയ്യണമെന്നതിനെ കുറിച്ച് വ്യക്തിക്ക് വേണ്ടത്ര അറിവ് ധനകാര്യ സാക്ഷരത നൽകുന്നു. കയ്യിൽ വന്നു ചേരുന്ന പണം എത്ര ചെറുതോ വലുതോ ആകട്ടെ, അത് അനാവശ്യമായി ചിലവഴിക്കാതെ ജീവിതം ഭദ്രമാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉള്ള അറിവ് ലഭിക്കുന്നു. രോഗം, അപകടം, ജോലി നഷ്ടപ്പെടൽ എന്നിവ പോലുള്ള അപ്രതീക്ഷിതമായ പ്രതിസന്ധികളെ അനായാസേന കൈകാര്യം ചെയ്യുവാൻ ധനകാര്യ മാനേജ്മെന്റ് നമ്മളെ സഹായിക്കുന്നു. സാമ്പത്തിക ഭദ്രതയുള്ളതിനാൽ ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും. തങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് അവർക്ക് അനായാസേന എത്തിച്ചേരാൻ കഴിയും. കടം വരാതെ നോക്കുന്നതിനും കടം ഉണ്ടായാൽ അത് മാനസിക സമ്മർദ്ദമില്ലാതെ അടച്ചു തീർക്കുന്നതിനുമുള്ള പ്രാപ്തി ധനകാര്യ സാക്ഷരത നൽകുന്നു. ഓർക്കുക, എന്നും കൊന്നും നമ്മൾ ഒരുപോലെ ഇരിക്കില്ല. വാർദ്ധക്യം വരും, ആരോഗ്യം ക്ഷയിക്കും, പരസഹായം നഷ്ടപ്പെടും. സാമ്പത്തിക സാക്ഷരതയുള്ള ഒരുവന് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ മാനസിക സമ്മർദ്ദമില്ലാതെ ജീവിക്കുവാനാകും. കാരണം അയാൾക്ക് സാമ്പത്തികമായ കരുതലുകൾ ഉണ്ടായിരിക്കും. പല ധനകാര്യ സ്ഥാപനങ്ങളും ആദ്യമേ ലോൺ തരാൻ വേണ്ടി ഉപഭോക്താവിനെ സാർ എന്ന് വിളിച്ച് കാലു പിടിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കൃത്യസമയത്ത് തിരിച്ചടവില്ലാതെ വരുമ്പോൾ ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ തന്നെ തിരിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നതും അത് ഗുരുതരമായ പ്രതിസന്ധികളിലെത്തുന്നതും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. 1990കളിലാണ് നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത നേടുന്നത്. സംസ്ഥാനമൊട്ടാകെ നടത്തിയ ഒരു വർഷം നീണ്ടുനിന്ന വലിയൊരു കാമ്പയിനിലൂടെയാണ് 300,000 സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ജനങ്ങളെ നമ്മൾ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്. അതിന്റെ തുടർച്ചയായി പല തുടർ വിദ്യാഭ്യാസ പരിപാടികളും ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ജനങ്ങളെ സാക്ഷരരാക്കാൻ, സാമ്പത്തികമായി സ്വന്തം കാലിൽ നിലനിർത്തുവാൻ ഉള്ള ഒരു കാമ്പയിൻ ഇന്ന് കേരളത്തിൽ അനിവാര്യമായിരിക്കുകയാണ്. കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ പലരും ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലത്ത് നമ്മൾ വീണ്ടും സാക്ഷരതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് ജനങ്ങളെ എങ്ങനെ സാമ്പത്തിക സാക്ഷരത നേടുവാൻ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1991 ആരംഭിച്ച ഉദാരവൽക്കരണ നയങ്ങളുടെ ഫലമായി ഉണ്ടായ വളർച്ചയിൽ താഴെക്കിടയിലുള്ളവരുമായി മധ്യവർഗത്തിന്റെ അന്തരം വർദ്ധിക്കുന്നതിനാൽ അവരെ കൂടി ഈ വികസനത്തിന്റെ ഭാഗമാക്കുവാനാണ് ധനകാര്യ സാക്ഷരത ആരംഭിച്ചത്. ബാങ്കിംഗ് സേവനങ്ങൾ വ്യാപകമാക്കി സമ്പാദ്യശീലം വളർത്തുവാനും ചെറുകിട വായ്പകൾ അവർക്ക് ലഭ്യമാക്കുവാനും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൂടെ അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാനുമാണ് സാമ്പത്തിക ഉൾച്ചേരൽ പരിപാടി ലക്ഷ്യമിട്ടത്. 2005 മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും ഫൈനാൻസ് ഇൻക്ലൂഷൻ അഥവാ സാമ്പത്തിക

0: വ്യക്തമായ നിർദ്ദേശങ്ങളും നൽകി. അപ്പോഴും വ്യക്തിഗത സാമ്പത്തിക സുരക്ഷിതത്വം എങ്ങനെ നൽകാമെന്നുള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രീയ നിലപാടുകളിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. കുഞ്ഞുകുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞുകുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ ആരാധ്യകുമാർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ദിനചക്ര 107.8. ധനകാര്യ സാക്ഷരത, സാമ്പത്തിക സാക്ഷരത വ്യക്തിഗതമായി ഒരാളിൽ കൊണ്ടുവന്ന് എത്തിക്കുവാൻ, അതുവഴി രാജ്യത്തിന്റെ മൊത്തം വളർച്ചയും രൂപപ്പെടുത്തുവാൻ ഉള്ള ശ്രമമാണ് സാമ്പത്തിക സാക്ഷരത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനുവേണ്ടി 2006 ജൂൺ 22 ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. അക്കൗണ്ട് തുടങ്ങുവാൻ മിനിമം ബാലൻസ് ഒഴിവാക്കിയും മുദ്രാ ലോൺ പോലുള്ള വായ്പാ പദ്ധതികൾ നടപ്പിലാക്കിയും സാധാരണ മരണങ്ങൾക്കും അപകട മരണങ്ങൾക്കും 200,000 രൂപ അവകാശിക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതികൾ രൂപപ്പെടുത്തിയും പെൺകുട്ടികളുടെ ഭാവി ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന സുകന്യ സമർത്ഥ യോജന, 60 വയസ്സ് മുതൽ മരണം വരെ നിശ്ചിത തുക പെൻഷൻ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന പദ്ധതികളും മറ്റും ആവിഷ്കരിച്ചാണ് 2015 മുതൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അഥവാ സാമ്പത്തിക ഉൾച്ചേർക്കൽ പദ്ധതികൾ സർക്കാർ വിപുലമാക്കിയത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ബാങ്കിംഗ് ധനകാര്യ മേഖലയിൽ കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഓൺലൈൻ പണമിടപാടുകൾ വർദ്ധിച്ചു. 2016 നോട്ട് പിൻവലിക്കലിന് ശേഷം റുപ്പേ കാർഡ് കൊണ്ടുവന്നു. അങ്ങനെ ഇലക്ട്രോണിക് ബാങ്കിംഗ് കൂടുതൽ വ്യാപകമാക്കി. ബാങ്ക് ശാഖകളിൽ പോകാതെ തന്നെ പണം പിൻവലിക്കാൻ ATMകളുടെ ശൃംഖല നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ പണം നിക്ഷേപിക്കാൻ കൂടി സൗകര്യമൊരുക്കിക്കൊണ്ട് അവയിൽ പലതും ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ കൂടിയാക്കി പരിവർത്തനം പെടുത്തി. സംരംഭം ആരംഭിക്കുന്നവർക്കും തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്നവർക്കും കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കാൻ സൂക്ഷ്മ ഇടത്തരം വായ്പാ മേഖല MSME കൂടുതൽ വിപുലമാക്കി. മിതവ്യയം ശീലിക്കാനും ബാങ്കിംഗ് മേഖല സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കാനും സമ്പാദ്യ നിക്ഷേപ വായ്പാ പദ്ധതികൾ പരിചയപ്പെടുത്താനും ഉത്തരവാദിത്വത്തോടെ വായ്പയെടുത്ത് യഥാസമയം തിരിച്ചടയ്ക്കുന്ന ശീലം വളർത്താനും സൈബർ തട്ടിപ്പുകളുടെ ചതിക്കുഴികളെക്കുറിച്ച് യഥാസമയം ജനങ്ങളെ ബോധ്യപ്പെടുത്തി സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാൻ ഉപദേശിക്കാനും ഒക്കെയാണ് രാജ്യത്തെ എല്ലാ ജില്ലകളിലും ധനകാര്യ സാക്ഷരതാ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും ഇന്ന് ധനകാര്യ സാക്ഷരതാ കൌൺസിലർമാരുണ്ട്. വിദ്യാർത്ഥികൾ, കൃഷിക്കാർ, ചെറുകിട സംരംഭക്കാർ, സ്വയം സഹായ സംഘങ്ങൾ, വയോജനങ്ങൾ തുടങ്ങിയവർക്കൊക്കെ ധനകാര്യ സാക്ഷരതാ വിദ്യാഭ്യാസം നൽകാൻ ഈ പദ്ധതി ലക്ഷ്യം ഇടുന്നു. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സിൽ കേരളം ഇന്ന് പല സംസ്ഥാനങ്ങൾക്കും മുന്നിലാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രധാനമായ ധനകാര്യ സാക്ഷരതാ പഠനങ്ങൾ എന്ത് പാഠമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? 1, ഉക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ജനങ്ങൾ ജീവിക്കാൻ പഠിക്കണം. ജീവിത ലക്ഷ്യം തീരുമാനിക്കണം. ലക്ഷ്യങ്ങളുടെ മുൻഗണനാ ക്രമം വേണം. വരവ് നോക്കണം. അതിനനുസരിച്ച് ചിലവ് തീരുമാനിക്കണം. കടം വാങ്ങുമ്പോൾ അത് തിരിച്ചടയ്ക്കാനുള്ള മാർഗം കൂടി കണ്ടെത്തണം. വരുമാനം കൂട്ടാൻ സ്വന്തം തൊഴിൽ സംരംഭം തുടങ്ങാനായി വായ്പയെടുക്കാം. അതിന്റെ ലാഭത്തിൽ നിന്ന് തന്നെ തിരിച്ചടയ്ക്കാനാകും. വായ്പ വേണ്ടിവരുമ്പോൾ ശരിയായ വായ്പ തിരഞ്ഞെടുക്കണം. സബ്സിഡിയുള്ള വായ്പാ പദ്ധതികളെ കുറിച്ച് പഠിക്കണം. പലിശ എത്ര ശതമാനം, ഏത് തരത്തിലുള്ള പലിശ നിരക്ക് തുടങ്ങിയവയൊക്കെ നോക്കണം. കടം വീട്ടാൻ കടം എടുക്കരുത്. അത് കടക്കിനയിലേക്ക് നമ്മൾ നയിക്കും. കണക്ക് നോക്കുമ്പോൾ കരച്ചിലും പിഴിച്ചിലും എന്നൊരു ചൊല്ലുണ്ട്. എല്ലാ കുടുംബത്തിനും ഒരു സാമ്പത്തിക പദ്ധതി ഉണ്ടാകണം. കുടുംബത്തിൽ കണക്ക് എഴുതി വെക്കണം. വരവും ചിലവും നോക്കണം. ചിലവ് കുറച്ച് വരവ് കൂട്ടണം. അതിൽ നിന്ന് മിച്ചമുണ്ടാക്കി ഭാവി ആവശ്യത്തിലേക്കായി കരുതി വെക്കണം. RD അക്കൗണ്ടുകളിൽ ചെറിയ തുക മാറ്റി നിക്ഷേപിച്ചു ഭാവി ആവശ്യങ്ങൾ നിറവേറ്റാം. ഇൻഷുറൻസുകളും പ്രധാനമാണ്. കുടുംബത്തിന്റെ

പ്രീമിയമുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് വേണം. ബഡ്ജറ്റിംഗ് പ്രധാനമാണ്. ലക്ഷ്യം ഓരോ വർഷവും തീരുമാനിക്കണം. പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കണം, ഇല്ലെങ്കിൽ പരിഹാര നടപടികൾ സ്വീകരിക്കണം. നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. പെൻഷൻകാരും വിദേശത്ത് ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തുന്നവരും ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരുമൊക്കെ പല നിക്ഷേപ മാർഗങ്ങൾ സ്വീകരിക്കും. റിയൽ എസ്റ്റേറ്റ്, ബാങ്ക് നിക്ഷേപം, മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ്, ബോണ്ടുകൾ, സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലെയും സഹകരണ ബാങ്കിലെയും നിക്ഷേപം, മൾട്ടിസ്റ്റേറ്റ് കോർപ്പറേറ്റീവ് ബാങ്ക് നിക്ഷേപം ഇവയൊക്കെയുണ്ട്. എല്ലാ മുട്ടയും ഒരു കുട്ടയിൽ ഇടരുത് എന്ന് പറയാറുണ്ട്. ഓരോന്നിന്റെയും ഗുണദോഷങ്ങൾ കൃത്യമായി പഠിക്കണം. വിശദമായി ചർച്ച ചെയ്തിട്ട് വേണം എവിടെ പണം നിക്ഷേപിക്കണം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കേണ്ടുന്നത്. ധനകാര്യ മാനേജ്മെന്റ്, സാമ്പത്തിക സാക്ഷരത മലയാളി ഇനിയും പഠിച്ചിട്ടില്ലാത്ത ഒരു ശീലമാണ്. ആ ശീലത്തിലേക്ക് വരും തലമുറയെങ്കിലും എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുകുഞ്ഞു കാര്യങ്ങൾ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ടി ആർ അജയ് കുമാർ, ലോഗൌട്ട്.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിലിപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ഡോണി ജെ ബേസ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണ് ഇത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്ക് വേണ്ടുന്ന തക്കാളി കറിയാണ്. തക്കാളിക്കറി തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി തക്കാളിയും പച്ചമുളകും ഉപ്പിട്ട് നല്ലവണ്ണം വഴറ്റുക. അതിനുശേഷം മല്ലിയിൽ തൂവുക. നാടൻ തക്കാളി അല്ലെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക. അങ്ങനെ തക്കാളിക്കറി തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി തക്കാളിക്കറി തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി തക്കാളിയും പച്ചമുളകും ഉപ്പിട്ട് നല്ലവണ്ണം വഴറ്റുക. അതിനുശേഷം മല്ലിയിൽ തൂവുക. നാടൻ തക്കാളി അല്ലെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുക. അങ്ങനെ ചപ്പാത്തിക്ക് വേണ്ടുന്ന തക്കാളിക്കറി തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10:30 അഭിമുഖം നടക്കും. പ്ലസ് ടു മിനിമം യോഗ്യതയുള്ള 18-35 ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. 3 ബയോഡറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8304-8529-68. വേരിഫിക്കേഷനോ പുനർമൂല്യനിർണയത്തിനു ശേഷം 12 ക്ലാസ് സ്കോർ മാറിയ വിദ്യാർത്ഥികളുടെ പുതിയ മാർക്ക് ഷീറ്റുകൾ റീജിയണൽ ഓഫീസുകളിൽ ലഭ്യമാണെന്ന് CBSE അറിയിച്ചു. പുതുക്കിയ മാർക്ക് ഷീറ്റുകൾ നൽകുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികൾ പഴയ ഒറിജിനൽ മാർക്ക് ഷീറ്റുകൾ റീജിയണൽ ഓഫീസിൽ തിരികെ നൽകണം. IIT കരിപ്പൂരിൽ ഓൺലൈൻ MTech, MSc, PG ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് 25 വരെ അപേക്ഷിക്കാം. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിലും കൊല്ലം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലും അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 3:30 കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം വരെ വിപുലമായ ഒളിമ്പിക് ഡേ റാലി സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ വിവിധ കായിക സംഘടനകൾ, വിദ്യാർത്ഥികൾ, SPC, NCC, സ്കൌട്ട് ആന്റ് ഗൈഡ്സ് അംഗങ്ങൾ, കായിക താരങ്ങൾ, യുവജന സംഘടനകൾ, പൊതുജനങ്ങൾ തുടങ്ങി 5,000-ലധികം പേർ റാലിയിൽ പങ്കെടുക്കും. ഒളിമ്പിക് മൂല്യങ്ങളായ എക്സലൻസ്, ഫ്രണ്ട്ഷിപ്പ്, റെസ്പെക്ട് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിനും കായിക സംസ്കാരം ശക്തിപ്പെടുത്തുന്നതിനുമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടികളിൽ ജില്ലയിലെ മുഴുവൻ കായിക പ്രേമികളും പൊതുജനങ്ങളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. IHRD കീഴിൽ ആരംഭിക്കുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി 30 വരെ നീട്ടി. PGDCA, PG ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി, ഡേറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DCA, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8547-00500. അന്തർജില്ലാ സംസ്ഥാന സബ് ജൂനിയർ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള പെൺകുട്ടികളുടെ ജില്ലാ ഫുട്ബോൾ ടീം സെലക്ഷൻ ഇന്ന് വൈകിട്ട് 3 കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ നടക്കും. ഫുട്ബോൾ കിറ്റുമായി എത്തിച്ചേരണം. 2011 ജനുവരി 1 2014 ഡിസംബർ 31 ഇടയിൽ ജനിച്ച കുട്ടികൾ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8848-36-07-16, മറ്റൊരു നമ്പർ 9633-40-70-09. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലെ വിവിധ വിഭാഗങ്ങളിലേക്ക് അഡ്ഹോക് അധ്യാപക നിയമനത്തിന് 26 രാവിലെ 10 കോളേജിൽ അഭിമുഖം നടക്കും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ വിഭാഗങ്ങളിലും മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങളിലേക്കുമാണ് ഒഴിവുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-41161. TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ കേരള സർവകലാശാലയുടെ തുടർ വിദ്യാകേന്ദ്രം നടത്തുന്ന PG ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സൈക്കോളജി, സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. PG ഡിപ്ലോമ കോഴ്സിന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയിരിക്കണം. പ്രായപരിധിയില്ല. ലൈബ്രറി സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് 6 കാലാവധി. 10 ക്ലാസ്, പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9495-15-74-28. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൊല്ലം ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനും അംശദായം സ്വീകരിക്കുന്നതിനുമായി പട്ടാഴി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് 29 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ സെറ്റിംഗ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9746-82-23-96, മറ്റൊരു നമ്പർ 7025-49-13-86, മറ്റൊരു നമ്പർ 0474-276-68-43.
കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന്റെ ആദ്യ കൌൺസിലിംഗിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ 24 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നതാണ്. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, കൂടാതെ നിലവിൽ വിവിധ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് സ്ഥാപനമാറ്റം ആഗ്രഹിക്കുന്നവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് 23 വൈകിട്ട് 5 മണി വരെ പുതിയ അപേക്ഷകൾ സമർപ്പിച്ച് 24 നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡിബിഎം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം.
2: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ കാതോട് കാതോരത്തിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, പേര് പറയോ ചേച്ചി.
5: എന്റെ പേര് ശ്രീകുമാരി, കല്ലന്താരം കമ്പനിന്ന്.
4: ഓക്കെ,
5: ഇന്നലെ ഒരുപാട് വിളിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല.
4: സാരല്ല, അപ്പൊ ഇന്ന് കിട്ടിയപ്പോ സന്തോഷായില്ലേ?
5: തീർച്ചയായിട്ടും, അത് ഫസ്റ്റ് കോള് തന്നെ കിട്ടിയ സന്തോഷായി.
4: അതെ അതെ, ഫസ്റ്റ് കോള് കണക്ട് ആയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വർക്കുണ്ടോ? കൊറേ നാളിന് ശേഷം തോന്നുന്നില്ലേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നേ? ഇടയ്ക്ക് വെച്ച് അടച്ചിട്ടേക്കുവായിരുന്നു.
5: കോർപ്പറേഷൻ കമ്പനി ഇല്ലയോ? എന്നും ചെസ് ചെയ്യാമൊക്കെ, എന്നും ജോലി ഇല്ലല്ലോ.
4: ഇനിയിപ്പൊ എത്ര ദിവസത്തേക്ക് കാണും?
5: ഇപ്പൊ ഞങ്ങൾക്ക് 8 ജോലി, അത് കഴിയുമ്പോ ഇനി ജൂലൈ ആകുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റാർട്ട് ചെയ്യും.
4: അടുത്ത സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
5: ആ പാട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ കൂട്ടുകാരി ജയശ്രീയുടെ ബർത്ത്ഡേ ആയിരുന്നേ.
4: ഓക്കെ,
5: അപ്പം ജയശ്രീക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാരും, എന്റെ പേര് മാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവള് പോലെ എന്നെ കൊല്ലാളെ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി, എല്ലാരും കൂടെ കൂടി അവർക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു.
4: ഓക്കെ, അപ്പൊ ജയശ്രീ ചേച്ചിക്ക് ബിലേറ്റഡ് ജന്മദിന ആശംസകൾ നേരുകയാണ്. ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അങ്ങനെ നല്ല അടിപൊളി ഒരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഉച്ച സമയമൊക്കെയാണ്, ഇതാണ് അടിപൊളി ഗാനങ്ങളൊക്കെ ചോദിക്കേണ്ടതാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. നമുക്ക് ഈ അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: ഓക്കെ കൃഷ്ണൻ ചേട്ടാ, കാതോട് കാതോരത്തിൽ നമ്മൾ സംസാരിച്ചിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു.
1: ഒരുപാട് നാളായി.
0: അതെ അതെ, സാധാരണ ലാസ്റ്റ് കോളുകളാണ്.
1: ഒരുപാട് നാളെ ട്രൈ ചെയ്തോണ്ടിരിക്കാം രേഷ്മയായിട്ട് കാതോളത്തിൽ സംസാരിക്കുന്നുണ്ട്,
0: പക്ഷെ നമുക്ക് ബാക്കി എല്ലാ പ്രോഗ്രാമിലും കണക്ട് ആവുന്നുണ്ട്.
1: അതെ അതെ അതെ,
0: സുഖമായിട്ടിരിക്കുന്ന.
1: ഓക്കെ,
0: അപ്പൊ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ നാട്ടിലുണ്ടോ അതോ ഇടുക്കിയിലാണോ?
1: അവിടെ ഈ വെയിലൊക്കെ പ്രൊഡക്ഷൻ കുറവാണ്, വില കൂടുതല സാധനത്തിനൊക്കെ.
0: ഓക്കെ, അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: ആ പാട്ട് പറഞ്ഞു, രണ്ടുപേര് പാടാം.
0: ആ പാടിക്കോ.

0: വരൂ നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ, വിജനമേ വിഷാദഭൂമിയാകെ നീ, മിഴികളോ പൂക്കളോ വിടർന്നു നിൽപ്പു സഖീ, വിജനമേ വിഷാദഭൂമിയാകെ നീ, മിഴികളോ പൂക്കളോ വിടർന്നു നിൽപ്പു സഖീ, ീതളിൽ കണ്ണീരോ നീലാവിൻ നീർമൊത്തോ, നീറുവൻ ജീവനിൽ കുളീരുമായി നീ, വരൂ വരൂ വരൂ.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ ചേട്ടാ. ഓക്കെ, അപ്പോ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
0: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ,
2: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
0: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ
2: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ.
0: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
3: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
4: ഹലോ, ഞാൻ
3: ഓക്കെ വാഹിദേട്ടാ. അതെ അതെ, ഒരുപാട് നാളാവുന്നു. സുഖമായിട്ടിരിക്കുന്നു? കടയിലാണോ ഇപ്പോ? എങ്ങനെയുണ്ട് കച്ചവടം ഒക്കെ? സ്റ്റേഷനറി അല്ലേ സാധനങ്ങൾ? ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരവര് പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ പാട്ട് കേട്ടാലോ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണം നമ്പർ 0474293111.

0: ഈ ഗാനം കേട്ടിട്ട് തിരികെ എത്തിയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഓക്കെ, അമ്പിളി ചേച്ചി, പനിയൊക്കെ പിടിച്ചെന്ന് തോന്നല്ലോ. സൗണ്ട് ഒക്കെ മാറി. മെഡിസിൻ ഒക്കെ വാങ്ങിച്ചോ?
1: ഇല്ല, ഇന്ന് രാവിലെ ഇന്ന് തിരുമുല്ലായിട്ട് പോയായിരുന്നു. കാറ്റ് കൊണ്ടിട്ടാന്ന് തോന്നി ജലദോഷം.
0: ഓക്കെ,
1: മതിച്ചിട്ട് 4 വർഷമായി.
0: അപ്പൊ തുടക്കത്തിലെ മരുന്ന് വാങ്ങുക കേട്ടോ, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ രേഷ്മ, ഞാൻ വന്നു.
0: വസന്തയമ്മോ, സുഖാണോ?
1: സുഖത്തിന്റെ ഒന്നും പറയണ്ട രേഷ്മ.
0: എന്തുപറ്റി?
1: വടിയും കുത്തി അടക്കണം, വടിയും കുത്തി. കാലിന് ചെറിയ പ്രശ്നം
0: ആണോ?
1: പെരിക്കലയല്ല, അരച്ചയും മുറിവെണ്ണയൊക്കെ ഇട്ട് കുഴച്ച് മുട്ടി തേച്ചോണ്ട് ഒന്ന് ഇരിക്കുക.
0: ഓക്കെ, പെട്ടെന്ന്
1: പറഞ്ഞല്ലാന്ന്.
0: ഓക്കെ, പെട്ടെന്ന് മാറട്ടെ കേട്ടോ. പ്രാർത്ഥിക്കാം, ഉറപ്പായിട്ടും
1: പ്രാർത്ഥിക്കാം.
0: സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നീ നമ്മുടെ വാർത്തയുടെ ഒക്കെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? പറയാൻ ആഹാ, നല്ല പാട്ടാണല്ലോ.
1: ഞാൻ പഠിക്കുന്ന സമയത്തുള്ള പാട്ട.
0: ഓക്കെ, അപ്പൊ ആ പഴയ കാല ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ടാണോ?
1: ഭയങ്കര അങ്ങോട്ടൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട് ബാല്യകാലത്തിലോട്ട്.
0: പെട്ടെന്നൊരു പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം ഒന്ന് പറഞ്ഞെങ്കിൽ.
1: പെട്ടെന്ന് ഓർമ്മ, നമ്മള് കോളേജിലൊക്കെ പഠിക്കുമ്പോഴുള്ള കാര്യങ്ങളും.
0: ഏത് കോളേജിലായിരുന്നു അന്ന് പഠിച്ചേ?
1: എസ് എൻ കോളേജ്.
0: ഓക്കെ, അന്ന് ഏത് ഇതായിരുന്നു, ഏത് ഗ്രൂപ്പായിരുന്നു?
1: ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാണ് ജേഷ്ഠനടുത്തെ.
0: ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അമ്മ പാട്ടൊക്കെ കേട്ട് ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവർക്കുക. ബുധനാഴ്ച, നാളെ ബുധൻ. ഓക്കെ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം. ഓക്കെ, തിരികെ നമ്മള് ഒരു മണിക്കാണ് തിരിച്ചെത്തുന്നത്. നമ്മുടെ വാർത്തയുടെയൊക്കെ സമയമാണ് കേട്ടോ. അപ്പോ എല്ലാരും ഗാനമൊക്കെ കേൾക്കുക, അതിനുശേഷം വാർത്തയൊക്കെ കേൾക്കുക. ഒരു മണിയാകുമ്പോൾ വീണ്ടും നമ്മുടെ കാതോട് കാതോരത്തിലേക്ക് വിളിക്കുക. അപ്പൊ അതുവരെ ടാറ്റാ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത്. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമലാമേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബഹളം. പ്രതിപക്ഷത്തുനിന്നും കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ. പുതിയ MSME കൾ ആരംഭിക്കും. യുവാക്കൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു.
1: മയക്കുമരുന്ന് തടയാനുള്ള എല്ലാ നടപടികളുമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഇതിന് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉത്തരമേഖല IG വിമല പുട്ടാദിത്യയെ കോർഡിനേറ്ററായി വെച്ചുകൊണ്ട് 87 ഡിവിഷനിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. 140 MLA മാർക്ക് ഞാൻ കത്തിലൂടെ ഇതിന്റെ ആവശ്യകത അവരെ അറിയിക്കുകയും അവരുടെ സഹകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ റീഹാബിലിറ്റേഷനും അതോടൊപ്പം തന്നെ വിഡ്രോവൽ സിൻഡ്രം അടക്കമുള്ള കാര്യങ്ങളിൽ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.
0: ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLA മാരും സ്വന്തം നിയോജക മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലേക്ക് എത്തുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി മരുന്നുകളും തടയാൻ വിവിധ സംസ്ഥാനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നതായി കെ എൻ ബാലഗോപാൽ MLA. ഈ നീക്കത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ അതൃപ്തിയുള്ളതായും അദ്ദേഹം ആരോപിച്ചു. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ടിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ എടുത്തത്. ഈ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങളുടെയും വവ്വാലുകളുടെയും സ്രവങ്ങളാണ് പരിശോധനയ്ക്ക് അയച്ചത്. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജി സ്വീകരിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. രാവിലെ 7 മണിയോടെ മുക്കോണിമുക്കിലായിരുന്നു അപകടം. ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും PC വിഷ്ണുനാഥും അപകടസ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ജോർദാനെതിരെ അൾജീരിയ വിജയിച്ചു. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. കണ്ണൂർ കേളകം പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ പുള്ളിപ്പുലി വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്ന പുലിയാണ് കുടുങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: വെണ്ടേക്കുംചാൽ, മീശക്കവല എന്നിവിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാണ് മീശക്കവലിയെ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വനം വകുപ്പിലെ 32 വരുന്ന ഉദ്യോഗസ്ഥ സംഘം വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് കൂടുകളും ക്യാമറ ട്രാപ്പുകളും സ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ആടുകളെ പുലി ഭക്ഷിക്കുകയും മറ്റൊരാടിനെയും പശുവിനെയും ആക്രമിക്കുകയുമുണ്ടായി. കൂട്ടിലകപ്പെട്ട പുലിയെ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കുമായി ആറളത്തെ RRT ഓഫീസിലേക്ക് മാറ്റി.
0: CBSE പരീക്ഷയുടെ പുനർ മൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്തെ +1 രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 മണി വരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 352 പോയിന്റ് താഴ്ന്ന് 76,733. നിഫ്റ്റി 116 പോയിന്റ് നഷ്ടത്തിൽ 23,976. വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,520 രൂപ താഴ്ന്ന് 1,07,000 രൂപയും ഗ്രാമിന് 13,375 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽ മലയിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. മിന്നലേറ്റ് യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. 1 മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലാശോട്ടോടെയാണ് സമാപനമാകുന്നത്. അവസാനത്തേതായ അത്തം ചതുശതം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത്. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല, വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രയേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് US നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല, വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ ഗതാഗത കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യങ്ങളിലുണ്ടായ ഗണ്യമായ വികാസം രാജ്യത്തെ സമസ്ത മേഖലയെയും ത്വരിതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. റോഡ്, ഹൈവേകൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ എന്നിവ മികച്ച വളർച്ചയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി.
1: आज करीब 1,28,00,000 लोग हर रोज मेट्रो से सफर कर रहे हैं. बीते वर्षों में एयरपोर्ट की संख्या डबल हुई है. इससे कई छोटे छोटे शहरों में भी मिडिल क्लास को हवाई यात्रा की सुविधा पहली बार मिली है. पिछले 12 वर्षों के जो भी सिद्धियां देश की रही है, उनके मूल में राष्ट्र प्रथम की भावना ही केंद्र में है.
0: നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രധാന ഡിജിറ്റൽ ജനക്ഷേപ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിൽ സൈക്ലിംഗ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി K.മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
3: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്ന് ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ പി നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും. 16 പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാസാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള യുഎസിന്റെ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള നേതാവും മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ദേശീയ താൽപര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. എഫ് ഐ എച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ജിഒവി, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 ഉയർന്ന് 77167 നിഫ്റ്റി 26 നേട്ടത്തിൽ 24129 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1520 താഴ്ന്ന് 1,07,000 ഗ്രാമിന് 13,375 ഇന്നത്തെ വില. സിബിഎസ്ഇ പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് മാർക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനാൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 முதல் 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம், தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம். நீங்கள் அழைக்க வேண்டிய தொலைபேசி எண் 0474-293-1111. கேளுங்க கேளுங்க, கேட்டுக்கிட்டே இருங்க தமிழ் போனின் புரோகிராம் காதோடு பேசலாம்.

0: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പം ഈ നമ്മൾ വാർത്തയ്ക്കൊക്കെ ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. അപ്പം ഈ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ഹലോ നമസ്കാരം സാറേ.
0: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാന് കൊല്ലം പുന്തൽത്താഴെന്നാണ്.

0: ഫീസെന്ന് പറയാ, ഫീസ്
1: ഹസീസ്.
0: ആ
1: ഓക്കെ ചേട്ടാ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
0: ആ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ വിളിച്ചത് കൂടെ കൂട്ടി മൂന്നാമത്തെ പ്രാവശ്യം.
1: ഓക്കേ, ട്രൈ ചെയ്താ മതി, കണക്ട് ആവും കേട്ടോ.
0: ആ പിന്നെ എന്തുകൊണ്ട് സാറേ വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു. ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ?
0: ഇല്ല ഇല്ല ഇല്ല ഇല്ല, ഇപ്പൊ ജോലിക്ക് പോവാൻ വയ്യ.
1: കാലന്റെ
0: മുട്ടന്റെ തേയ്മാനം കൊണ്ട്.
1: അപ്പൊ വീട്ടിൽ വിശ്രമ ജീവിതമാണ്.
0: അതെ അതെ അതെ.
1: പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
0: വേറെ വിശേഷം ഒന്നുമില്ല സാറേ, ഇങ്ങനൊക്കെ അങ്ങ് പോന്നു.
1: അവിടെ ആരോ പറഞ്ഞു തരുന്നുണ്ട്. കൂട്ടുകാരൊക്കെ ആണോ? ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടോ അവിടെ? എല്ലാരും കൂടെ ചേർന്നാണോ റേഡിയോ? ചേട്ടന്റെ വീട്ടിലാണോ അതോ ക്ലബ്ബ് കണക്ക് എന്തെങ്കിലും ആണോ?
0: അല്ല, ഞങ്ങളെ അടുത്ത ഒരു വീട്ടിൽ റേഡിയോ ഉണ്ട്, നമ്മളെ ഈ റേഡിയോ ഫോണിനകത്തേ ഉള്ളു. അങ്ങനെ അങ്ങനെ അങ്ങനെ ഇന്ന് ആ വീട്ടിൽ ഇന്ന് വിളിക്കുക.
1: ഓക്കെ ഓക്കെ, അപ്പൊ പാട്ട് കേട്ടാലോ?
0: ഓക്കെ, പിന്നെ
1: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അങ്ങനെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാന്ന് നോക്കാം. ഹലോ ഹലോ
3: ഹലോ.
2: ആ പറഞ്ഞോ.
3: എന്റെ മോള മഹാദേവൻ സർവേശ്വരിയും ദീർഘായുസം വിളിച്ചിട്ടുള്ള 1 കൂടുതലായി.
2: ആണോ?
3: കഴിഞ്ഞ 22 പ്രവീണിന്റെ പ്രോഗ്രാമിൽ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഏത് രീതിയിലൊക്കെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് പ്രവീണിന്റെ പ്രോഗ്രാം തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് ഫോൺ ചെയ്താൽ എനിക്ക് കിട്ടാതെ ഇതുവരെ ഇരുന്നിട്ട്. എന്റെ മോളും ശ്രീലക്ഷ്മിക്ക് ഇരുന്ന അന്തസ്സായിട്ട് എനിക്ക് കിട്ടുമായിരുന്നു.
2: പക്ഷെ
3: എനിക്ക് അതൊരു ഭയങ്കര സങ്കടവും ഭയങ്കര ദേഷ്യമായി. അതിനുശേഷം ഞാൻ റേഡിയോ ബെഞ്ചിറങ്ങും ചെയ്ത് എനിക്കാണിപ്പോൾ കേട്ടോണ്ട്. തമാശയല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. പിന്നെ ഞാൻ ആകാശവാണിയാണ് ഞാൻ ഇപ്പൊ കേട്ടോണ്ട്. ഇന്ന് ഞാൻ വേറൊരാൾക്ക് ഞാൻ പറഞ്ഞിരുന്നു രേഷ്മയും ശ്രീലക്ഷ്മിയും വരുന്ന ദിവസം എന്നെ ഒന്ന് വിളിച്ച് പറയണേന്ന്. ആ പക്ഷെ ഇന്നത്തെ ദിവസം എനിക്കത് കിട്ടിയത് ഇന്നത്തെ ആ സിസ്റ്റം കൊള്ളാം. മോളെ എനിക്ക് ഈ ഇതിനകത്തൊന്നും വിളിച്ച് കിട്ടിയത് പ്രശ്നമില്ല. പ്രവീൺ എന്ന പ്രോഗ്രാം തുടങ്ങിയോ അന്ന് 9 വിളിച്ചെന്ന് തുടങ്ങി എനിക്ക് ഇതുവരെ കിട്ടാതിരുന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഈ 22 എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഭയങ്കര രീതിയിൽ ഞാൻ കിട്ടില്ലല്ലോ.
2: ഓക്കെ സാറല്ല, എന്തായാലും വിഷമിക്കണ്ട ചേട്ടാ, നമുക്ക് ഈ ആഴ്ച ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.
3: ട്രൈ ചെയ്ത് നോക്കുന്ന ഈ വേറൊരു കാര്യമുണ്ട്. അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഗ്രഹമല്ല, ഗ്രഹത്തിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല, ഉറപ്പാണ്. എനിക്കറിയാം, എനിക്കറിയാം. അതാണ് എനിക്ക് തമാശയല്ല. അഭിലോമിനായിരുന്ന ജോബിന് കാരണവശാലും കിട്ടത്തില്ല.
2: അങ്ങനൊന്നും ഇല്ല ചേട്ടാ, ഇവിടെ കോള് നമ്മള് വരുന്നതിനനുസരിച്ച് കണക്ട് ചെയ്ത് കയറ്റി വിടുക എന്നുള്ളതേ ഉള്ളൂ.
3: തന്നെ മോളെ, ഈ ഈ ഈ പ്രോഗ്രാമിന് അങ്ങനെ അറ്റം പോയ മാക്സിമം 20 അത് കൂടുതൽ വിളിക്കത്തില്ല. വിളിക്കാനൊക്കെ ടൈം ഇല്ല. 20 3 വെച്ചാകുമ്പോ 60 ആവും. മനസ്സിലായില്ലേ? ഇതൊക്കെ കണക്കൂട്ടണമെന്ന് നമ്മുടെ കണക്കൂട്ടുന്നത് കറക്റ്റാ. അങ്ങനെ അറ്റം പേര് 17 വിളിക്കും. ഇതിനകം വെച്ച് ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്കതിന് ഭയങ്കര സങ്കടമാണ്. ഞാൻ സത്യത്തിൽ ഈ റേഡിയോ ബെൻഷിയർ ഞാൻ ഓഫീസിൽ ഇട്ടിരുന്ന എന്നിട്ട് ഞാൻ ഇത് ആകാശമാണ് ഞാൻ കേട്ടോണ്ടിരുന്നത്. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ദേഷ്യവും പ്രയാസമായി. ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഉണ്ടോ മോളെ ഇവിടെ?
2: ഇല്ല, ഇവിടെ ഉണ്ട്, ഓണറിൽ ഉണ്ട്, കുഴപ്പമില്ല. പറഞ്ഞേക്കാം
3: പറഞ്ഞേക്കാം.
2: കേൾക്കാൻ പറ്റുന്നില്ല, വോയിസ് ബ്രേക്ക് ആയി പോണുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും വിഷമിക്കണ്ട ചേട്ടാ, ട്രൈ ചെയ്യാം. നമ്മളെ അങ്ങ് റേഡിയോ ഓഫ് ചെയ്യാന്ന് വേണ്ട കേട്ടോ, നമ്മളെ കൈവിടണ്ട, കൂടെ തന്നെ
3: കൊണ്ടുപോവാ. ഈ പിന്നെ പ്രവീണിന്റെ പ്രോഗ്രാം ഇന്ന് വരെ ഞാൻ വിളിക്കാതിരുന്നിട്ടില്ല, എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഭയങ്കര സങ്കടമായി, ഭയങ്കര പ്രയാസമായിപ്പോ. അതൊരു പ്രോഗ്രാം, അത് പ്രയാസമായിപ്പോന്ന് പറഞ്ഞ ആ പ്രോഗ്രാം തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാം. ഞാൻ തുടങ്ങി ഒരു 1 കഴിയുമ്പോൾ ഞാൻ വിളിക്കാൻ തുടങ്ങും. അത് പറഞ്ഞിട്ട് ലക്ഷ്മി ഞാൻ അത്യാവശ്യം തിരക്കെന്ന് പറയാനാണ്. അതുപോലെ തന്നെ ആ കള്ളാനിയൻ തിരക്കെന്ന് പറഞ്ഞു.
2: ഓക്കെ പറഞ്ഞേക്കാം. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അമ്മതേ, നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഓക്കെ, വിജയൻ ചേട്ടാ.
1: ഈ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി
0: മനസ്സിലായി പിന്നെ നമ്മുടെ ചാത്തന്നെ വിജയൻ
1: ചേട്ടനല്ലേ?
0: വേണ്ട വേണ്ട വേണ്ട,
1: അതെ അതെ, വിജയൻ തന്നെ, ചാത്തന്നെ. ഞാനൊരു പഴയ പാട്ട് ഓർത്തെടുത്ത് ഓർത്തെടുത്ത്,
0: അതെ,
1: അതായത് എന്റെ ഊഹം 67 കണ്ട ഈ പടം ഇറങ്ങിയത്, വല്ലാത്ത മകൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായി, വല്ലാത്ത
0: ജയഭാരതി,
1: ആ മറ്റേ മുത്തയ്യ, അടർവാസി, മുഴുവനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാരും കൂടെ അഭിനയിച്ചൊരു സിനിമയാണ് അത്. പിന്നെ നമ്മുടെ ശ്രീമാലൻ തമ്പി സാറിന്റെ രചനയും ദേവരായ മാസ്റ്റർ സംഗീതമാണ്, ദാസേട്ടം പാടിയ ഒരു പാട്ടാണ്. എനിക്ക് കൂടുതൽ അവരോട് എങ്കിലും രണ്ടു വരി ഞാൻ ഓർമ്മപ്പെടുത്താം.
0: ഓക്കെ, പാടിക്കോ.
1: ആ അതായത് കടലലരുന്നു കാറ്റലരുന്നു കഥയോ കണ്ണു പൊഴിക്കുന്നു, ഇതാണ് പാട്ട്. ബാക്കി ദാസേട്ട പറഞ്ഞിട്ട് ഇത്രയൊക്കെ എന്റെ ഓർമ്മ വന്നതേ. ഇന്നലെ നമ്മുടെ തോക്കാതക്കളൊക്കെ ഒരുപാട് പഴയ പാട്ടുകളെ ചോദിച്ചു, അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഒരെണ്ണം എന്ന് കണ്ടുപിടിച്ചതാ. എനിക്ക് ഒരു മെഡിക്കേഷൻ ഉണ്ട്. എന്റെ ഒരു സുഹൃത്ത് ആശ്രാമത്ത് അമ്പലത്തിന്റെ പുറവശത്തെ താമസിക്കുന്ന ധർമ്മനെന്നാ പേര്, ധർമ്മനും അമ്പലത്തിന്റെ ഫ്രണ്ടിലൊരു പൂക്കട ഉണ്ട്. പൂക്കടയിലെ സജീവ്, ഒരു രാജു ഉണ്ട്, ഒരു ബിജു ഉണ്ട്, ഇവര് അവരൊക്കെ സ്റ്റാഫാണ്. രാജുവാണ്, രാജീവാണ് മോലാളി. അവർക്കൊക്കെ പൂക്കട നേരത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവിക്കുന്ന മാല എന്ന
0: പിന്നെ ഞാൻ ഇടക്കിടക്കൊക്കെ പോവാറുണ്ട്.
1: അമ്പലത്തിലെ ഫ്രണ്ട് ഒരു പൂക്കടേ ഉള്ളു.
0: അതെ അതെ, ഒന്നേ ഉള്ളു ആലിന്റെ.
1: അയ്യോ
0: അത് വേണ്ട പാവ, അവരും കച്ചവടം ചെയ്യുന്നവരല്ലേ, ഞാൻ ഫ്രീ ഒന്നും
1: വേണ്ട.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാ അവർക്ക് എല്ലാവർക്കും. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഈ സമയം 1:30 ആയിരിക്കുകയാണ്. അപ്പൊ ശ്രോതാക്കൾക്ക് വിളിക്കാനുള്ള സമയമാണ്, 3 മണിവരെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള സമയമാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, അറിയോ
0: പേര് പറയോ?
1: ശ്രീലക്ഷ്മിയ.
0: ആ മനസ്സിലായി, പേര് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. പേര് പറഞ്ഞു, ശിവദാസ്.
1: ഗിരീഷ്.
0: ഗിരീഷ്. ഓക്കെ ഓക്കെ, ഗിരീഷയുടെ അസുഖം തന്നെ.
1: സൗണ്ട് കേട്ടപ്പോഴാണ് വിളിച്ചത്.
0: കൊറേ നാളായെന്ന് തോന്നുന്നല്ലേ വിളിച്ചിട്ട്. നമ്മള് തമ്മില്
1: മാസങ്ങളായി.
0: അതെ അതെ, എങ്ങനെയുണ്ട് ബിസിനസ്? എന്നാലും എനിക്ക് ഇപ്പം വസ്തുവൊക്കെ കച്ചവടം ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു അല്ലേ?
1: ഇച്ചിരി മെനക്കേടാണ്. എന്താന്ന് വെച്ചാല് ടാക്സിന്റെ മെനക്കേടെല്ലാം കൂടെ വരുന്നതുകൊണ്ട് മൊത്തത്തിൽ ഒരു ട്രാപ്പ് ആണ് സംഭവം. പിന്നെ ചെറിയ തോതിൽ കച്ചവടം സൈഡിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം.
0: ഓക്കെ, നമുക്കുള്ള ചെലവിനുള്ളതും എല്ലാം നമുക്ക് കിട്ടൂല്ലേ? ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: ഓ, ഇങ്ങനെയൊക്കെ പോകുന്നു. നിങ്ങളുടെ കൂട്ടുകാരി ഇന്ന് രാവിലെ കണ്ടതായിരുന്നു.
0: ആണോ? ഞാൻ ചോദിക്കാം.
1: അംഗനവാടിയില് കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോ രാവിലെ ഞങ്ങൾ കണ്ടു സംസാരിയിരുന്നു.
0: ഓക്കെ, പിന്നെ പോകുന്നു.
1: പഴശ്ശിരാജയുടെ ഒരു പാട്ടാ.
0: പഴശ്ശിരാജ?
1: മറ്റേ ഇളയരാജയുടെ ഒരു പാട്ടുണ്ട്. ഇളയരാജൻ സാറ് തന്നെ പാടുന്ന ഒരു പാട്ടുണ്ട്.
0: ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ കാതോട് കാതോരത്തിലേക്ക്. അങ്ങനെ പഴശ്ശിരാജെന്ന സിനിമയിലെ നല്ലൊരു ഗാനം തന്നെ നമ്മൾ കേട്ടിരിക്കുകയാണ്. ഇളയരാജയും മഞ്ജരിയൊക്കെ ചേർന്ന് ആലപിച്ച ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളായിരുന്നു. ഓക്കെ, അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742930111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം. ദാരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് ചിത്ര.
0: ഓക്കെ, ചിത്ര ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാനിവിടെ കൊല്ലം.
0: കൊല്ലം. ഏത് പാട്ടാ അത് പറഞ്ഞേക്കുന്നേ?
1: എനിക്ക് ഇന്ദ്രപ്രസ്ഥ സിനിമയിലെ സിംബന്റെ പാട്ടില്ലേ,
0: തങ്കത്തിങ്കൾ തിരിയായി. ഓക്കെ, അടിപൊളി ഗാനമാണല്ലോ. ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ആ പാട്ട് അത്രയും ഇഷ്ടപ്പെടാൻ കാര്യം? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാ കേട്ടോ അത്.
1: എനിക്കറിയത്തില്ല, എനിക്ക് ഈ 90s-ലൊക്കെ ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാന്ന് തോന്നുന്നു.
0: അതെ അതെ, ആ നല്ലൊരു ഗാനം തന്നെയാണ്. അത് എന്താന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റില്ല. മ്യൂസിക് കേൾക്കുമ്പോ നമ്മുടെ മൈൻഡ് ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഫ്രീ ആവും.
1: അതുപോലെ ഈ രണ്ടു മൂന്ന് ദിവസം മുന്നേ രാത്രി കുറച്ച് തമിഴ് പാട്ടും മലയാള പാട്ടും മിക്സ് ആക്കി അങ്ങ് ഇട്ടായിരുന്നു. അത് രാത്രി 12 മണിയിലിരുന്ന് ഞാനത് കേട്ടു. കാരണം അത്രയ്ക്കും എനിക്കറിയത്തില്ല എന്തോ അന്ന്. ആ തമിഴ് പാട്ടാണേലും മലയാള പാട്ടാണേലും 90s-ൽ ഇഷ്ടപ്പെട്ടതാണെന്ന് തോന്നുന്നു. നല്ല സോങ്സ് ഡയറക്ഷൻ ആയിരുന്നു അത്.
0: എന്നായിട്ട് വരും ഏകദേശം?
1: ഒരു 4 ദിവസം, കറക്റ്റ് ആയിട്ട് 4 ദിവസം.
0: 4 ദിവസം മുന്നേ അപ്പഴ് ഏതാണ്ടൊരു
1: 4-3 അത്രേ ഉള്ളു, അതിനപ്പുറം പോകത്തില്ല.
0: ഓക്കെ, വെള്ളി വ്യാഴം ആ ദിവസങ്ങളിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നോക്കാം ഏതൊക്കെ സോങ്ങുകളായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ചിത്ര ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: അതെ അതെ, ഇത് രണ്ടാമത്തതാണ്. ഇതിലല്ല, ഒരു ദിവസം ഒരു 7 മണി സമയത്തൊന്നും എനിക്ക് കിട്ടിയത്.
0: 7 മണി ടൈമിൽ നമുക്ക് ലൈവ് ഇല്ലല്ലോ.
1: ഏഴരയുടെ
0: ലിസണേഴ്സ് ലോഞ്ച് ആയിരിക്കും.
1: എനിക്കൊരു ഒരു 2-3 weeks മുന്നേയാണ് എനിക്ക് കിട്ടിയത്.
0: ആ ലിസണേഴ്സ് ലോഞ്ച് ആയിരിക്കും രാത്രി 7:30 to 9.
1: ആ ഈ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ ഈ ആൻസർ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. ആളുടെ പേര് എനിക്ക് പേരൊന്നും എനിക്ക് അറിഞ്ഞോട്ടെ. ആ സ്പോട്ടിൽ അന്ന് ആദ്യമായിട്ട് വിളിക്കുകയും ചെയ്ത് എനിക്ക് ആദ്യമായിട്ട് കിട്ടുകയും ചെയ്തത്
0: നൈറ്റ് ആയിരുന്നു. വിളിച്ചത്
1: നൈറ്റ് ആയിരുന്നു.
0: ചേച്ചി വിളിച്ചത്?
1: ആ അതെ, എനിക്ക് ആ സമയത്ത് രക്ഷപ്പെടുകയും പെട്ടെന്ന് കിട്ടുകയും ചെയ്തു.
0: ഓക്കെ, പിന്നെ കാതോട് കാതോടത്തിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: ആദ്യമായിട്ടാണ്.
0: വർക്ക് ചെയ്യുവാണോ?
1: വർക്കൊന്നുമില്ല,
0: ഹൗസ് വൈഫാണ്. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുക. അപ്പോ സ്ഥിരം കേൾക്കാറുണ്ടോ റേഡിയോ?
1: ഇപ്പൊ ഞങ്ങൾക്ക് ഈ റേഡിയോ കിട്ടിയിട്ട് 1 മാസമായുള്ളൂ. എന്റെ മോനാണ് ഇതിൽ അടിക്കുക. ആ മോനൊരു 7 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ TV ഒന്നും കാണത്തില്ല, എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പൊ അവനീ റേഡിയോ ഒക്കെ വെച്ച് അവനിങ്ങനെ കേൾക്കും. അപ്പൊ അവനാണ് ഈ പാട്ടൊക്കെ ഇട്ട്. എനിക്ക് പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക്
0: ചുമ്മാരിക്കുമ്പോഴത്തേക്കൊരു ഫ്രീ
1: ആവും.
0: അതെ, ചില പാട്ടുകൾ കേൾക്കുമ്പോ നമ്മൾ ആ പാട്ടിന്റെ സീനൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കും. എനിക്ക് ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ ഞാൻ ആ പാട്ട് കേൾക്കുമ്പോ സീൻ ഓർക്കും, പിന്നെ ഞാൻ തന്നെയാണോ അതിനകത്ത് അഭിനയിക്കുന്നതെന്നൊക്കെ ഓർക്കും. ആ രംഗത്ത് ഞാൻ അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഞാൻ ഒരു ഇമാജിൻ വേൾഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്യും അവിടെ.
1: അതെ, നമുക്ക് ഈ ഡാൻസ് അറിഞ്ഞൂടെങ്കിലും ആ സമയത്ത് നമ്മൾ ആ സ്റ്റെപ്പൊക്കെ നമ്മൾ തന്നെ അങ്ങ്
0: കളിക്കും. നമ്മൾ സ്റ്റെപ്പൊക്കെ അപ്പോഴേ ഉണ്ടാക്കിയാലും നമ്മൾ കളിച്ചിരിക്കും.
1: നമ്മൾ ആ സമയത്ത് നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഡാൻസ് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ആ സമയത്ത് നമുക്ക് ആ സ്റ്റെപ്പ് വന്ന് പോകും.
0: ഓക്കെ ചേച്ചി, അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാം കേട്ടോ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഫിക്സസ് ഓഫ് ചേഞ്ച്. എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30 വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. വോയിസസ് ഓഫ് ചേഞ്ച്.
1: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
2: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
1: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
2: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
1: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
2: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
1: നിക്കി, എന്നാ പിന്നെ ഞാനിവിടെ രജിസ്റ്റർ ചെയ്യട്ടെ?
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ഈ സമയം 1:47 ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ഈ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
5: വിനയൻ.
4: ഓക്കെ വിനയൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ,
5: ഇവിടെ
4: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്.
5: പാട്ടിന്റെ പോലായി നല്ല പ്രോഗ്രാമാണ്.
4: ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം.
5: അത് കൊള്ളാം.
4: ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം. കാതോട് കാതോരത്തിലേക്ക് അങ്ങനെ നല്ല അടിപൊളി ഒരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. കാതോട് കാതോരത്തിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം,
0: ആരാ സംസാരിക്കുന്നേ?
1: ഞാനേ പേരൂര് ആമക്കോളം നിന്ന് അനിതയാ.
0: ഓക്കെ അനിത ചേച്ചി.
1: അതെ, എനിക്കേ ഞാൻ പാട്ട് പറഞ്ഞിട്ടുണ്ട്, നിറന്ന സിനിമയിലെ ഗാനം വേണ്ടുന്ന.
0: ആഹാ, അടിപൊളി വിദ്യാസാഗറിന്റെ അടിപൊളി ഗാനമാകത്തില്ലേ?
1: അതെ അതെ. അമ്മ അമ്മായി വസന്ത വസന്ത വത്സല, പിന്നെ വീട്ടിലുള്ള ചേച്ചി, എല്ലാരും ഉണ്ടെന്ന്. നാത്തൂൻ അമ്പിളി, എന്റെ മരുമോള് പൂജ, പിന്നെ ഒരു കുഞ്ഞാളുണ്ട് അല്ലി. അല്ലി പാട്ട് പറഞ്ഞോട്, നന്ദി വിളിക്കുന്ന ആന്റി
0: വിളിക്കുന്ന. മോളെ പേരെന്താ?
1: പേര് പറ,
0: പേര് പറ, പേര് പറ, വേഗം പറ. അല്ലി,
1: അവളെ ഓടി റേഡിയോ എടുത്തോട്ട് പോകും.
0: ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓ ശരി.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: പുതിയ സാങ്കേതിക വിദ്യയും ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിരൽ തുമ്പിലെ വിസ്മയം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:15 പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാത്രി 7 വിരൽ തുമ്പിലെ വിസ്മയം, അവതരണം നാദൃശ.
5: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
5: ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
5: ആ പറഞ്ഞോ, പേര് പറഞ്ഞോ അമ്മ.
6: എന്റെ പേര് സുലോചന നെടുങ്ങോലം. ഞാൻ വയ്യാതെ കിടക്കല്ലേ മാഡം, എന്നാള് സംസാരിച്ചല്ലേ
5: നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്.
6: എനിക്ക് ഈ പാട്ടാണ് എന്റെ ആശ്രയം. റേഡിയോ റേഡിയോ എന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഞാൻ അവിടെ കട്ടില് കിടക്കുകയാണ്, അന്ന് കിടന്നാ സംസാരിക്കുന്നത്. പാട്ടിപ്പ ഞാൻ പറഞ്ഞല്ലേ.
5: പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
6: എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാനിപ്പം ഒറ്റയ്ക്കുള്ള മോള് ജോലിക്ക് പോയി, മോനും ജോലിക്ക് പോയി. കൊച്ചുമോള് ഇവിടെ നഴ്സറിയിൽ LKG പഠിക്കുന്നു. മോക്കൊരു മോനുണ്ട്, അവൻ ഇവിടെ വീട്ടിലുണ്ട്. മരുമോളും ഒന്ന് വീട്ടിലുണ്ട്. അവള് ഈ കോച്ചിങ്ങിന് പോവായിരുന്നു, ഡിഗ്രി കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നിവിടെ ഉണ്ട്.
5: പാട്ടേക്കാം. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെത്താം
1: കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറയൂ അമ്മ. കേൾക്കാൻ പറ്റുന്നില്ല, വോയിസ് കട്ടായി കട്ടായി പോവാണ്. കുറച്ചുകൂടെ റേഞ്ചുള്ളടത്തോട് നിക്കോ. ആ ഇനി പറഞ്ഞോ, എവിടുന്നാ വിളിക്കുന്നേ? ആ ശ്യാമള അമ്മ, എവിടുന്നാ വിളിക്കുന്നേ? ണോ
2: ഓക്കെ,
1: എത്ര ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു?
2: ലീവ് ഉണ്ട്.
1: ഓക്കെ, ഈ ലീവ് സമയത്ത്, ഈ ലീവ് സമയത്ത് വേറെ ജോലിക്ക് പോവോ അതോ വീട്ടില് റെസ്റ്റ്? വീട്ടിൽ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ എല്ലാരും റെഡി കേക്കുന്നുണ്ടോ അവിടെ?
2: വെളിയിലോട്ട് ഇറങ്ങി.
1: ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
2: വിശേഷം എന്റെ മോളെ ബർത്ത്ഡേ ആയിരുന്നു 14, പക്ഷെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല.
1: മോളെ പേരെന്താ?
2: മോളെ പേര് അശ്വതി.
1: ഓക്കെ, അശ്വതിക്ക് ബിലേറ്റഡ് ജന്മദിന ആശംസകൾ നേരുകയാണ്. ഓക്കെ, പിന്നെ
2: പാട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ മേശയിലേക്ക് ഞങ്ങൾ എന്റെ എല്ലാ കൂട്ടുകാരികൾക്കും തായും നല്ല പാട്ട് കേൾപ്പിക്കുകയാണ്.
1: ഓക്കെ, അപ്പൊ മേശയിലേക്ക് എല്ലാവർക്കും ഒരു വലിയൊരു ഹായ് തന്നെ പറയുകയാണ്. ആ വലിയൊരു ഹായ് തന്നെ എല്ലാവർക്കും, വലിയൊരു ഹായ് തന്നെ പറഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ അമ്മ, അപ്പൊ ആ മേശയിലേക്കും പറഞ്ഞിട്ടുണ്ട്. പാട്ട് കേൾക്കാം അപ്പോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ.

0: ഓക്കെ, തിരികെ എത്താം. കല്യാണരാമൻ എന്ന സിനിമയിലെ നല്ല അടിപൊളി ഒരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ അതേ സമയം 2:12 ആയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ടൈം കൂടിയുള്ള, അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-2931-111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ അതേ നമുക്ക് അടുത്തൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ദാരാ സംസാരിക്കുന്നത്? ഓക്കെ ആരിഫ അമ്മ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: സുഖമായിട്ടിരിക്കുന്നു?
1: സുഖമായിട്ടിരിക്കുന്നു. മോക്ക് സുഖമാണോ?
0: സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഫുഡൊക്കെ കഴിച്ചോ?
1: ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇരിക്കുന്ന കിടക്കാതിരിക്കുക, എന്നാ വിളിക്കണ്ടേ?
0: ആ പിന്നെ
1: ഓടൊരു പാട്ട് പാടുക്കാ.
0: പാടിക്കോ?
1: ഞാനോ?
0: മോള് പാടുമെന്നല്ലേ പറഞ്ഞത്?
1: എന്നാ പാടും.
0: പാടിക്കോ.
1: താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്ങുള്ളോളെ, പങ്കിറങ്ങുള്ളോളെ. ഡെഡിക്കേറ്റ് ഫോർ യു.
0: ഓ, താങ്ക് യു സോ മച്ച്.
1: ഉമ്മച്ചാക്കി പാട്ട് വെച്ചുകൊടുക്കണേ.
0: ആ വെച്ചെടുക്കാം, വെച്ചെടുക്കാം, തീർച്ചയായും.
1: താങ്ക് യു.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ബാല്യകാലസഖി എന്ന സിനിമയിലെ നമ്മുടെ ദാസേട്ടൻ ആലപിച്ച മനോഹരമായ ഒരു ഗാനമായിരുന്നു. ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അവധി നമുക്ക് അടുത്തൊരു കോളത്തിലുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാ സംസാരിക്കുന്നേ?
1: ക്ലിയർ ആവുന്നില്ല.
0: ആരാ സംസാരിക്കുന്നേ? പേര് പറയൂ, പേര് പറയൂ.
1: ഹലോ.
0: ഹലോ.
1: ക്ലിയർ ആവുന്നില്ല.
0: ഓക്കെ, എനിക്ക് തോന്നുന്നു ആ കോൾ എന്തോ പ്രോബ്ലം ഉണ്ട്. സാറില്ല, വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-2939-111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
2: ഹലോ.
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ചോറൊക്കെ ഉണ്ടോ?
0: ആ, ചോറൊക്കെ കഴിച്ചു. ആരാ സംസാരിക്കുന്നേ? ഓക്കെ, സുബേർത്തമ്മയ്ക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
2: പിന്നെ കലാപമണിയുടെ മിന്നം മിനിങ്ങ മിന്നാ മിനിങ്ങ എന്നുള്ള ഒരു പാട്ട്.
0: ഓക്കെ.
2: പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഹായ് പറയണം. പിന്നെ ഞങ്ങളെ പിന്നെ മേശിരിക്ക് ഒരു ഹായ് പറയണം.
0: എവിടുന്നാ വിളിക്കുന്നേന്ന് പറഞ്ഞില്ല. പക്ഷെ
2: ഞാൻ പിന്നെ ഇവിടെ കമ്പനിയുടെ അടുത്തുനിന്ന്, ഇവിടെ പേരൂർ. പേരൂർ.
0: പേരൂർ കമ്പനിയുടെ അവിടെ. ഓക്കെ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ?
2: ആ, എല്ലാരും സുഖമായിട്ട്. ഞങ്ങള് 10 പേരുണ്ട്.
0: അപ്പൊ എല്ലാവർക്കും വലിയൊരു ഹായ്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടുകേട്ടാലോ? ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ താം കാതോട് കാതോരത്തിലേക്ക്. അങ്ങനെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചു തിരികെയാണ് കാതോട് കാതോരത്തിൽ. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പോഴത്തേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് ശ്രീജ.
0: എവിടുന്നാ വിളിക്കുന്നേ?
1: മാടനട.
0: മാടനട. ഓക്കെ, പഠിക്കുവാണോ? കോളേജിലോ സ്കൂളിലോ? ഏത് ഗ്രൂപ്പാ? ഏത് സബ്ജക്റ്റാണ്?
1: ഹിന്ദി.
0: ഹിന്ദി. ഓ, ഹിന്ദി എടുക്കാൻ എന്താ കാര്യം? ഹിന്ദി ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ സുഖമായിട്ട്? ആ, സുഖമായിട്ടിരിക്കുന്നു. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഇപ്പോഴാണോ റേഡിയോ കേൾക്കാൻ തുടങ്ങിയത്? അതോ ഇതുവരെ ട്രൈ ചെയ്യാം?
1: വീട്ടിന്റെ അടുത്തല്ലേ ഇങ്ങനെ റേഡിയോ വിടും, അപ്പം വിളിക്കണം തോന്നിയിട്ടുണ്ട്. കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല.
0: കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്തവണയാണ് കണക്ട് ആയിരിക്കുന്നത്. ഏത് ഇയർ ആണ്? സെക്കൻഡ് ഇയറോ
1: ഫസ്റ്റ് ഇയർ?
0: ഫസ്റ്റ് ഇയർ. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ്സിലായിരുന്നു?
1: എക്സാം ആണ്, സെക്കൻഡ് സെമ്മിന്റെ എക്സാം ആയിരുന്നു.
0: ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട്? ഫസ്റ്റ് സെമ്മിന്റെ റിസൾട്ട് ഒക്കെ വന്നായിരുന്നോ?
1: വന്നായിരുന്നു.
0: എങ്ങനെയുണ്ട് റിസൾട്ട് ഒക്കെ? ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെ? അടിപൊളിയാണോ? വുമൻസിലാണോ മെൻസിലാണോ? വുമൻസില്. ഓക്കെ, പിന്നെ പാട്ട് പറഞ്ഞിട്ടുണ്ട്? പാട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെക്കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7:00. വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: ഓക്കെ, തിരികെ കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ ബാബു പട്ടത്താനമാണ് സുപ്രീമിൽ, കടപ്പാക്കട സുപ്രീമിൽ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ട്രാഫിക് വാർഡൻ ബാബു.
0: ഓക്കെ ഓക്കെ ഓക്കെ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: സുഖമായിട്ട് പോകുന്നു.
0: ഇന്ന് ജോലിയില്ലായിരുന്നു?
1: ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടിയിൽ ഒരു ഇച്ചിരി ഇടവേള കിട്ടിയപ്പോഴൊന്ന് വിളിച്ചു നോക്കി, കിട്ടി
0: കിട്ടി. ഓക്കെ, അപ്പോ
1: പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു രണ്ടുപേര് പാടിക്കോട്ടെ?
0: ആ പാടിക്കോ.
1: എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ

ഓക്കെ ചേട്ടാ, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. വിളിച്ചതിൽ സന്തോഷം.

0: ഓക്കെ, തിരികെത്താം കാതോട് കാതോരത്തിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. പതി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം.
1: ഹലോ.
0: ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. സരള വീണ്ടും ട്രൈ ചെയ്താൽ മതി, കണക്ട് ആകുന്നതായിരിക്കും. അപ്പതി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ, നമസ്കാരം.
2: നമസ്കാരം
0: മിനി ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ നീരാവിൽ നിന്ന്.
0: നീരാവിൽ നിന്ന്. ഓക്കെ, അപ്പൊ നീ ഏത് പാട്ടാ
2: ആവശ്യപ്പെട്ടിരിക്കുന്നത്?
0: വിയറ്റ്നാം കോളനിയിലെ ഏതെങ്കിലും ഒരു പാട്ട് മതി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നല്ല വെയില്, രാവിലെ ഒരു മഴ, അതുകഴിഞ്ഞൊരു വെയില്.
0: രാവിലെ മഴ ഉണ്ടായിരുന്നോ?
2: ആ, രാവിലെയുടെ മഴ ഉണ്ടായിരുന്നു.
0: ഓക്കെ, പിന്നെ വർക്ക് ചെയ്യണോ അതോ ഹൗസ് വൈഫ് ആണോ?
2: അല്ല, ഹൗസ് വൈഫ് ആണ്.
0: ഹൗസ് വൈഫ് ആണ്.
2: ഓക്കെ, അതെ അതെ അതെ.
0: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? എനിക്കൊന്ന് പെട്ടെന്ന് കണക്ട് ആയ ഒരു കോളാ അല്ലേ?
2: അതെ അതെ, പെട്ടെന്ന് കണക്ട് ആയ. ഞാൻ ഒത്തിരി വിളിച്ചോണ്ടിരിക്കുന്നത് കിട്ടുന്നില്ല.
0: മുന്നത്തെ കോള് പെട്ടെന്ന് ബ്രേക്ക് ആയി പോയി, അങ്ങനെ കണക്ട് ആയ. അപ്പൊ ചേച്ചിക്കായിരുന്നു ഭാഗ്യം സംസാരിക്കാനായിട്ട് ലൈവ്.
2: ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ, എവിടെ ഇല്ലായിരുന്നു.
0: രേഷ്മ.
2: അതെ,
0: ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക, ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 kilometer ഉള്ള ഹാഫ് മാരത്തോൺ, 10 kilometer പിന്നെ 3 kilometer ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
3: അതെയോ?
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പം ഈ സമയം 2:46 ആയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കണ നമ്പർ 04742931111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
6: ഹലോ.
5: ഹലോ, പേര് പറയൂ.
6: ഞാൻ സജി.
5: സജി? ഓക്കെ. സജി എവിടുന്നാ വിളിക്കുന്നത്?
6: ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുന്നത്.
5: ആദ്യമായിട്ടാണോ?
6: അല്ല, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാലോ നല്ല ഡയാലിസിസ്.
5: ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായി.
6: അപ്പൊ എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. പക്ഷെ അയാളിപ്പം വിട്ട് പിരിഞ്ഞിട്ട് നാളെ 3 വർഷം തികയുക. അപ്പൊ എന്റെ മോനൊരു വിശ്വസ് വേണം. ഇപ്പൊ നാളെ 3 വർഷം തികയുക, ഞങ്ങളെ വിട്ടു പോയിട്ട് ആ ഒരു വിഷമത്തിലോ. പിന്നെ എന്റെ അഭിമുഖനൊരു ഹായ് പറയണം, അച്ഛനൊരു ഹായ് പറയണം.
5: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വലിയൊരു ഹായ്. നമുക്ക് ചേച്ചി പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
6: ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗപ്പിയിലെ പാട്ട്. ആ സിനിമ കാണുമ്പോ ഈ രണ്ടുപേരും വന്നിരുന്ന് എന്നെ കളിയാക്കും, കരയോ പാട്ട് രംഗം കാണുമ്പോ ഞാൻ ഇരുന്ന്. അപ്പം രണ്ടുപേരും എന്നെ കളിയാക്കും, അമ്മ കരയുന്നു അമ്മ കരയുന്നു എന്ന് പറഞ്ഞു. ആ ഓരോ ഓർമ്മ എനിക്ക് എപ്പോഴും.
5: ഓക്കെ, വിഷമിക്കണ്ട ചേച്ചി, നമുക്ക് വിധിയെ തടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്നുള്ളത് ദൈവം നമ്മുടെ തലയിൽ വരച്ചിട്ടൊരു കാര്യമാ, അത് നമ്മള് സഹിച്ചേ പറ്റൂ. പിന്നെ അതിനെ ഓവർകം ചെയ്ത് വരിക. നമ്മൾ ഇന്നിങ്ങനെ വിഷമം കാണും, എത്രയായാലും മകനായതുകൊണ്ട് വിഷമം കാണും ചേച്ചിക്ക്. പക്ഷെ എങ്കിലും കുറേശ്ശെ മാറി വരിക, അല്ലെങ്കിൽ ചേച്ചിയുടെ ആരോഗ്യത്തിനൊക്കെ അത് ബാധിക്കത്തില്ല. ഇങ്ങനെ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുമ്പോ ചേച്ചിക്കും അസുഖങ്ങൾ വരും, ചേട്ടനും ഇപ്പം വയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ചേച്ചിയല്ലേ നല്ല സ്ട്രോങ് ആയിട്ട് ചേട്ടനും നല്ല സ്ട്രോങ് ബലം കൊടുത്ത് നിക്കാനുള്ളത്.
6: ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ ഒരു സന്തോഷം, ഞാൻ എപ്പോഴും പറയത്തില്ലേ. റേഡിയോ പാട്ട്.
5: ഓക്കെ, അപ്പൊ എന്തായാലും വിഷമിക്കണ്ടേ,
6: വിളിച്ചോണ്ടേ ഇരിക്കുക. എന്റെ മോന്റെ ഓർമ്മയൊന്നും എന്നും കാണും, പക്ഷെ നിങ്ങളിലൂടെ കേൾക്കുമ്പോ ഒന്നും കൂടെ സന്തോഷം.
5: മനസ്സിലായി മനസ്സിലായി. അപ്പൊ മോന് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ആവശ്യപ്പെട്ട ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, തിരികെ എത്താം കാതോട് കാതോരത്തിലേക്ക്. അപ്പതി നമ്മുടെ ലാസ്റ്റ് കോൾ ആണ്, നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം.
0: ഓക്കെ, പേര് പറയോ ചേട്ടാ.
1: എന്റെ പേര് പ്രസാദ്.
0: പ്രസാദ്, എവിടെന്നാ വിളിക്കുന്നത്?
1: ഞാൻ കുട്ടിയം തഴുത്തലയാണ്.
0: കുട്ടിയം തഴുത്തല. ഓക്കെ, വർക്ക് ചെയ്യുവാണോ?
1: അതെ, വർക്ക് ചെയ്യാം.
0: എവിടാ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് ഫൈനാൻസിൽ വർക്ക് ചെയ്യാം.
0: കുട്ടിയത്ത്?
1: ആ കുട്ടിയത്ത്.
0: ഓക്കെ, എന്താ പേര്?
1: കേട്ടില്ല.
0: ഫൈനാൻസിന്റെ പേരെന്താ?
1: അതെ, ശ്രീഗോകുലം ചിറ്റ ഫൈനാൻസ്.
0: ഓക്കെ, എത്ര നാളുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ?
1: മുപ്പത്
0: വർഷം. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ ആയിരുന്നോ? ഓക്കെ, അപ്പൊ അതെന്തായിട്ട് ഇത്രയും ഒരു ലോങ് പീരീഡ് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തേ? ഇടയ്ക്കൊന്നും ചേഞ്ച് ആവണമെന്നൊന്നും തോന്നിയില്ല? വേറൊരു അവിടുത്തെ മാനേജ്മെന്റ് അത്ര നല്ലതായിരുന്നു ചേട്ടന്? ഓക്കെ, പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അല്ല, ഞാൻ ഒന്ന് രണ്ടു വട്ടം
0: വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്, മറ്റേ കമലതളത്തിലെ സായന്തനം എന്നുള്ളൊരു പാട്ടുണ്ട്,
0: നമ്മുടെ ദാസേട്ടൻ ആലപിച്ച.
1: അതെ അതെ.
0: ഓക്കെ, അവിടെ ഓഫീസിലെ റേഡിയോ ഉണ്ടോ?
1: ഓഫീസിലില്ല, വീട്ടിലുണ്ട്.
0: വീട്ടിലുണ്ട്.
1: അപ്പൊ ഞാൻ പുറത്തു കേൾക്കുക. അപ്പൊ പുറത്തൊരു കടയിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ കേട്ടോണ്ടിരിക്കുക പാട്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

ടി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: കേക്കുന്നുണ്ട്. ഓക്കെ, എത്ര നാൾ റെസ്റ്റ്?
1: പറഞ്ഞ പാടൽ പലോട്ടി വളർത്ത കിളി പഴം കൊടുത്തു വാഴ്ത്ത കിളി, ഞാൻ കൊടുത്ത പച്ചേ കിളി നാളെ വരും കച്ചേരിക്ക്. എന്നമ്മ ഇത് എന്നമ്മ.
0: പാട്ട് താരം, പാട്ട് താരം. അപ്പുറം എന്ത് എന്നാ ഡോക്ടർ എത്ര നാൾ റെസ്റ്റ് എടുക്ക ചൊല്ലിരിക്കാങ്ക?
1: ഇന്നാണ് ഇപ്പം ക്ലാസ് ചെയ്തോണ്ടിരിക്കുന്ന, ഒരാഴ്ച റെസ്റ്റ് എടുക്കണം.
0: ശരി ശരി ശരി, നല്ല റെസ്റ്റ് എടുങ്ങ. ശരിയാ,
1: ഓക്കെ
0: ഓക്കെ. കൂപ്പിട്ട് മിക്ക നന്ദി. Thank you.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: എല്ലാവർക്കും നമസ്കാരം. വോയിസ് ഓഫ് ചേഞ്ചിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. കാരണം മഴയത്തായാലും വെയിലത്തായാലും നമ്മൾ അത്യാവശ്യമായിട്ട് വിളിക്കുന്ന രണ്ട് വ്യക്തികളാണുള്ളത്. ഒന്ന് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർക്കും പിന്നൊന്ന് നമ്മുടെ KCB പ്രവർത്തകരാണ്. അപ്പം അതുപോലെ KCB പ്രവർത്തകരെ നയിച്ചുകൊണ്ട് പോകുന്ന ശക്തുളങ്കര സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായ നമ്മുടെ സിജ മാഡമാണ് നമ്മളോടൊപ്പം ഉള്ളത്. മാഡത്തിന് ഈ പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം മാഡം.
2: താങ്ക് യു.
1: മാഡത്തിനെ കൊണ്ട് പരിചയപ്പെടുത്തിക്കോളൂ.
2: എൻ്റെ പേര് സിജ. എൻ്റെ സ്വദേശം കൊല്ലം തന്നെ, കൊല്ലം കാവനാട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ശക്തുളങ്കര സെക്ഷൻ ഓഫീസ് ഇലക്ട്രിക്കൽ കൊല്ലം സർക്കിളിന്റെ കീഴിലാണ്.
1: കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ഇതൊരു ഗവൺമെന്റ് സ്ഥാപനം തന്നെയാണോ, അല്ലെ ഇതെന്താണ് ഇങ്ങനെ ഒരു ബോർഡ് എന്ന് പറയാനുള്ള കാരണം എന്തുവാണ്?
2: ഒരു 1936 ആ ഒരു സമയം തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ കീഴില് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ആ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് പിന്നീട് നമ്മളുടെ കേരളം രൂപീകരിച്ചതിന് ശേഷം 1957 അത് ഇലക്ട്രിസിറ്റി ബോർഡായി മാറുകയായിരുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഇലക്ട്രിസിറ്റി ബോർഡായപ്പം തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ കീഴിലുള്ള എല്ലാ വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആസ്തികളും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് എഴുതപ്പെടുകയായിരുന്നു. അങ്ങനെ ബോർഡ് രൂപീകരിച്ചു. ഈ ബോർഡ് രൂപീകരിച്ചതിന് ശേഷം 2003 ഇലക്ട്രിസിറ്റി ആക്ട് നിലവിൽ വന്നു. അപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രിസിറ്റി ആക്ടിലുള്ള നിയമപ്രകാരം പറയുന്നത് എല്ലാ വൈദ്യുതി യൂട്ടിലിറ്റികളും, അതായത് എല്ലാ ഇപ്പൊ ബോർഡാണെങ്കിലും എന്ത് വൈദ്യുതി വിതരണ മേഖലകൾ ഉണ്ടെങ്കിലും അവരെല്ലാം ഓരോ യൂട്ടിലിറ്റികളായിട്ട് മാറണം. അപ്പൊ ആ യൂട്ടിലിറ്റി ആയിട്ട് മാറുമ്പോഴത്തേക്ക് അവർക്കിപ്പം ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ, അതായത് വിതരണം പ്രസരണം അങ്ങനെ പല മേഖലകളും ഉണ്ടാവും. അതെല്ലാം സെപ്പറേറ്റ് മേഖലകളായിട്ട് വർക്ക് ചെയ്യുകയും വേണം. അതിന്റെ പ്രകാരം ഈ 2003 ആക്ടിന്റെ ബേസിസിൽ ഇത് കമ്പനിയിലേക്ക് മാറുകയാണ്. അപ്പൊ 2011 ഇതൊരു കമ്പനിയായിട്ട്, അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അപ്പൊ 2011 ഇത് കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട് 2013 ആയപ്പോഴത്തേക്ക് ഈ ബോർഡിന്റെ ഫുൾ ആസ്തിയും ഈ കമ്പനിയിലേക്ക് മാറുകയായിരുന്നു. അപ്പൊ ഇതൊരു കമ്പനി ആണെങ്കിലും പക്ഷേ ഗവൺമെന്റിന്റെ ഒരു കമ്പനിയായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവർക്കും ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും ഇത് ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതും അതുകൊണ്ടാണ്. പക്ഷേ ഇതൊരു കമ്പനി ആയാലും ഒരു കമ്പനി എന്നുള്ള രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. പണ്ട് എങ്ങനെ വർക്ക് ചെയ്തിരുന്നു, ഒരു സർവന്റായിട്ട്, അതായത് ഒരു പബ്ലിക് സർവന്റായിട്ടാണ് ഇതിനുള്ള ജീവനക്കാരും വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഈ സ്ഥാപനത്തിനും ജനങ്ങളുടെ ക്ഷേമവും അവരുടെ അവർക്ക് എത്രയും നല്ല രീതിയിൽ വൈദ്യുതി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, അതേ പോളിസിയോടുകൂടി തന്നെ ഒരു KCBL, അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ആയിരുന്ന ഒരു പ്രൈവറ്റ് പബ്ലിക് കമ്പനി ആയിട്ട് നിലനിൽക്കുന്നു.
1: ഓക്കെ. അപ്പോൾ ഇതിന്റെ ജോലി എല്ലാം നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ എക്സാം എഴുതുന്ന പോലെ തന്നെയാണോ?
2: എല്ലാം ഗവൺമെന്റ് നമ്മുടെ PSC വഴിയുള്ള
1: നിയമനങ്ങൾ
2: തന്നെ നടത്തുന്നത്.
1: അല്ലാതെ വേറെ ഇതൊന്നും ഇതാണ് തന്നെയാണ്.
2: അപ്പൊ
1: ഇപ്പോഴാണ് അതിന്റെ ഒരു ക്ലാരിറ്റി മനസ്സിലായത്. അപ്പം ഈ എന്തൊക്കെ സർവീസുകളാണ് നമ്മൾ ഈ സെക്ഷൻ ഓഫീസിൽ കൊടുക്കുന്നത്? ഇതിന്റെ കൊല്ലത്തിന്റെ ഓഫീസ് എവിടെയാണ്? എത്ര സെക്ഷൻ ഉണ്ട്?
2: കൊല്ലത്തിന്റെ മെയിൻ ഓഫീസ് നമ്മുടെ ചിന്നക്കടയിൽ തന്നെയാണ്. അപ്പം ചിന്നക്കട പബ്ലിക് ലൈബ്രറിയോട് അടുത്തുള്ള കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിളാണ് മെയിൻ ഓഫീസ്. അവിടെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറാണ് മേലധികാരി. ഇദ്ദേഹത്തിന്റെ കീഴിൽ 27 സെക്ഷൻ ഓഫീസുകളുണ്ട്
1: കൊല്ലം
2: ജില്ലയിൽ. ആ 27 സെക്ഷൻ ഓഫീസിനെയും മേലധികാരിയായിട്ട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കൊല്ലം സർക്കിളിലുണ്ട്. ഇദ്ദേഹത്തിന്റെ കീഴിൽ 3 ഡിവിഷനാണ് ഉള്ളത്, കൊല്ലം ഡിവിഷൻ, അപ്പം കൊല്ലം ഡിവിഷൻ, അതുപോലെ തന്നെ കരുനാഗപ്പള്ളി, ചാത്തന്നൂർ, ഇങ്ങനെയുള്ള 3 ഡിവിഷനുകളുണ്ട്. ഈ 3 ഡിവിഷനിലുമായിട്ടാണ് 27 സെക്ഷൻ കിടക്കുന്നത്.
1: അപ്പം
2: ശക്തുളങ്കര സെക്ഷൻ ഓഫീസ് കൊല്ലം ഡിവിഷന്റെ കീഴിലാണ്.
1: അപ്പൊ ഒരു സെക്ഷന് താഴെ എത്ര ഇതുപോലെ ഓഫീസുകൾ ഉണ്ടാവും? അങ്ങനെ സെപ്പറേറ്റ് ഓഫീസുകൾ ഉണ്ടോ?
2: ഇലക്ട്രിക്കൽ സെക്ഷന്റെ താഴെ വേറെ ഓഫീസുകളില്ല. നമുക്ക് കൺസ്യൂമർ ആണ് നമ്മളുടെ മെയിൻ.
1: എത്ര കൺസ്യൂമർ?
2: നമ്മളുടെ ശക്തുളങ്കര സെക്ഷൻ ഓഫീസിൽ 18,000 കൺസ്യൂമർ.
1: കൺസ്യൂമർ എന്ന് വെച്ചാൽ ഒരു ഹൗസ് ഹോൾഡ് ആണ്,
2: ഒരാൾ,
1: കൊട്ടാരക്കര
2: സർക്കിൾ, അത് വേറൊരു സർക്കിളിന്റെ പോർഷനാണ്.
1: എന്തൊക്കെ സർവീസിലാണ് നമ്മൾ ഈ സെക്ഷൻ ഓഫീസ് വഴി കൊടുക്കുന്നത്?
2: സെക്ഷൻ ഓഫീസ് വഴി മെയിൻലി നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മളുടെ പ്രിഫറൻസ് നമ്മളുടെ കൺസ്യൂമറിന് ഇടതടവില്ലാതെ വൈദ്യുതി നൽകുക എന്നുള്ളത് 24x7 അതിന് യാതൊരു മാറ്റമില്ല. അതാണ് നമ്മളുടെ മെയിൻ പോളിസി. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് മെയിനായിട്ട് വേണ്ട സർവീസുകൾ, ഇപ്പം ഏത് സംരംഭം നമ്മൾ ആരംഭിക്കണമെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് അവിടെ വൈദ്യുതി എത്തണം. വൈദ്യുതി എത്തിയാൽ പോലും മാത്രമേ നമുക്കൊരു വെള്ളത്തിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം ആ വൈദ്യുതി എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പുതിയൊരു സർവീസ് കണക്ഷനാണ് നൽകേണ്ടത്. അപ്പോൾ സർവീസ് കണക്ഷൻ ഇപ്പോൾ വീട് വെക്കാനാണെങ്കിലും വീട് വെച്ചതിന് ശേഷം അവർക്ക് താരിഫ് ചേഞ്ച് ഒക്കെ വരാം. അതായത് വീട് വെക്കാനായിട്ട് എടുക്കുമ്പം കെട്ടിട നിർമ്മാണത്തിനായിരിക്കും കണക്ഷൻ എടുക്കുന്നത്. ഇനി വീട് വെച്ചതിന് ശേഷം ആണ് അവിടെ താമസം തുടങ്ങുവാണെങ്കിൽ അത് സബ്സിഡി നിരക്കിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്
1: ഡൊമസ്റ്റിക്കിലേക്ക്.
2: അപ്പൊ നമ്മളുടെ ഗാർഹിക ആവശ്യമായി മാറി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന താരിഫിൽ നിന്ന് നമ്മൾ ഈ താരിഫിലോട്ട് മാറണം. മാറിയില്ല എങ്കിൽ നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ച് നല്ല വൈദ്യുതി നിരക്കുകൾ കയറി വരും. അപ്പം നമുക്ക് ആ താരിഫ് ചേഞ്ചുകൾ, അതുപോലെ ലോഡ്, ലോഡാണ് നമ്മളുടെ മെയിൻ വിഷയം. അതായത് നമുക്കിപ്പം ഏതൊരു പുതിയ ഒരു സ്ഥാപനം തുടങ്ങിയാൽ അല്ലെങ്കിൽ വീടാണെങ്കിലും നമ്മൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കുറേ വാങ്ങിവെക്കും. പക്ഷെ വാങ്ങിവെക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ കൺസ്യൂമറിന്റെ കീഴിലുള്ള, അതായത് ഇപ്പോൾ ആ സെക്ഷൻ ഓഫീസിലുള്ള ആ കൺസ്യൂമറിന്റെ പ്രൊഫൈലിൽ അത് അപ്ഡേറ്റഡ് ആയില്ല എങ്കിൽ KSEB എത്ര ലോഡ് ശരിക്കും ജനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്ക് കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ആ ട്രാൻസ്ഫോമർ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഓവർലോഡിലേക്ക് കയറിപ്പോവും. അത് കൃത്യമായി ജനങ്ങൾ നമ്മളെ അറിയിക്കുകയും അത് രജിസ്റ്റർ ചെയ്ത് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോമർ ലോഡ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് പുതിയ ട്രാൻസ്ഫോമർ നമുക്ക് മാറ്റി വെക്കാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പം കടകളും മറ്റും തുടങ്ങുമ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലോഡും അവരുടെ താരിഫും അത് കൃത്യമായി നോക്കണം. മിക്കവാറും വീടൊക്കെ ആയിരിക്കും, അതായിരിക്കും പിന്നീട് കടയാക്കുന്നത്. പക്ഷേ അത് കടയുടെ താരിഫിലോട്ട് പോകണം. കാരണം വീടിനെപ്പോഴും നമ്മൾ നമ്മുടെ ഗാർഹിക ഉപയോഗം ആയതുകൊണ്ട് അതിന് താരിഫ് എപ്പോഴും കുറവായിരിക്കും. അപ്പം നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിലോട്ട് പോവുകയാണെങ്കിൽ താരിഫ് മാറ്റണം. പിന്നീട് ചെയ്യേണ്ടത് അവിടുത്തെ ലോഡും മാറ്റണം. ഇത് നമ്മൾ നിയമപരമായി ചെയ്തു പോകേണ്ട കാര്യമാണ്. ഇത് ചെയ്തില്ല എങ്കിലാണ് നമുക്ക് പിന്നെ ഇൻസ്പെക്ഷനും മറ്റും വേണ്ടി വരേണ്ടത്. പിന്നീട് ഈ ഇപ്പം ലോഡുമായി അതുപോലെ താരിഫ് ചേഞ്ചായി പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്ററൊക്കെ മാറ്റി വെക്കുന്ന രീതിയിലുള്ള ഇത്. ഇനി ഏതെങ്കിലും കൺസ്യൂമേഴ്സിന് അവരുടെ വീടിൻ്റെ അടുത്തിരിക്കുന്ന മരം ലൈനിലോട്ട് കിടക്കുകയാണ്, അത് മുറിക്കണമെന്നുണ്ടെങ്കിൽ അവർ KCB ഓഫീസുമായി ബന്ധപ്പെടുക. അവർ ബന്ധപ്പെട്ട് നമ്മൾ അത് ലൈൻ ഓഫ് ചെയ്ത് കൊടുക്കും. അവർക്ക് സുരക്ഷിതമായിട്ട് അത് മുറിച്ച് മാറ്റാവുന്നതുമാണ്. പിന്നീട് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട് ഏത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവർക്ക് 1912 എന്നുള്ളൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്, അതിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. 1912 ഇതിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞ് എനിക്കിപ്പം സർവീസ് കണക്ഷൻ അപേക്ഷ കൊടുക്കാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ 1912 വിളിച്ചാൽ മതി. അപ്പോൾ അത് ഏത് സെക്ഷൻ ഓഫീസിന്റെ പരിധിയിലാണെന്നും അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥനെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും. അപ്പൊ നമുക്കത് കൃത്യമായി മെസ്സേജ് വരും, ഇന്ന കൺസ്യൂമറിൽ നിന്നും പുതിയ കണക്ഷന് വേണ്ടി അപേക്ഷയ്ക്ക് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത്. അപ്പം സർവീസ് അറ്റ് ഡോർ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ പടിവാതിക്കൽ നമ്മൾ ചെന്ന് അവർക്ക് സേവനം നൽകുക. ആ ഒരു പോളിസിയോടുകൂടി തന്നെയാണ് ബോർഡിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ സർവീസുകളും നടന്നു പോകുന്നത്.
1: നേരത്തെ നമ്മുടെ വൈദ്യുതി ആക്ടിനെ കുറിച്ച് പറഞ്ഞു, അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ഇലക്ട്രിസിറ്റി ആക്ട് 2003 ഇലക്ട്രിസിറ്റി ആക്ടിനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KCBL, അതായത് അല്ലെങ്കിൽ വൈദ്യുതി മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഏത് യൂട്ടിലിറ്റികളാണെങ്കിലും അവരുടെ പ്രവർത്തനത്തിന് കൂടുതൽ മികവേകാൻ അല്ലെങ്കിൽ പ്രവർത്തനം നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ജനറേഷൻ ഇങ്ങനെ പല മേഖലകളായിട്ട് തിരിച്ചിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇതിൽ തന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ ഓരോ കൺസ്യൂമറിന് അവരവരുടെ ഏതൊക്കെ മേഖലയിൽ വൈദ്യുതിയായിട്ട് അവർക്ക് ബന്ധപ്പെടാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നു. അതായത് നമ്മളിപ്പോൾ വീട്ടിൽ ശരിക്കും ഒരു ബൾബ് ഇടാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ ഒരു വയറ് ജസ്റ്റ് വലിച്ച് നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ശരിക്കും ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു കോൺട്രാക്ടറെ കൊണ്ടേ ചെയ്യിക്കാവുള്ളൂ. പക്ഷെ നമ്മൾ അതാരും ശ്രദ്ധിക്കില്ല, ഇത് നമുക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കി വെക്കും. ഇതെല്ലാം പിന്നീട് നമുക്ക് അതുപോലെ മീറ്റർ റീഡിംഗ് എടുക്കുന്നതിന് ഒരു ആരാണോ നമുക്ക് അവിടെ വൈദ്യുതി നൽകിയിരിക്കുന്നത് അയാൾക്ക് അവിടെ ആ മീറ്റർ വരെ, അപ് ടു മീറ്റർ പോയിന്റ് വരെ അയാൾക്ക് അവിടെ എത്തി അതിന്റെ റീഡിംഗ് എടുക്കാനുള്ള സൗകര്യം കൺസ്യൂമർ ഒരുക്കി നൽകേണ്ടതാണ്. കാരണം നമ്മളിപ്പോൾ മിക്കവാറും കാണുന്നതെന്ന് പറഞ്ഞാൽ അതിന് തടസ്സം, നമ്മൾ ആ മീറ്റർ റീഡിങ്ങിന്റെ റൂമിലോട്ട് പോകുന്നിടത്തായിരിക്കും എല്ലാം ഡംപ് ചെയ്തിട്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ശരിക്കും ഈ ആക്ടിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ആരാണോ നിങ്ങൾക്ക് സപ്ലൈ നൽകിയിരിക്കുന്ന യൂട്ടിലിറ്റി അവർക്ക് അവിടെ മീറ്റർ പോയിന്റ് വരെ എത്താനുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനവും നിങ്ങൾ ഒരുക്കി നൽകേണ്ടതാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം പിന്നീട് ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷകൾ ചെയ്യണം, നമ്മുടെ വീട്ടിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള എർത്തിങ് നൽകിയിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം കൺസ്യൂമറിന്റെ കൺസ്യൂമറിനെ എങ്ങനെ നമ്മൾ ബില്ല് ചെയ്യണം, അതിനെല്ലാം നിയമത്തിൽ പറഞ്ഞേക്കുന്ന അല്ലാതെ ഒരു രൂപ പോലും KCBക്കോ ഒരു സ്ഥാപനങ്ങൾക്കും വാങ്ങാൻ സാധിക്കുന്നതല്ല.
1: അതുപോലെ തന്നെ നമ്മുടെ ഈ കെ സി ബി പ്രവർത്തകർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ കുറിച്ച് ആക്ടിൽ പറയുന്നു.
2: ആക്ടിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു. കാരണം അവര് അവരുടെ ഡ്യൂട്ടിക്കായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് പൊതുജനങ്ങളിൽ നിന്ന് കൂടുതൽ എതിർപ്പ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സപ്ലൈ വിച്ഛേദിക്കാൻ ചെല്ലുമ്പോൾ, കാരണം നമുക്ക് വിച്ഛേദിക്കാതിരിക്കാനും പറ്റില്ല. നമ്മൾ ബില്ല് കൊടുത്ത് 25 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് സപ്ലൈ വിച്ഛേദിക്കാനായിട്ട് അവിടെ എത്തുന്നത്. അപ്പം അത് ചെല്ലുമ്പോഴത്തേക്കും മിക്കവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതൊരു സംസാരത്തിലേക്ക് പോവുകയും അവസാനം അതൊരു വഴക്കിലേക്ക് മാറുകയും ചെയ്യും. പക്ഷേ ഇതൊരു ഉദ്യോഗസ്ഥനെയാണ് ഞാൻ വിടുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ അതോറിറ്റികൾ വിടുന്നത് അത് ഉദ്യോഗസ്ഥനെ. അപ്പം അദ്ദേഹത്തിൻ്റെ ജോലി തടസ്സപ്പെടുക, അത് നമ്മൾ നിയമപരമായിട്ട് അതിലേത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും എല്ലാം അത് നമുക്ക് FIR ഇട്ട് തന്നെ പോകേണ്ട കാര്യങ്ങളാണ്. അപ്പം അതിൽ നമ്മൾ ഒരിക്കലും ഈ വരുന്ന ജീവനക്കാരനെ നമ്മൾ ശത്രുക്കളായിട്ട് കാണരുത്. കാരണം അയാൾ അയാളുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് വരുന്നത്, അദ്ദേഹത്തിന് രാവിലെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പം അത് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സം വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ഇതെല്ലാം ഈ ആക്ടിൽ കൃത്യമായി പറയുന്നു.
1: അതുപോലെ തന്നെ ഈ KCB അനുവദിച്ചിട്ടുള്ള കണക്ഷനും നമുക്ക് ഇതുണ്ടല്ലോ, യൂണിറ്റും. ഇത് കൂടാതെ ചില ആൾക്കാർ മാൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനുള്ള ശിക്ഷ എന്തൊക്കെയാണ്?
2: മാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തെഫ്റ്റ് എന്ന് പറയും, അതായത് അതിന്റെ വൈദ്യുതി മോഷണം എന്ന് പറയും. അപ്പൊ ആ വൈദ്യുതി മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ മീറ്ററിൽ കയറാതെ കറണ്ട് അവരെടുക്കുകയാണ്. അപ്പം അത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം മീറ്ററിൽ കയറാതെ കറണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ അവിടെ അപ്പം അറിയാവുന്ന ആരോ ഒരാൾ അതിൽ മാൽ പ്രാക്ടീസ് നടത്തി. അപ്പം അത് വന്നു കഴിഞ്ഞാൽ ശരിക്കും 24 മണിക്കൂറിനുള്ളിൽ അപ്പോൾ തന്നെ ആ ഇൻസ്പെക്ടിങ് ഓഫീസർ ചെന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുകയും വിച്ഛേദിക്കുകയും ചെയ്യും. എന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്യും, FIR ഇടുകയും ചെയ്യും. ജാമ്യം ഇല്ലാത്ത കേസാണ്, കേസെടുക്കുകയും ചെയ്യും. അപ്പം പിന്നീട് മിക്കവർക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വൈദ്യുതി എന്താ പറയുക, എല്ലാ കറണ്ട് ബില്ലിൽ കുറവ് വരുത്താൻ വേണ്ടിയാണ് അവർ ഈ രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ യൂട്ടിലിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഓരോ കൺസ്യൂമറിനെയും കറണ്ട് ബില്ല് നമുക്ക് സ്വയം നിയന്ത്രിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാം. നമ്മളൊരു നിയന്ത്രണമില്ലാതെ വൈദ്യുതി ഉപയോഗിച്ച് പോകുമ്പോഴാണ് നമ്മളുടെ താരിഫുകളും എല്ലാം മാറുന്നത്. കാരണം ഗാർഹിക ഉപഭോക്താക്കൾക്കും അതുപോലെ ബാക്കിയുള്ള കാർഷിക ഉപഭോക്താക്കൾക്ക് അങ്ങനെ എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ താരിഫ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന താരിഫിൽ തന്നെയാണ്
1: നൽകുന്നത്. പഴയ KCB സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ KCB വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് കൊച്ചിയില് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ KCB കറണ്ട് പോയി കഴിഞ്ഞാൽ വിളിച്ചാല് വരാനൊക്കെ കാലതാമസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, വിളിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ ആൾ വരുന്നുണ്ട്. വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് ഒക്കെ വന്ന് ശരിയാക്കി തന്നിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പവർ കട്ട് ഒക്കെ എനിക്കൊന്ന് പഴയ കാലങ്ങൾ അപേക്ഷിച്ച് ഒരുപാട് ഇപ്പം പവർ കട്ട് കുറവുണ്ട്. അതുപോലെ ഒരു എൻ്റെ ഒരു സംശയമാണ്, നമ്മുടെ കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനം ഇതിനെ കുറിച്ചൊന്ന് ഒന്ന് പറയാം. എങ്ങനെയാണ് നമ്മുടെ വെള്ളത്തിലിരുന്നാണ് കറണ്ട് എടുക്കുന്നത്, എങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ളത് എങ്ങനെയാണെന്നൊന്ന് അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: അപ്പൊ നമുക്ക് ഇപ്പം നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഈ വൈദ്യുതിയുടെ ഉൽപ്പാദനവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പം നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലവൈദ്യുതിയാണ്. അപ്പൊ കാരണം നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ് ഒന്നും ഇല്ലാതെ ജലം നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ ജലവൈദ്യുതി പ്ലാന്റുകൾ നിർമ്മിക്കാൻ പക്ഷെ ധാരാളം സ്ഥലം വേണം. നമ്മുടെ കൊച്ചു കേരളത്തിലെന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ ഒരു വലിയ പ്രോജക്റ്റായിട്ട് ഇടുക്കി പ്രോജക്റ്റാണ് കിടക്കുന്നത്. ആ ഇടുക്കി പ്രോജക്റ്റിൽ നിന്നും ഇപ്പം അതിൻ്റെ എൻഹാൻസ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ ഇടുക്കി പ്രോജക്റ്റിൽ നിന്ന് നമ്മൾ ഇപ്പം ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് ആ ഡാമിലെ വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ടുവന്ന് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിലെ ടർബൈൻ എന്ന് പറയുന്ന സാധനം ഇരിപ്പുണ്ട്. ആ ടർബൈനെ കറക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു മെക്കാനിക്കൽ എനർജി ഉണ്ടാവും. ഈ എനർജി ജനറേറ്ററിന് കൊടുത്താണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. അപ്പോൾ ശരിക്കും ആ നമ്മുടെ സോഴ്സ് എന്ന് പറഞ്ഞ ജലമാണ്. അതിനെ നമ്മൾ ഇത്രയും ഫോഴ്സോട് കൂടി കൊണ്ടുവന്ന് വലിയ കപ്പാസിറ്റിയുള്ള മെഷീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിന് വേണ്ടി വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലമാണ്. അതുകൊണ്ടാണ് നമുക്കൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. അതുപോലെ പിന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാകുമ്പോൾ അതിൻ്റെ തന്നെ റെസ്ട്രിക്ഷൻസ് കയറി വരും. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന വൈദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പക്ഷേ ആ വൈദ്യുതിയുടെ ഇരട്ടിയുടെ ഇരട്ടിയാണ് ഓരോ വർഷവും നമുക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഉൽപ്പാദനം വളരെ കുറവും, എന്നാൽ നമ്മളുടെ ഇപ്രാവശ്യത്തെ റെക്കോർഡെന്ന് പറഞ്ഞാൽ 6000 MW മേലെ പോയി ഈ ചൂട് സമയത്ത്. അപ്പം നമുക്ക് ഒരു 2000-2500 MW ഉൽപ്പാദനം ഉള്ളു, ബാക്കിയെല്ലാം നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പം ഈ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ചൂട് കൂടിയ സമയമാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റേറ്റും അതുപോലെ കൂടി വരും. അപ്പം ഈ കൂടിയ റേറ്റിൽ നമ്മൾ വൈദ്യുതി വാങ്ങിയിട്ട് പക്ഷെ കുറഞ്ഞ റേറ്റിലാണ് ജനങ്ങൾക്കുള്ള റേറ്റ് അന്നേരം നമുക്ക് മാറ്റാൻ പറ്റില്ല, ആ റേറ്റിലാണ് നമ്മൾ വൈദ്യുതി നൽകുന്നത്. അപ്പം ഈ രീതിയിൽ നമുക്ക് അപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരുത്തരും, നമ്മൾ എന്തായാലും ഊർജ്ജം എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇപ്പം നമ്മൾ വീട്ടിൽ ഒരു 5 AC ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു റൂമിൽ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ 1 AC അല്ലെങ്കിൽ 2 ACയിലുള്ള പ്രവർത്തനം നിൽക്കും. അപ്പം നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ എന്താ പറയുക സംരക്ഷിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പം തന്നെ ഈ ഒരു കാലയളവിലുള്ള ചൂട് കാരണം മിക്ക സ്ഥലങ്ങളിലും ട്രാൻസ്ഫോമർ ഫെയിലിയർ ആവാനുള്ള കേസ് വന്നു. അത് കൂടുതലും ഗാർഹിക ഉപഭോക്താക്കൾ

നമുക്ക് ചൂട് കൂടിയ രണ്ടു വർഷത്തിന് മുന്നേ നല്ല ചൂടല്ലായിരുന്നു. ആ സമയത്ത് ഈ ശക്തികുളങ്ങ സെക്ഷൻ ഓഫീസിലാണെങ്കിലും നമുക്ക് ട്രാൻസ്ഫോമർ എന്തുകൊണ്ട് ഫെയിലാവുമെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം 12 മണി സമയത്ത് ട്രാൻസ്ഫോമർ ഫെയിലാവുക. പിന്നീട് നല്ല രീതിയിൽ ആ സ്റ്റഡി നടത്തിയപ്പോഴാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ പരിധിയിൽ 27 AC പുതുതായി വന്നു. അതായത് മൊത്തം ഗാർഹിക ഉപഭോക്താക്കളായിരുന്നു അത്. അപ്പൊ നമ്മളെ അത് ഞെട്ടിച്ചൊരു കണക്കാണ്. അപ്പൊ അത്രയും AC ഏറി വന്നപ്പോഴത്തേക്ക് ഇത്രയും AC 10:30-11 മണിക്ക് ഓണാവുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ അടുത്ത വർഷം അതിന്റെ ഇരട്ടി നമ്മളത് അസ്യൂം ചെയ്തു. ഇത്ര വരുമെന്നുള്ള കാൽക്കുലേഷൻ വെച്ച് അതിനനുസരിച്ച് നമ്മൾ വർക്കുകൾ ഇട്ടു, ട്രാൻസ്ഫോമറുകളെല്ലാം എൻഹാൻസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്ക് ഒരു ട്രാൻസ്ഫോമർ പോലും ഫെയിലിയർ ആയില്ല. അപ്പൊ നമ്മൾ ആ ഒരു കണക്കൂട്ടലിലൂടെയാണ് KCB മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവന അല്ലെങ്കിൽ ഓഫീസർമാരെടുക്കുന്ന ആ തീരുമാനങ്ങൾക്ക് കൃത്യമായിട്ട് KCBയിൽ നിന്നും അതേ രീതിയിലുള്ള സഹായം ഉണ്ടായതുകൊണ്ട് ജനങ്ങൾക്ക് നമുക്ക് ഇടതടവില്ലാതെ വൈദ്യുതി കൊടുക്കാൻ സാധിക്കും. ആദ്യം ഉണ്ടായിരുന്ന ആ ചൂട് വന്നപ്പം നമുക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ നമ്മളത് ഇപ്രാവശ്യം മേക്കപ്പ് ചെയ്തു. ഇപ്രാവശ്യം നമ്മൾക്ക് ഫ്യൂസ് പോകുന്ന ഒന്നോ രണ്ടോ കേസുകളേ ഉള്ളൂ. അല്ലാതെ ഉള്ളതെല്ലാം നമുക്ക് ഇൻട്രപ്ഷനും വളരെ കുറവ്. ഫീഡറുകളൊന്നും ഓവർലോഡായില്ല. പുതിയ ലൈനുകളെല്ലാം നമ്മൾ വലിച്ചിട്ടു. അപ്പം നമ്മൾ ഇപ്പം ഈ ഒരു ശക്തിയുള്ള സെക്ഷനിൽ തന്നെ ഈ ഒരു ചൂട് കൂടിയതിന് ശേഷം 2 ഫീഡറുകളാണ് പുതുതായിട്ട് വലിച്ചിട്ടത്. അപ്പോൾ ആ 2 ഫീഡറുകൾ വലിച്ചിട്ടത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഫീഡർ ഓവർലോഡിൽ ട്രിപ്പാവുന്ന ഒരു കേസ് വന്നിട്ടില്ല. അപ്പം നമുക്കങ്ങനെ മുന്നോട്ട് നമ്മളുടെ കാരണം ഈ ഒരു യൂട്ടിലിറ്റി കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

0: ഉപകരണങ്ങൾ. അതെ, ചുങ്കറ്റ് സ്പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് സ്പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: അതുപോലെ തന്നെ ഈ ഈ വൈദ്യുതി പ്രവർത്തനം അല്ലാതെ സെക്ഷനിൽ എന്തൊക്കെ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്?
2: നമ്മൾക്ക് ശരിക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കെ എസ് ഇ ബി എൽ എന്നൊരു കമ്പനി ആണെങ്കിൽ പോലും ഇതിന് ശരിക്കും പൊതുജനങ്ങളോടൊരു ബാധ്യതയുണ്ട്. ആ പൊതുജനങ്ങളോടുള്ള ബാധ്യത അത് കൃത്യമായി നിറവേറ്റുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പം നമ്മളുടെ ക്യാൻസർ പേഷ്യൻസിന്, BPL കാറ്റഗറിയിലുള്ള ക്യാൻസർ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഇളവ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ
1: കെ എസ് ഇ ബി തന്നെ ക്യാൻസർ
2: BPL കാറ്റഗറിയിലുള്ള ക്യാൻസർ പേഷ്യൻസിന്. പിന്നീട് അതുകൂടാതെ തന്നെ നമ്മളുടെ ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക്, അവർക്ക് അവരുടെ മെഷീൻ എത്ര കൺസപ്ഷൻ എടുക്കുന്നുണ്ടോ, ഇപ്പം നമ്മൾ വീട്ടിലുള്ള നമ്മുടെ അപ്പൂപ്പനോ ആരെങ്കിലും ആകാം, അപ്പം അവരുപയോഗിക്കുന്ന ആ മെഷീൻ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ടോ അത്രയും യൂണിറ്റ് തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് മൊത്തം എൻറ്റയർ യൂണിറ്റിനാണ് ഗവൺമെൻറ്റും KCB കൂടെ ചേർന്ന് അത് നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് വരുന്നത് പറഞ്ഞാൽ ഇപ്പം BPL കുടുംബങ്ങൾക്ക് തന്നെ അവർക്ക് വീട് വെക്കാനായിട്ട് നമ്മളൊരു 250 മീറ്റർ ലൈൻ വരെ വലിച്ച്, പിന്നെ ഒരു 35 മീറ്റർ സർവീസ് വെയർ ഉൾപ്പെടെ വലിച്ചിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് കണക്ഷൻ കൊടുക്കാം.
1: അതായത്
2: BPL കാറ്റഗറിയിലുള്ള കൺസ്യൂമർ ആണെങ്കിൽ
1: വീട് വെക്കുമ്പോഴാണോ,
2: വീട് വെക്കുമ്പോഴല്ലേ, വീട് വെച്ചതിന് ശേഷം, വീട് വെക്കുന്നതിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വീട് വെച്ച് അതായത് ഡൊമസ്റ്റിക് ആണ്, അവർക്ക് അവിടെ ഒരു വീടുണ്ട്, പക്ഷെ അതിന് ആ വീട് വെച്ചതിന് ശേഷം അവിടെ വൈദ്യുതി കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ലെങ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുന്നത് KCB 250 മീറ്റർ ലൈൻ വലിച്ച് സർവീസ് വെയർ 35 മീറ്ററും കൂടെ ഉൾപ്പെടെ കൊടുക്കും. അപ്പൊ അത് മിക്ക ആൾക്കാർക്കും വളരെയധികം ഉപകാരമായത്, അതായത് 4-5 പോസ്റ്റ് ഇട്ട് കണക്ഷൻ എടുക്കുന്നത് വളരെ ഫ്രീ ആയിട്ട് അവർക്ക്
1: പൈസ മാത്രം നമ്മൾ KCB അടച്ചാൽ മതി,
2: അവർക്ക് ഒരു രൂപ പോലും അടയ്ക്കണ്ട. അപ്പൊ ആ ഫുൾ സർവീസും അവർക്ക് ഈ BPL കാറ്റഗറി, അതായത് 50,000 താഴെ വരുമാനമായിരിക്കണം, ആ BPL കാറ്റഗറിയിലുള്ളവർക്ക് നൽകുന്നുണ്ട്. ഇപ്പൊ ഈ രീതിയിലുള്ള, അതുപോലെ തന്നെ നമ്മളിപ്പം കൃഷിക്കാണെങ്കിലും അതുപോലെ അംഗൻവാടിക്കൊക്കെ ഒരു യൂണിറ്റിന് 2 രൂപ 10 പൈസ വെച്ചിട്ടൊക്കെയാണ് നൽകുന്നത്. അപ്പം ചെറിയ ഇങ്ങനത്തുള്ള എല്ലാ സംരംഭങ്ങളെയും,
1: ഏത് അംഗൻവാടി
2: എന്നാലും കോർപ്പറേഷൻ അല്ലെങ്കിൽ ആ പരിധിയിലുള്ളത് തന്നെ ആയിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് ആ ഒരു അംഗൻവാടിയുടെ കാറ്റഗറിയിൽ വരുന്നവർക്കെല്ലാം ഈ ഒരു താരിഫിലായിരിക്കും. അതുപോലെ അഗ്രികൾച്ചർ, കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും അതിനും ഈ 2 രൂപ 35 പൈസ അത്രയും ചില്ലറ പൈസകളെ വരുന്നുള്ളൂ. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ 40, അതായത് മന്ത്ലി ഒരു 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു BPL കുടുംബമാണെങ്കിൽ അവർക്ക് 1 രൂപ 50 പൈസ വെച്ചിട്ടേ യൂണിറ്റിന് കറണ്ട് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ സമൂഹത്തിന് താഴേക്കിടയിൽ കിടക്കുന്നവരെ ആണെങ്കിലും അവരെ എല്ലാം ഉയർത്തിക്കൊണ്ട് വരാനും അവർക്ക് നല്ല രീതിയിലുള്ള സർവീസ് നൽകാനും ഒരു കമ്പനി, ഒരു കമ്പനി എന്നുള്ള രീതിയിലല്ല, ശരിക്കും ഒരു പൊതുമേഖലാ സ്ഥാപനം പോലെ തന്നെയാണ് ഇപ്പോഴും KCB വർക്ക് ചെയ്യുന്നത്.
1: അതുപോലെ തന്നെ നമുക്കൊരു സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് എത്രയാണ്, നമ്മൾ എത്രത്തോളമാണ് വൈദ്യുതി ലാഭിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്?
2: നമ്മൾക്ക് ഇപ്പം ഒരു വീട്ടിലാണെങ്കിൽ നമ്മളിപ്പം മെയിൻലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഇല്ലാത്ത വീട് കാണത്തില്ല. അതുപോലെ മിക്സി, പിന്നെ അയൺ ബോക്സ്, ഈ 3 സാധനം ഏത് വീട്ടിലാണെങ്കിലും ഉണ്ടാവും. പിന്നെ TV, ഈ ഫാന്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ മിക്കവരും പറഞ്ഞത് ഫാൻ ഇടുമ്പോഴത്തേക്ക് അധികം കറണ്ടൊന്നും ആവത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഫാൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇങ്ങനെ ഇട്ടേക്കും, നമ്മൾ TV കാണുന്ന റൂമിൽ ഫാൻ കണ്ടിന്യൂസ് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഫാൻ കണ്ടിന്യൂസ് കറങ്ങുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുക, അപ്പം അത് കൂടുതൽ കറണ്ട് എടുക്കുകയും ചെയ്യും, ആ കറണ്ട് ഇങ്ങനെ ഹീറ്റ് ആയിട്ട് പുറത്തോട്ട് വരികയും ചെയ്യും, അന്നേരം നമുക്ക് അവിടെ കറണ്ട് ബില്ല് കൂടും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ രാത്രി സമയത്ത്, അതായത് ഒരു 6 മണി മുതൽ 10 മണി വരെയുള്ള ആ സമയത്ത് നമ്മളുടെ അയൺ ബോക്സ് ഓണാക്കുക, ഈ പരിപാടികൾ ഒഴിവാക്കുക, അതുപോലെ മിക്സി ഓണാക്കുന്ന പരിപാടി, അതുപോലെ ഫ്രിഡ്ജ് ആ ഒരു ടൈമിൽ ഓഫാക്കി ഇട്ട് കഴിഞ്ഞാലുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നിന്ന് പിന്നെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് പോകരുത്, ഓഫാക്കി തന്നെ ഇട്ടേക്കുക. അപ്പം അതിനകത്ത് ആ തണുപ്പ് അങ്ങനെ തന്നെ നിലനിൽക്കും, അപ്പം നമ്മുടെ സാധനം ചീത്തയാവത്തില്ല. ഈ സമയത്ത് ഇങ്ങനെ ഒരു നിയന്ത്രണം നമ്മൾ വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു യൂണിറ്റ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ AC ഉപയോഗം, AC നമ്മളൊരു ആ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതന്നെ ഒരു 26 നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലൊക്കെ ഇടുവാണെങ്കിൽ നോർമൽ യൂണിറ്റ് അവിടെ വരുന്നുള്ളൂ. ഇനി നമുക്ക് വീട്ടിൽ ഈ നിയന്ത്രിക്കാൻ പറ്റുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം, 6 മണി മുതൽ 10 മണി വരെ. അല്ലാതുള്ള സമയത്ത് ഇപ്പം നമ്മളുടെ വീട്ടിൽ നോർമലി ഉപയോഗം ഒരു മാസം 250 യൂണിറ്റിന് മേലിൽ പോവുകയാണെന്ന് വെച്ചു, ഒരു മാസം 250 യൂണിറ്റ്, അതിന് മേളിൽ പോയിട്ടുള്ള കൺസ്യൂമർ ആണെങ്കിൽ അവരെ നമ്മൾ TOD മാറ്റും, TOD കൺസ്യൂമറാക്കും. അതായത് ടൈം ഓഫ് ഡേ ഓരോ നമ്മളുടെ അവരുടെ മൊത്തത്തിലുള്ള 24 മണിക്കൂറിനെ വിഭജിച്ച് ഇന്ന ഇന്ന ഇന്ന സമയങ്ങളിൽ ഇന്ന

0: റേറ്റ് എന്നുള്ള രീതിയിലാക്കും. അപ്പം നല്ല ഉപയോഗം ഉണ്ടായിരുന്ന കൺസ്യൂമറിന് ശരിക്കും ടി ഒ ഡിയിലേക്ക് വരുമ്പോൾ കറണ്ട് ബില്ല് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. പക്ഷേ മിക്കവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ടി ഒ ഡി കൺസ്യൂമർ ആകുമ്പോൾ ഒത്തിരി കറണ്ട് ബില്ല് വരും എന്നുള്ളതാണ്. കാരണം ടി ഒ ഡി ആകുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഉള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എത്ര റേറ്റാണോ ഒരു യൂണിറ്റിന് വരുന്നത് അതിൻ്റെ 90%, അതായത് 10% കുറഞ്ഞ റേറ്റ് അടച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഒരു 3 രൂപയാണ് ഒരു യൂണിറ്റിന് വരുന്നെങ്കിൽ അതിന്റെ 10% കുറച്ചായിരിക്കും അവർ 6 മണി മുതൽ, രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ അടയ്ക്കേണ്ടത്. അപ്പൊ അവർക്ക് നല്ലൊരു ഉപയോഗം അവിടെ നടത്താം. ഇനി പീക്ക് ടൈമിലാണെങ്കിൽ 6 മണി മുതൽ 10 മണി വരെ, ആ സമയമാണ് നമുക്ക് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനാണ് കേരളത്തിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പീക്ക് ടൈമിൽ ഉപയോഗം കൂടുതലാണ്. അതുകൊണ്ട് ആ സമയത്ത് റേറ്റും പൊതുവെ കൂടുതലായിരിക്കും. അന്നേരമാണ് നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ പർച്ചേസ് ചെയ്യേണ്ടത് വരുന്നത്. അപ്പൊ ആ പീക്ക് ടൈമിൽ ഉപയോഗം കൂടുതലാണെങ്കിൽ അവിടുത്തെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞ് 25% കൂടുതലായിരിക്കും. അതുകൊണ്ട് ആ പീക്ക് ടൈമിൽ ഉപയോഗം കുറയ്ക്കാൻ പറയുന്നത് ടി ഒ ഡി കൺസ്യൂമേഴ്സ്. അപ്പൊ അവർ 6 മണി മുതൽ 10 മണി വരെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും നോർമൽ റൂട്ടിന്റെ നിയന്ത്രിച്ചില്ല എങ്കിൽ നോർമൽ യൂണിറ്റിന്റെ 25% കൂടുതൽ, അതായത് 125% ആയിരിക്കണം അവിടെ പേയേണ്ടി വരുന്നത്. അപ്പം നോർമൽ ടൈമിൽ, അതായത് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ആണെങ്കിൽ അവർക്ക് പേ ചെയ്യേണ്ടത് 90% മതി. 100% വേണ്ട, 10% കുറവ് പേ ചെയ്താൽ മതി. അടുത്ത സമയത്താണ് ഈ പീക്ക് ടൈമിൽ 6 മണി മുതൽ 10 മണി വരെ ആണെങ്കിൽ 125%, അതായത് 25% റേറ്റ് കൂടും. പക്ഷേ പിറ്റേ അന്ന് രാത്രി 10 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ ആ ഒരു സൈക്കിൾ അങ്ങ് തീരുമല്ലോ, ആ ടൈമിൽ നോർമൽ റേറ്റും. അപ്പം ഒരു ടി ഒ ഡി കൺസ്യൂമറിന് ഒരു മാസം 250 യൂണിറ്റിന് മുകളിൽ വരുന്നവരാണ് ഇങ്ങനെ ആകുന്നത്. പക്ഷെ അവർക്ക് ഒരു 6000-7000 രൂപ ബില്ല് വന്നിട്ടുണ്ടെങ്കിൽ ഈ ടി ഒ ഡിയിലേക്ക് ഇവർ ഈ ഒരു സമയത്തൊന്ന് നിയന്ത്രിച്ചാൽ, അതായത് പീക്ക് ടൈമിൽ ഒരു ചെറിയൊരു നിയന്ത്രണം അവരാക്കിയെങ്കിൽ അവർക്ക് ശരിക്കും 2000-ലേക്കൊക്കെ ബില്ല് താഴും. അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും.
1: പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത കറണ്ട് ബില്ലൊക്കെ വന്നു ഒരുപാട് കൂടുതലായിരുന്നു, ചൂട് സമയം ഒരുപാട് കൂടുതൽ, പലർക്കും വന്ന കഴിഞ്ഞ മാസം വന്ന കറണ്ട് ബില്ലിന്റെ ഇരട്ടിയൊക്കെ തുകയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ബില്ല് വരുന്ന സമയത്ത് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും. സാധാരണ ഇപ്പം ഈ അങ്ങനെയൊക്കെയാണല്ലോ ഫീസ് ഊരുന്ന ഘട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ റീഡിംഗ് എടുക്കാൻ വരുന്നവരോട് ചിലപ്പം തട്ടിക്കയറുന്നൊരു രീതികളൊക്കെ ഉണ്ടാവും. അറിയുന്നവരാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കും, പക്ഷെ ചിലവർ തട്ടിക്കയറുന്നത് ഇതങ്ങനെ ഇത്രയും ഉണ്ട്. പിന്നെ ചിലവർ വന്ന് സോളാർ വെച്ചിട്ടും നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഒരു കാരണം?
0: ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഓരോ ഉപഭോക്താക്കൾക്കും നൽകുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സ്ലാബ് വെച്ചിട്ടാണ്. ഇതിന് നമ്മൾ ഒരു യൂണിറ്റിന് വൈദ്യുതിക്ക് വാങ്ങുന്ന വിലയ്ക്കാണ് നമ്മൾ താരിഫ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഒരു ഗാർഹിക ഉപഭോക്താണെങ്കിൽ 0 മുതൽ 50 യൂണിറ്റ് വരെ അയാളുടെ ഒരു മാസത്തെ ഉപയോഗം 0 മുതൽ 50 യൂണിറ്റ് വരെ ആണെങ്കിൽ അയാൾക്ക് റേറ്റ് 3 രൂപ 35 പൈസയാണ്. പക്ഷേ അടുത്ത സ്ലാബിലേക്ക് വരും, കാരണം 50 യൂണിറ്റിലായിരിക്കത്തില്ല മിക്കവാറും നിൽക്കുന്നത്. അടുത്ത സ്ലാബിലേക്ക് വരുവാണെങ്കിൽ 51 മുതൽ 100 വരെ അതിന് അടുത്ത റേറ്റിലേക്ക് വരും, 3 രൂപ 35 നിന്ന് കുറച്ച് റേറ്റ് കൂടും.
1: ഈ 50 കഴിഞ്ഞുള്ള ആ നോർമൽ റേറ്റ് അടുത്ത
0: സ്ലാബ്
1: വ്യത്യാസമുണ്ട്,
0: സ്ലാബ് വ്യത്യാസമുണ്ട്. അപ്പം ഈ താരിഫ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ശരിക്കും 250 യൂണിറ്റ് വരെ ഇങ്ങനെ സ്ലാബുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 250 യൂണിറ്റ് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒറ്റ റേറ്റ് ആയിരിക്കും പോകുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ 6 രൂപ 7 രൂപ ആ രീതിയിലേക്ക് അങ്ങ് പോകും. അപ്പോൾ ഒരു യൂണിറ്റിന് അത്രയും റേറ്റം കയറി വരുവാണ്. അതാണ് ഈ ഇരട്ടിയുടെ ആകം പറഞ്ഞ്. അപ്പം നമ്മൾ ആ നിയന്ത്രണം ആ ഒരു 250 ഒരു മാസം 250 യൂണിറ്റിനകത്തുള്ള രീതിയിലുള്ളൊരു നിയന്ത്രണം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഉറപ്പായും നമുക്കത് നിയന്ത്രിക്കാം. അപ്പോൾ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ബില്ലിൽ അതുപോലെ കുറയ്ക്കാൻ പറ്റും.
1: അപ്പം ഈ പ്രവർത്തനമായിട്ട് ചെല്ലുമ്പോൾ സമൂഹമായിട്ടുള്ള ഒരു ബന്ധം, ജനങ്ങളോടുള്ള പങ്കാളിത്തമൊക്കെ എത്രത്തോളം ഉണ്ട്?
0: നമ്മൾ ശരിക്കും കൃത്യമായിട്ട് അവർക്ക് സർവീസ് നൽകുവാണെങ്കിൽ അവരും നമ്മളോട് ആ രീതിയിൽ തന്നെ നിൽക്കുന്നത്. പിന്നീട് ഈ ബഹളങ്ങളും കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നമായിരിക്കാം, അദ്ദേഹത്തിന് ഈ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാകാതെ വരികയും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ മിക്കവരുടെയും കൺസ്യൂമറിന്റെ പ്രിൻസസിൽ ഉണ്ടാകുന്നതാണ് എർത്ത് ലീക്കേജ് എന്ന് പറയുന്ന പ്രശ്നം. അതായത് വയറിങ്ങിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ട് ആ വീടിൻ്റെ ഭിത്തിയിലൂടെ ഒക്കെ കറണ്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് കൺസ്യൂമറും അറിയില്ല, അതുപോലെ അവർക്ക് വല്ല പെരുപ്പുണ്ടോ അനുഭവപ്പെട്ടാൽ പോലും വരത് ശ്രദ്ധിക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള കറണ്ട് ബില്ലുകൾ വരും. അപ്പൊ ഈ കൺസ്യൂമർ നമ്മളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കറണ്ട് ബില്ല് വന്നു നമ്മൾ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ നമ്മുടെ സാഹചര്യം ഇതാണ്. അപ്പം അങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ അന്നേരം കൺസ്യൂമേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ കറണ്ട് എങ്ങനെയെങ്കിലും ലീക്കായി പോകുന്നുണ്ടെന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. മിക്കവാറും ഈ ഫ്രിഡ്ജ് അതുപോലെ മിക്സി ഇതൊക്കെ ഓണാക്കുമ്പോൾ നമുക്ക് അതിന്റെ ബോഡിയിലൊക്കെ ഒരു തരിപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എർത്ത് ലീക്കേജ് അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ബോർഡിൽ തൊടുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു തരിപ്പ് അനുഭവപ്പെടാണ്ടെങ്കിൽ എർത്ത് ലീക്കേജ് ഉണ്ടെന്നുള്ളത്. അത് നല്ലൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ശരിക്കും ഒത്തിരി എന്താ പറയുക, കറണ്ട് ബില്ല് കൂടുമ്പോഴെന്ന് പറഞ്ഞാൽ മിക്കവരും വയലന്റ് ആകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും കൺസ്യൂമർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനം കറണ്ടാണ്. വൈദ്യുതി ഇല്ലാതെ ഒരു നിമിഷം പോലും അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പം അത്രയും അവർക്ക് ഇത് കട്ട് ചെയ്താൽ അവർക്ക് അതിൻ്റെക്കാട്ടിലും മാനസിക വിഷമങ്ങളും ഉണ്ടാവും. എന്നാൽ ഇതിൻ്റെ ബില്ല് വരുമ്പം ഇത്രയും പേ ചെയ്യേണ്ട ബുദ്ധിമുട്ടും അവർക്കുണ്ടാവും. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമ്മൾ സ്വയം നിയന്ത്രിച്ച് നമ്മളുടെ കറണ്ട് ബില്ല് നമുക്ക് ഇത്ര മതി, അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് 4-5 യൂണിറ്റിനകത്ത് നിൽക്കത്തക്ക രീതിയിൽ എൻ്റെ ഉപയോഗം ഞാൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ കറണ്ട് ബില്ല് കുറയ്ക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പം ബില്ല് കൂടുതലായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനം, നമ്മൾ ചിലപ്പോൾ മീറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും മീറ്ററിൻ്റെ പ്രശ്നമാണോ എന്ന്. മീറ്ററിൻ്റെ പ്രശ്നം അല്ല എങ്കിൽ നല്ലൊരു ഇലക്ട്രീഷ്യനെ കാണിച്ചിട്ട്, മിക്കവാറും ഈ പമ്പ് സെറ്റ് അതൊക്കെ പഴയതൊക്കെ ആയിരിക്കും. അപ്പം അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് കറണ്ട് ബില്ല് കൂടുതൽ ഉണ്ടാവാം.
1: എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ ജാഗ്രതകളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മുടെ ശരിക്കും ജാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി എന്ന് പറഞ്ഞ സാധനം നമുക്കൊരിക്കലും കാണാൻ പറ്റുന്നതല്ല. നമ്മൾ അത് ഏതിലൂടെ വരുന്നു എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് ആദ്യം തുടങ്ങണം. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ELCB അല്ലെങ്കിൽ RCCB എന്ന് പറയുന്ന ഉപകരണം കൃത്യമായി മേടിച്ച് വെക്കുക. അത് ISI മാർക്കുള്ളത് തന്നെ വാങ്ങി വെക്കുക. ഈ ഒരു ഉപകരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിലേക്ക് എന്തെങ്കിലും ഒരു കറണ്ട് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ട്രിപ്പാവും. ട്രിപ്പായി കഴിഞ്ഞാൽ വീട്ടിലെ വൈദ്യുതി മൊത്തവും പോവും. അപ്പം പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അന്നേരം അത് ട്രിപ്പായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തോ ഒരു അപകടം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അന്നേരം നമുക്കിപ്പം ആർക്കെങ്കിലും ഷോക്ക് ഏൽക്കുന്നതിൽ നിന്ന് അവരെ നമുക്ക് സംരക്ഷിക്കാനും പറ്റും. RCCB നമ്മളിപ്പം കടയെ വാങ്ങാൻ ചെല്ലുമ്പോൾ തന്നെ പല ക്വാളിറ്റി ഉള്ളതായിരിക്കും, പക്ഷെ അതിനാ പറയുന്ന ISI മാർക്കുള്ളത് തന്നെ വാങ്ങി വെക്കുക. അതിനൊരു 1500-2000 രൂപ ആ ഒരു റേറ്റിലാണ് വരുന്നത്. അപ്പം നമ്മൾ ആ റേറ്റ് ഉദ്ദേശിച്ച് മിക്കവരും വാങ്ങാൻ മടി കാണിക്കും. പക്ഷേ അത് നമ്മുടെ ജീവനാണ്, നമ്മുടെ വീട്ടിലുള്ളവരുടെ ജീവനെ വില കൽപ്പിക്കുന്ന അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് മേടിച്ചു വെക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ഈ നനഞ്ഞ കൈകൊണ്ട് നമ്മൾ സ്വിച്ച് ബോർഡ് ഓണാക്കുക, നമ്മൾ അന്നേരം പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല, നമ്മൾ ചെരുപ്പൊന്നും ഇട്ടിട്ടുണ്ടാവില്ല ചിലപ്പം. അപ്പോൾ അങ്ങനെ സ്വിച്ച് ബോർഡൊക്കെ ഉണാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇതുപോലുള്ള എർത്ത് ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു വൈദ്യുതി കടന്നു. അപ്പോൾ ഒരു ശരിക്കും ഒരു 20 mA മതി ഒരാൾക്ക് ഒരു അറ്റാക്ക് ഉണ്ടായി ആ ഒരു എന്താ പറയുക വൈദ്യുതാക്കാതെ വീട്ട് മരണപ്പെടാൻ. അപ്പം അത്രയും ചെറിയ വൈദ്യുതി മതി, ആംബിയർ പോലും കറണ്ട് വേണ്ട. അപ്പം അത്രയും ചെറിയ വൈദ്യുതിയിൽ നമുക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കാൻ നമുക്ക് ഈ RCCB എന്ന് പറയുന്ന ഉപകരണം വീട്ടിൽ മേടിച്ച് വെച്ചാൽ പറ്റും. പിന്നീട് നമ്മളുടെ KCBയുടെ പ്രതിഷ്ഠാപനങ്ങൾ, അത് നമ്മൾ ഈ മഴയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അതിനകത്ത് നമുക്ക് ഈ ട്രാൻസ്ഫോമർ അതുപോലെ അതിന് ചുറ്റുമുള്ള വേലികൾ, അതായത് ഫെൻസിങ്, പിന്നെ ലൈൻ കമ്പികൾ. അപ്പം ഈ മഴക്കാലത്ത് നമ്മളിപ്പം മഴക്കാലത്തിന് മുന്നോടിയായി ടച്ചിങ്ങും, അതായത് എല്ലാം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ശില്ലകളെല്ലാം മുറിച്ച് മാറ്റി അങ്ങനത്തുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും മഴ വരുമ്പോഴത്തേക്ക് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, ഏതെങ്കിലും തരത്തിൽ മരങ്ങളെല്ലാം മറിഞ്ഞു വീഴാം. അപ്പം മറിഞ്ഞു വീഴുമ്പോൾ ഈ ലൈനിലോട്ട് വീണ് കഴിഞ്ഞാൽ ലൈൻ പൊട്ടാം. അപ്പം നമ്മൾ രാത്രിയിലാണ് എങ്കിൽ ചിലപ്പം ആരും അറിയുന്നില്ല, ഇപ്പോൾ ഓഫീസിലും അതിന് അറിയാൻ പറ്റത്തില്ല. കാരണം LT ലൈനുകളൊന്നും പൊട്ടി വീണ് കഴിഞ്ഞാൽ അത് ട്രിപ്പാവാനുള്ള സംവിധാനം നമുക്കില്ല. നമുക്ക് 11 kV ലൈൻ മാത്രമാണ് ട്രിപ്പാവാനുള്ള സംവിധാനം സബ്സ്റ്റേഷനിൽ വെച്ചേക്കുന്നത്. അപ്പം ഇത് പൊട്ടി വീണ് കഴിഞ്ഞാൽ ഇതിനകത്ത് സപ്ലൈ ഉണ്ടാവും. ലൈൻ കമ്പി എവിടെ കിടന്നു കഴിഞ്ഞാലും അതിനകത്ത് സപ്ലൈ ഉണ്ട് എന്നുള്ളൊരു ചിന്തയോട് കൂടി മാത്രമേ
1: നമ്മൾ
0: പ്രവർത്തിക്കുക. കാരണം ഇത് പൊട്ടി വീണതുകൊണ്ട് സപ്ലൈ പോയി കാണും എന്നുള്ളത് ഒരിക്കലും വിചാരിക്കരുത്. അപ്പം അതിനകത്ത് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് സെക്ഷൻ ഓഫീസിൽ അറിയിക്കുക. അറിയിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിനൊരു എമർജൻസി നമ്പറുണ്ട്. ആ എമർജൻസി നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ശരിക്കും അറിഞ്ഞിരിക്കേണ്ട നമ്പറാണ്. അത് ഈ ലൈൻ കമ്പി പൊട്ടി വീണ് ഉണ്ടാകുന്ന അപകടങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് 9496010101 ഇതാണ് നമ്പർ. ഇത് നമ്മുടെ മൊബൈലിൽ ഫീഡ് ചെയ്തിട്ടേക്കുക. ഏത് എമർജൻസിക്കും ഇങ്ങനെ ലൈൻ കമ്പി പൊട്ടി വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയിക്കാനുള്ള നമ്പരാണ്. ആ സ്പോട്ടിൽ ഓൺ ദ സ്പോട്ട് അവിടെ സ്റ്റാഫ് എത്തുകയും ചെയ്യും. ഇത് ശരിക്കും ഒരു ടോൾ ഫ്രീ നമ്പരാണ്. അപ്പം നമ്മുടെ 1912 പോലെ തന്നെ നമുക്ക് ഇങ്ങനത്തുള്ള അപകടങ്ങൾ അറിയിക്കാനുള്ള നമ്പരാണ് ഈ ഒരു നമ്പർ. അപ്പം ഇതിനകത്ത് നമ്മളുടെ പ്രതിഷ്ഠാപനങ്ങളിൽ ഒരിക്കലും ഇപ്പോൾ KCBയിലെ ഒരു സ്റ്റാഫിനറിയാം അതിനകത്ത് ഫ്യൂസ് കെട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് സ്റ്റെപ്പ് എടുക്കണമെന്നുള്ളത്. പക്ഷേ ചിലപ്പം ചൂട് കൂടിയ സമയത്തായിരിക്കാം ഫ്യൂസ് പോയത് എന്ന് പറഞ്ഞ് ഒരു പൊതുജനങ്ങൾക്ക് ഒരിക്കലും ആ ട്രാൻസ്ഫോമർ സ്റ്റേഷനിൽ കയറി ഫ്യൂസ് കെട്ടാൻ പറ്റത്തില്ല. കാരണം അവിടെ കെട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കേ പോകത്തുള്ളൂ. അപ്പം ഈ KCBക്ക് കൊടുത്തേക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷ്ഠാപനങ്ങളിൽ ഒരിക്കലും നമ്മൾ അതിക്രമിച്ച് കയറി അതിനകത്ത് മിക്കവരും ഉണ്ട് ചില കേസുകളിലൊക്കെ AB ഒക്കെ ഓപ്പൺ ചെയ്യുക പെട്ടെന്ന് വന്ന് അങ്ങനത്തുള്ള ചിലപ്പോൾ അവർ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായിരിക്കാം. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും ട്രെയിനിങ് നൽകി, അതുകൊണ്ട് തന്നെ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുക, കെ സി ബിയിലുള്ള ജീവനക്കാർക്ക് ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുക, അപ്പൊ അപകടങ്ങൾ കുറയും. ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള അപകടങ്ങളാണ്. കാരണം മിക്കവാറും പത്രം തുറന്നു കഴിഞ്ഞാൽ ഈ മാങ്ങ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് തൂട്ടി വെച്ച് മാങ്ങ പറിച്ചു അങ്ങനെ ഷോക്ക് അടിച്ചു മരിച്ചു എന്നുള്ളത്. കാരണം ലൈൻ കമ്പി അടുത്ത് കിടന്നാലും നമ്മളുടെ ഒരു നമ്മളത് ആ ഒരു മാങ്ങ പറിച്ചിടുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ അതൊന്ന് കൈ വഴുതി പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് ഇങ്ങനത്തുള്ള പ്രവൃത്തികളിലൊന്നും ഏർപ്പെടാതിരിക്കുക. ഈ വെളുപ്പാങ്കാലത്ത് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നടക്കാനൊക്കെ ഇറങ്ങുന്നവർ, അവരാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം ലൈൻ കമ്പി പൊട്ടി വെള്ളത്തിൽ വീണ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അപ്പൊ അതിങ്ങനെ വരുന്നത് ഈ വലിയ കാറ്റും മഴ അങ്ങനത്തുള്ള സമയത്ത് ശരിക്കും പൊതുജനങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കുക വേണ്ട.
1: അപ്പൊ നമുക്ക് കെ സി ബിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത്, മഴക്കാലങ്ങളിൽ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം, അതുപോലെ തന്നെ അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ അനധികൃതമായി ചെന്ന് ഒരു പ്രവർത്തനം ചെയ്യാതിരിക്കുക എന്നൊക്കെ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു സിജ മാഡത്തിന്. ഈ റേഡിയോ വെഞ്ചറിന്റെ പേരിൽ വോയിസ് ഓഫ് ചേഞ്ച് വളരെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഗസ്റ്റുമായിട്ട് നിങ്ങളെ കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞോളൂ. നന്ദി, നമസ്കാരം. റനീഷ് ആന്റണി.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കൊല്ലം സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10:30 അഭിമുഖം നടക്കും. പ്ലസ് ടു മിനിമം യോഗ്യതയുള്ള 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. 3 ബയോഡറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8304-8529-68. വേരിഫിക്കേഷനോ പുനർമൂല്യനിർണയത്തിനു ശേഷം 12-ാം ക്ലാസ് സ്കോർ മാറിയ വിദ്യാർത്ഥികളുടെ പുതിയ മാർക്ക് ഷീറ്റുകൾ റീജിയണൽ ഓഫീസുകളിൽ ലഭ്യമാണെന്ന് CBSE അറിയിച്ചു. പുതുക്കിയ മാർക്ക് ഷീറ്റുകൾ നൽകുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികൾ പഴയ ഒറിജിനൽ മാർക്ക് ഷീറ്റുകൾ റീജിയണൽ ഓഫീസിൽ തിരികെ നൽകണം. IIT കരിപ്പൂരിൽ ഓൺലൈൻ MTech, MSc, PG ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് 25 വരെ അപേക്ഷിക്കാം. IHRDയുടെ കീഴിൽ ആരംഭിക്കുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി 30 വരെ നീട്ടി. PGDCA, PG ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി, ഡേറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DCA, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8547-0050-00. TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ കേരള സർവകലാശാലയുടെ തുടർ വിദ്യാകേന്ദ്രം നടത്തുന്ന PG ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സൈക്കോളജി, സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. PG ഡിപ്ലോമ കോഴ്സിന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയിരിക്കണം. പ്രായപരിധിയില്ല. ലൈബ്രറി സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് 6 മാസമാണ് കാലാവധി. 10-ാം ക്ലാസ് പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9495-1574-28. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൊല്ലം ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനും അംശദായം സ്വീകരിക്കുന്നതിനുമായി പട്ടാഴി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് 29 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ സിറ്റിംഗ് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9746-8223-96. മറ്റൊരു നമ്പർ 7025-49-1386. മറ്റൊരു നമ്പർ 0474-276-6843. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന്റെ ആദ്യ കൌൺസിലിംഗിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ 24 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നതാണ്. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, കൂടാതെ നിലവിൽ വിവിധ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് സ്ഥാപനമാറ്റം ആഗ്രഹിക്കുന്നവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
3: അബ്ഹോറൻസ്. Abhorrence.
2: Abhorrence is spelled as A B H O R R E N C E.
3: This is a noun. It's the act or state of hating or despising someone or something. മലയാളത്തിൽ ആരോടെങ്കിലുമോ എന്തിനോടെങ്കിലുമോ ഉള്ള ജുഗുപ്സ, വെറുപ്പ്, അറപ്പ്, അസ്വരസം.
2: താങ്ക് യു ഓൾ.

0: ഒക്കെ കഴിഞ്ഞടാ.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: 9.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും CAG നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് CAGയുടെ കണ്ടെത്തൽ.
0: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: The energy, excitement and participation for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. The contributions of gods of our countries to Indian sports is legendary.
0: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്കുപറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ PC വിഷ്ണുനാഥും ബിന്ദുകൃഷ്ണയും അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ല് ഉൽപാദന തോത് ശാസ്ത്രീയമായി നിർണയിക്കുകയാണ് ലക്ഷ്യം. ഈ 1-ാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. US ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. US ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഖാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറ് നട്ടു. കോവളം MLA എം വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൌൺ ഹാളിൽ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 പോയിന്റ് ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 പോയിന്റ് താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 ഗ്രാമിന് 13,255 നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2-ാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 MW വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ബട്ടർഫ്ലൈസ്.
1: ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ.
0: അവതരണം ഗീതു.
1: ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ.
2: നമസ്കാരം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും, ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥ ഒരു കാട്ടിലെ കഥയാണ് കേട്ടോ. നല്ലൊരു കഥയാണ്, നമുക്ക് കേൾക്കാം. പണ്ട് പണ്ട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞതും പാട്ടുപാടി ഒഴുകുന്ന അരുവികളും ഒക്കെയുള്ള അതിമനോഹരമായ ഒരു വലിയ കാടുണ്ടായിരുന്നു. അവിടെ പഞ്ഞി പോലെ മൃദുവായ രോമങ്ങളും തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഒരു കുഞ്ഞു മുയൽ താമസിച്ചിരുന്നു. കാട്ടിൽ നിന്നും കിട്ടുന്ന മധുരക്കിഴങ്ങുകളും ഇളം പുല്ലുകളും പച്ചിലകളും കഴിച്ച് അവൻ സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. അവൻ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടമായിരുന്നു. ദയയും കരുണയും നിറഞ്ഞതായിരുന്നു അവന്റെ മനസ്സ്. തന്റെ പക്കലുള്ള ഭക്ഷണം വിശക്കുന്നവർക്ക് പങ്കുവെക്കും.

ആരെങ്കിലും എനിക്കല്പം ഭക്ഷണം തരുമോ? ഇത് കേട്ട് കാട്ടിലെ മൃഗങ്ങളെല്ലാം ഓടിയെത്തി. കുറുക്കൻ വേഗത്തിൽ പോയി തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പാത്രത്തിൽ ദാഹം തീർക്കാൻ കുളിർമയുള്ള വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. മരച്ചില്ലകളിലൂടെ ചാടി നടന്ന കുരങ്ങച്ച് നല്ല മധുരമുള്ള പഴങ്ങൾ ശേഖരിച്ചു നൽകി. വൃദ്ധനവരോട് പുഞ്ചിരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ വിശപ്പും ക്ഷീണവും പൂർണ്ണമായും മാറിയില്ല. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞുമുയലിന് വല്ലാത്ത സങ്കടമായി. അവൻ തന്റെ ഒഴിഞ്ഞ കൈകളിലേക്ക് നോക്കി. ആ പാവം വൃദ്ധന് കൊടുക്കാൻ അവന്റെ പക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സങ്കടം കൊണ്ട് അവന്റെ പഞ്ഞുപോലെ മൃദുവായ ചെവികൾ താഴേക്ക് തൂങ്ങി. എല്ലാവരെയും എപ്പോഴും സഹായിക്കുന്ന എനിക്ക് ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവൻ സങ്കടത്തോടെ പറഞ്ഞു. പെട്ടെന്ന് ആ കുഞ്ഞുമുയലിന്റെ ഉള്ളിൽ ഒരു ബുദ്ധി വന്നു. അവൻ വേഗം പോയി കാട്ടിൽ നിന്ന് കുറച്ച് ഉണക്കക്കമ്പുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് ഒരു ചെറിയ തീ കൂട്ടി. കുഞ്ഞു തീപ്പരികൾ വലിയ തീനാളങ്ങളായി മാറിയപ്പോൾ അവൻ ആ വൃദ്ധന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ താങ്കൾക്ക് തരാൻ ഭക്ഷണം ഒന്നുമില്ല. വല്ലാതെ വിശന്നിരിക്കുന്ന താങ്കൾക്ക് എന്റെ ശരീരം ഭക്ഷണമാകട്ടെ, എന്നെ ഭക്ഷിച്ചോളൂ എന്നും പറഞ്ഞ ആ ദയാലുവായ മുയൽ അഗ്നിയിലേക്ക് ചാടി. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മുയൽ തീയിൽ വീഴുന്നതിന് തൊട്ടു മുൻപ് ആ വൃദ്ധൻ തന്റെ കൈകൾ നീട്ടി അവനെ താങ്ങിപ്പിടിച്ചു. ആ നിമിഷം കാട്ടിലെ കാറ്റ് നിശ്ചലമായി. ആളിപ്പടർന്ന തീനാളങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. എല്ലാവരും നോക്കി നിൽക്കെ വൃദ്ധന്റെ രൂപം മാറി. മൃഗങ്ങളെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു. അതൊരു സാധാരണ മനുഷ്യനായിരുന്നു.

0: അനുഗ്രഹവും കരുണയും വരുന്നത് സമ്പത്തിൽ നിന്നല്ല, നന്മയുള്ള ഹൃദയത്തിൽ നിന്നാണ്.
1: കുഞ്ഞു കൂട്ടുകാർക്ക് ഈ കുഞ്ഞു കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ബട്ടർഫ്ലൈസിൽ പുതിയൊരു കുഞ്ഞു കഥയുമായി വരാം. അതുവരെ എല്ലാ കുഞ്ഞു കൂട്ടുകാരോടും തൽക്കാലം ഇവിടെ പറയുന്നു കിത്തു.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ബട്ടർഫ്ലൈസ്.

0: ജി റേഡിയോ ബെൻസിംഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഈ പരിപാടിയിലൂടെ കടന്നു വരുന്നു. അനേകം കഥകൾ ശ്രോതാക്കൾ കേട്ടു കഴിഞ്ഞു, ഇനിയും ഏറെ പറയാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഏഷ്യയിലെ വിശ്വോത്തര നാടോടി കഥകൾ എന്ന് പറഞ്ഞ കെ എസ് വേണുഗോപാൽ എഴുതിയ കഥാപുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഇസ്രയേൽ നാടോടി കഥയാണ്, ഒരു ഇസ്രയേലിൽ നിന്നുള്ള കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടക്കാം. ദാവീദും ഗോലിയാത്തും, ഈ ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ബൈബിളിലുണ്ട് അല്ലേ ഈ കഥ. നമുക്കൊന്ന് കേട്ടു നോക്കാം. പണ്ട് ജൂത ജനതയ്ക്ക് സാമുവൽ എന്ന പേരായ ഒരു പ്രവാചകനുണ്ടായിരുന്നു. ശവൽ ആയിരുന്നു അന്ന് അവരുടെ രാജാവ്. ശവൽ രാജാവ് പാപജീവിതം നയിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രീതി നഷ്ടപ്പെട്ടു. അപ്പോൾ പ്രവാചകന് ദൈവത്തിൻ്റെ ഒരു വെളിപാടുണ്ടായി. ബത്ലഹേമിലേക്ക് ഉടനെ തന്നെ പോവുക, ഒരു പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യണം. അവിടുത്തെക്കാരനായ ജസെ എന്നൊരാളുടെ മക്കളിൽ നിന്നാണ് ഒരാളെ നീ കണ്ടെത്തേണ്ടത്. സാമുവൽ പ്രവാചകൻ ബത്ലഹേമിലേക്ക് പോയി, ജസയെ കണ്ടുപിടിച്ചു. ദൈവത്തിന് വേണ്ടി നടത്തുന്ന ബലികർമ്മത്തിൽ പങ്കെടുക്കാൻ മക്കളെയെല്ലാം കൂട്ടിവരാൻ നിർദ്ദേശവും നൽകി. ആവശ്യപ്പെട്ട പോലെ തന്നെ ജസെ പ്രവർത്തിക്കുകയും ചെയ്തു. ജസയുടെ മക്കളെ ഓരോരുത്തരായി സാമുവൽ പ്രവാചകൻ കണ്ടു. തൻ്റെ മുമ്പിലൂടെ അവർ ഓരോരുത്തരായി കടന്നു പോകുമ്പോൾ ദൈവം തൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് പ്രവാചകൻ കേട്ടു. ഇയാളുടെ സുന്ദരമുഖത്താലോ അംഗലാവണ്യത്താലോ നീ വഞ്ചിക്കപ്പെടരുത്. അവൻ്റെ സുന്ദര രൂപം മാത്രമാണ് നീ കാണുന്നത്. ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുക. സാമുവൽ പ്രവാചകന്റെ മുമ്പിലൂടെ ഏഴ് മക്കളും കടന്നുപോയി. ദൈവദൃഷ്ടിയിൽ ആരും തന്നെ തൃപ്തരായി തോന്നിയില്ല. വേറെ മക്കളുണ്ടോ? പ്രവാചകൻ ജസയോട് ചോദിച്ചു. ആ, ഒരുത്തൻ കൂടിയുണ്ട്, ജസെ പറഞ്ഞു. പക്ഷേ അവനൊരു കൊച്ചു പയ്യനാണ്. അവൻ എൻ്റെ ചെമ്മരിയാടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. എങ്കിൽ അവനെ എനിക്കൊന്ന് കാണണം, പോയി അവനെയും കൂട്ടി വരൂ. ആ കുട്ടി വരുന്നതുവരെ പ്രവാചകൻ കാത്തിരുന്നു. അച്ഛൻ്റെ കൂടെ ആ കുട്ടി വന്നു. പ്രവാചകൻ്റെ മുമ്പിൽ ചെന്നു നിന്നു. നല്ല പ്രസരിപ്പുള്ള മുഖം, ആരോഗ്യദൃഢമായ ശരീരം, സുന്ദരമുഖത്തിൻ്റെ ഇരുവശങ്ങളിലുമായി അഴകാർന്ന ചുരുളൻ മുടി. അഭിഷേകം ചെയ്യേണ്ടത് ഇവനെ തന്നെ, ദൈവം പ്രവാചകനോട് മന്ത്രിച്ചു. സാമുവൽ പ്രവാചകന്റെ ഈ ചെയ്തികളെപ്പറ്റി ഒന്നും അറിയാത്ത ശവൽ രാജാവാകട്ടെ ഇതിനകം ഒട്ടേറെ വിഷമത്തിലായി. കോപത്താൽ അപസ്മാര ബാധിതനെ പോലെ വിറപ്പുണ്ട്. മാനസികമായും വിക്ഷുബ്ധനായി തനിക്ക് ചുറ്റുമുള്ളവരെ അദ്ദേഹം ഭീതിയിലാഴ്ത്തി. സംഗീതത്തിന് മാത്രമേ എനിക്ക് ആശ്വാസം നൽകാനാകൂ, ശവൽ ആക്രോശിച്ചു. മധുര സംഗീതം പൊഴിക്കുന്ന ഒരാളെ നിങ്ങൾ ആരെങ്കിലും പോയി കൂട്ടിക്കൊണ്ടുവരൂ. വിഡ്ഢികളാലും പോക്കിരികളാലും ഞാൻ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ സംഗീതമാണ് വേണ്ടത്. എൻ്റെ തകർന്ന ഞരമ്പുകളെ ശമിപ്പിക്കാൻ മൃദുലമായ സ്നേഹം തുളുമ്പുന്ന സംഗീതം തന്നെ വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചാരകന്മാരിൽ ഒരാൾ ധൈര്യപ്പെട്ട് മുന്നോട്ട് വന്ന് പറഞ്ഞു, ബത്ലഹേമിലെ ജസയുടെ മകൻ ദാവീദ് കർണാനന്ദകരമായി പാടുമെന്ന് കേൾക്കുന്നു. അയാൾ തുടർന്നു, അവൻ ധീരനാണ്, അതിസമർത്ഥനുമാണ്, അതികോമളനുമാണ്, ദൈവപ്രീതിയുള്ള ഒരു ബാലനുമാണ്. ജനങ്ങൾ അതിശയോക്തിയോടെ ഗുണങ്ങൾ വാഴ്ത്തി പറയുന്നത് കേട്ട് തഴമ്പിച്ച രാജാവ് ഇടയ്ക്ക് കയറി പറഞ്ഞു, ഉടനെ തന്നെ അവനെ കൂട്ടിക്കൊണ്ടു വരൂ, അവന് പാടാവുന്ന അത്ര പാടട്ടെ. ദൂതന്മാർ കൊട്ടാരം വിട്ടിറങ്ങി. അച്ഛൻ്റെ ചെമ്മരിയാടുകളെ മേയിച്ചു നടക്കുകയായിരുന്ന അവനെ അവർ തപ്പിപ്പിടിച്ച് രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. കണ്ട മാത്രയിൽ തന്നെ ശൗൽ രാജാവിന് അവനിൽ പ്രീതി തോന്നി. ഇന്ന് മുതൽ എൻ്റെ ആയുധം വഹിച്ച് എൻ്റെ മുമ്പിൽ നടക്കേണ്ടവൻ നീയാണ്, രാജാവ് പറഞ്ഞു. എൻ്റെ തൊട്ടടുത്ത് നീ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ തരുന്ന കിന്നരം എപ്പോഴും നിന്റെ കയ്യിലുണ്ടായിരിക്കണം. ഞാൻ അപസ്മാരം പിടിച്ച് ഇളകിയാടുമ്പോൾ നിന്റെ മധുര സംഗീതത്താൽ എൻ്റെ ശിരസിലെ രക്ഷസുകളെ നീ ശാന്തമാക്കണം. അങ്ങനെ ദാവീദ് ശൗൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ അംഗമായി. അക്കാലത്ത് കൂടെ കൂടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ദാവീദ് കൊട്ടാരത്തിലെത്തി അധിക നാളായില്ല. ഒരു വമ്പിച്ച പടയുമായി പാലസ്തീനികൾ ജൂതന്മാരുടെ നാട് ആക്രമിക്കാൻ നീക്കമായി. തന്റെ പട നയിച്ചുകൊണ്ട് ഷൗൽ രാജാവ് തന്നെ യുദ്ധത്തിനിറങ്ങി. ഒരു മലഞ്ചെരുവിൽ ഇരുസേനകളും നിലയുറപ്പിച്ചു. അപ്പോൾ പലസ്തീനികളുടെ അണിയിൽ നിന്ന് ഒരു യോദ്ധാവ് മുന്നോട്ട് നടന്നു വന്നു. രാക്ഷസകാരനായ അയാൾ അറിയപ്പെട്ടത് ഗോലിയാത്ത് എന്നാണ്. ആരെയും കിടിലം കൊള്ളിക്കുന്നതായിരുന്നു ആ ആകാരം. തലയിൽ പിച്ചള കൊണ്ടുള്ള ശിരോ കവചം ധരിച്ചിരിക്കുന്നു. നീണ്ട ഒരു പടച്ചട്ടയാണ് അണിഞ്ഞിട്ടുള്ളത്. മറ്റാരെങ്കിലുമാണ് അവ ധരിച്ചിരുന്നതെങ്കിൽ അവർ ഭാരം കൊണ്ട് മൂക്കുകുത്തി വീഴും തീർച്ച. ഒരു മുട്ടനാടിനെ ആട്ടിയകറ്റുന്ന ഭാവത്തിൽ അയാൾ ഒരു വലിയ കുന്തം വീശിക്കൊണ്ടിരിക്കുന്നു. അയാളുടെ ആയുധം വഹിക്കുന്നവൻ അതിയായ ആത്മവിശ്വാസത്തോടെയും അല്പം ധിക്കാരഭാവത്തിലുമാണ് മുന്നിൽ നടന്നിരുന്നത്. ഷൗൽ രാജാവിന്റെ സേനയെ ഒന്നാകെ ഗോലിയത്ത് സർവദിക്കിലേക്കും കണ്ണോടിച്ചുകൊണ്ട് നോക്കി. ഒടുവിൽ സാവധാനം മുഴങ്ങുന്ന സ്വരത്തിൽ പറഞ്ഞു, യുദ്ധക്കളത്തിൽ അണിനിരന്ന് നിൽക്കുന്ന നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല, യാതൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. ഇവിടെ ഞാൻ നിൽക്കുന്നത് പലസ്തീനികൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്ന യോദ്ധാവായിട്ടാണ്. അങ്ങയുടെ അണിയിൽ നിന്ന് എന്നോട് പോരാടാൻ തയ്യാറുള്ള ഒരു യോദ്ധാവിനെ അയക്കുക. അപ്പോൾ അങ്ങയുടെ അണിയിൽ മറ്റാർക്കും ആയുധമെടുക്കേണ്ടി വരില്ല. അങ്ങയുടെ യോദ്ധാവ് എന്നെ കൊല്ലുന്ന പക്ഷം ഞങ്ങൾ അങ്ങയുടെ അടിമകളാകും. അതല്ല, ഞാൻ അങ്ങയുടെ യോദ്ധാവിനെ വധിക്കുന്ന പക്ഷം അങ്ങ് ഞങ്ങളുടെ അടിമയാക്കണം. അങ്ങനെയെങ്കിൽ ഒരാളുടെ രക്തം മാത്രമല്ലേ ചിന്തേണ്ടി വരുള്ളൂ. ഈ വെല്ലുവിളിയാണ് ഞാൻ ഷൗൽ രാജാവിന്റെ പടം മുമ്പാകെ സമർപ്പിക്കുന്നത്. അങ്ങ് ഒരാളെ മാത്രം യുദ്ധത്തിന് അയക്കുക. അങ്ങനെ നമുക്ക് കലഹം അവസാനിപ്പിക്കുകയും ചെയ്യാം. അയാളുടെ ശബ്ദം കെട്ടടങ്ങി. നീണ്ട നിശബ്ദത. ഷൗൽ രാജാവോ രാജാവിന്റെ അണിയിലുള്ള മറ്റാരെങ്കിലുമോ മുന്നോട്ട് വന്നില്ല. ഗോലിയത്തിനോട് എതിരിടാൻ ആരും ധൈര്യപ്പെട്ടില്ല. പേടിച്ചു വിറച്ചു. ജസയുടെ ഇളയ മകൻ ദാവീദ് ഒരു കൊച്ചു ബാലൻ മാത്രമാണ്. സൈന്യത്തിൽ ചേരാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. രാജാവിന് തന്റെ ആവശ്യമില്ലെന്ന് കണ്ടപ്പോൾ അവൻ കൊട്ടാരത്തിൽ നിന്ന് പിൻവാങ്ങി തന്റെ അച്ഛനമ്മമാരെ കാണാൻ വീട്ടിലേക്ക് മടങ്ങി. അവനെ കണ്ടപ്പോൾ അച്ഛനമ്മമാർക്ക് വളരെ സന്തോഷമായി. കാരണം മറ്റു മൂന്ന് മക്കളും പാലസ്തീനികളോട് യുദ്ധം ചെയ്യാൻ പോയിരിക്കുന്നു. അവർ ഏകരായിട്ടിരിക്കുകയായിരുന്നു. ചെമ്മരിയാടിനെ മേയ്ക്കാൻ പോവാൻ ആളില്ലാതിരിക്കുകയാണ്. ഒന്ന് നീ പോയി മേയിച്ചു വാ. 40 ദിവസം പിന്നിട്ടിട്ടും യുദ്ധത്തിന് പോയ മൂന്ന് മക്കളും തിരിച്ചു വന്നിട്ടില്ല. അവർക്കെന്തു പറ്റി? ആ നാളുകളിൽ തന്റെ നാടിനു വേണ്ടി പോരാടാൻ പോകുന്ന പടന്മാർ തങ്ങൾക്കുള്ള ഭക്ഷണവും കയ്യിൽ കരുതേണ്ടതുണ്ടായിരുന്നു. വിജയമോ പരാജയമോ ഫലം എന്തു തന്നെ ആകട്ടെ, 40 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജസ അസ്വസ്ഥനായി. തന്റെ മക്കളുടെ ഭക്ഷണം തീർന്നു കാണണം. അപ്പവും പാൽക്കട്ടിയും ദാവീദിനെ ഏൽപ്പിച്ചുകൊണ്ട് ജസയെ ദാവീദിനോട് പറഞ്ഞു, സൈന്യത്തിനടുത്ത് പോയി ഈ അപ്പവും പാൽക്കട്ടിയും ചേട്ടന്മാർക്ക് കൊടുത്തുവാ. ദാവീദ് സൈന്യത്തെ കാണുമ്പോൾ പടയാളികൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൽ മുഴുകിയിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമായി, ആരും തന്നെ ഗോലിയത്തിനെ ഏകനായി എതിരിടാൻ ധൈര്യപ്പെട്ടില്ല. അതിനാൽ സൈന്യം ഒന്നായി യുദ്ധത്തിനിറങ്ങാൻ പോകുന്നു. തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ദാവീദ് കൂട്ടങ്ങൾ തോറും നടന്നു. കൂട്ടുകൂടിയുള്ള ഗോലിയത്തിനെ പറ്റിയുള്ള ജൽപ്പനങ്ങൾ ദാവീദ് കേട്ടു. ആരും ഒറ്റയ്ക്ക് അയാളെ എതിരിടാൻ ധൈര്യപ്പെടുന്നില്ല. രാജാവ് പോലും. ദാവീദ് താഴ്വരയുടെ താഴോട്ട് നോക്കി. അജാനബാഹുവായ ഒരു മനുഷ്യൻ തന്റെ ആയുധവാഹകനോടൊപ്പം താഴോട്ടും മേലോട്ടും ഒരു ഇളിച്ച ചിരിയുമായി ലാത്തിക്കൊണ്ടിരിക്കുന്നു. അതാണോ ഗോലിയത്ത്? ഒരു വീരപുരുഷനാണെന്നൊന്നും തോന്നിയില്ല. വെറുതെ ഊതി വീർപ്പിച്ച ഒരു രൂപം. തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ദാവീദ് താഴ്വരയിൽ ഉടനീളം അലഞ്ഞു. അതിനിടയിൽ അവൻ കൂടെ കൂടെ ഗോലിയത്തിനെ നോക്കിക്കൊണ്ടിരുന്നു. ഈ പാളയത്തിലുള്ളവരെല്ലാം ആ മനുഷ്യനെ പേടിച്ചിരിക്കുകയാണെന്ന് പറയാനാണോ നിങ്ങളുടെ പാപം? അവൻ ചോദിച്ചു. ഗോലിയത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കേട്ടപ്പോൾ ദാവീദ് സങ്കല്പിച്ചത് രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യനെയല്ല, തീ തുപ്പുന്ന ഒരു ജന്തുവായിട്ടാണ്. ഷൗൽ രാജാവിന്റെ പടയെ നോക്കിക്കൊണ്ട് ഗോലിയത്ത് ഇടിനാദത്തിൽ പൊട്ടിച്ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്റെ സഹോദരന്മാരെ നോക്കി പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന അവന്റെ ആ ചിരി താഴ്വരയിൽ ഇറങ്ങിച്ചെന്ന് ആരെങ്കിലും നിർത്തിയാൽ അയാൾക്ക് എന്ത് കിട്ടും? ദാവീദ് ചോദിച്ചു. ഒരു കൂട്ടം പട്ടാളക്കാർ ദാവീദിനെ നോക്കി ചിരിച്ചു. ഗോലിയത്തിന്റെ കഴുത്തറക്കുന്നവർ ആരായാലും അവന് അളവറ്റ പണം കിട്ടും. കൂടാതെ ഷൗൽ രാജാവിന്റെ ഒരു രാജകുമാരിയെ കല്യാണം കഴിച്ച് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഒരു പയ്യനായ നിനക്കതൊക്കെ ചെയ്യാനാകുമോ? ഒടുവിൽ ദാവീദ് തന്റെ മൂത്ത സഹോദരനായ ഏലിയായെ കണ്ടെത്തി. അപകടം നിറഞ്ഞ ആ സ്ഥലത്ത് വെച്ച് തന്റെ കൊച്ചനുജനെ കാണാനിടയായപ്പോൾ അയാൾ അമ്പരന്നു. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവൻ ശ്വാസം മുട്ടലോടെ ചോദിച്ചു. നീ ചെമ്മരിയാട്ടിൻ കൂട്ടവുമായി മടങ്ങുകയാകും അല്ലേ? ഓ അല്ല, എനിക്ക് മനസ്സിലായി. നീ വീട്ടിൽ നിന്ന് ഈ തമാശ കാണാൻ ഒളിച്ചോടി വന്നതാണല്ലേ. ശരി, യുദ്ധം ചെയ്യുന്നത് ആണുങ്ങളാണ്. വേഗം ഇവിടം വിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. ചേട്ടന്റെ ഈ സ്വീകരണം ദാവീദിനെ അസ്വസ്ഥപ്പെടുത്തി. ഇക്കണ്ട വഴിയൊക്കെ നടന്ന് ചേട്ടന്മാർക്കുള്ള ഭക്ഷണവുമായി വന്ന എന്നോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. ഇത് എനിക്ക് പറ്റിയ സ്ഥലമാണെന്നല്ലേ പരിഹസിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതാണ് എനിക്ക് ഏറ്റവും പറ്റിയ സ്ഥലം എന്നാണ്. ഇവിടെയുള്ളവരാരും തന്നെ ഗോലിയത്തിനോട് ഏറ്റുമുട്ടാൻ ധൈര്യപ്പെടുന്നില്ലെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ എത്തിച്ചേർന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. അവൻ ഷൗൽ രാജാവിന്റെ മുമ്പിൽ ചെന്ന് നിന്നു. പ്രഭു, ഗോലിയത്തിനെ ചൊല്ലി ആരും ഇവിടെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസനായ ഈ ഞാൻ തന്നെ വീമ്പിളക്കുന്ന ആ പാലസ്തീനിയോട് യുദ്ധം ചെയ്യാൻ പോകാം. വിസമ്മതഭാവത്തിൽ ഷൗൽ രാജാവ് തലയാട്ടി. നീയൊരു കുട്ടി മാത്രം, അദ്ദേഹം പറഞ്ഞു. പരിശീലനം കിട്ടിയ ഒരു പട്ടാളക്കാരനോടും ഏറ്റുമുട്ടാൻ നിനക്കാവില്ല. ദാവീദ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. പ്രഭു, ഞാനൊരു ഇടയച്ചെറുക്കൻ മാത്രമാകാം, പക്ഷേ അച്ഛന്റെ ചെമ്മരിയാടുകളെ തട്ടിയെടുക്കാൻ വരുന്ന സിംഹങ്ങളോടും കരടികളോടും പോരാടാൻ ഇടയച്ചെറുക്കന്മാർക്കറിയാം. സിംഹങ്ങളെയും കരടികളെയും കൊല്ലാൻ എനിക്ക് കെൽപ്പുണ്ടെങ്കിൽ അധിക പ്രസംഗിയായ പാലസ്തീനിയെ കൊല്ലാനാണോ എനിക്ക് വിഷമം? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെ വെല്ലുവിളിക്കാൻ ആര് ധൈര്യപ്പെടും? ഒട്ടേറെ നേരം ഷൗൽ രാജാവ് നിശബ്ദനായി ചിന്തയിലാണ്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, പോകൂ, യുദ്ധം ചെയ്യൂ, ദൈവം നിന്നെ തുണയ്ക്കട്ടെ. ആ ബാലനെ അണിയിക്കാൻ രാജാവ് സ്വന്തം ശിരോ കവചവും പോർച്ചട്ടയും നൽകി. ദാവീദ് അവ അണിഞ്ഞു നോക്കി, പക്ഷേ രണ്ടടിയിലധികം നടക്കാൻ കഴിഞ്ഞില്ല. ഇവയൊന്നും എനിക്ക് പറ്റിയതല്ല, അവ എന്നെ കുഴപ്പത്തിലാക്കും. ദാവീദ് തന്റെ ശരീരത്തിൽ നിന്ന് യുദ്ധവേഷം അഴിച്ചു മാറ്റി തന്റെ ഇടയവസ്ത്രങ്ങൾ എടുത്തണിഞ്ഞു. ഒരു കയ്യിൽ കവണ തൂക്കി, മറുകൈയിൽ ഒരു വടിയും എടുത്ത് മിനുസമുള്ള 5 കല്ലുകൾ തന്റെ പൊക്കണം സഞ്ചിയിലിട്ടു. പിന്നീട് ഷൗൽ രാജാവിനെയും തന്നെ നിർനിമേഷം നോക്കി നിൽക്കുന്ന സേനയും നോക്കി ഒന്ന് മന്ദഹസിച്ചു. ഇതേ വേഷത്തിൽ ഞാൻ പോരാടാൻ പോകും, അവൻ പറഞ്ഞു. ഇതാണ് എനിക്ക് പറ്റിയ വേഷം. ആ ഇടയ ബാലൻ കുന്നിൽ നിന്നിറങ്ങി താഴ്വരയിലേക്ക് പോരാളി വീരനായ ഗോലിയത്തിനോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിച്ചെന്നു. തനിക്കെതിരെ ഒരു ബാലൻ നടന്നു വരുന്നത് ഗോലിയത്ത് വിസ്മയത്തോടെ കണ്ടു. ഷൗൽ രാജാവിന്റെ പാളയത്തിൽ നിന്ന് തന്നോട് ഏറ്റുമുട്ടാൻ വരുന്ന യോദ്ധാവാണ് അതെന്ന് മനസ്സിലായില്ല. മോനെ, വേഗം തന്നെ നീ വീട്ടിലേക്ക് തിരിച്ചു പോകൂ, തന്നോട് ഏറ്റുമുട്ടാനാണ് ദാവീദ് നടന്നു വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഗോലിയത്ത് ക്രൂരനായി. ഞാനൊരു പട്ടിയാണോ? അയാൾ ആർത്തട്ടഹസിച്ചു. ഒരു വടി കൊണ്ട് എന്നെ ആട്ടി ഓടിക്കാൻ ഒരു ഇടയച്ചെറുക്കനെയാണോ അയച്ചിരിക്കുന്നത്? കുട്ടി, ഇങ്ങോട്ട് വേഗം വരൂ, ഞാൻ നിന്നെ വലിച്ചു കയറി കൈകാലുകൾ പക്ഷികൾക്കും ഉടൽ മൈതാനത്തിലെ മൃഗങ്ങൾക്കും വലിച്ചെറിഞ്ഞു കൊടുക്കട്ടെ. പക്ഷെ ദാവീദ് പേടിച്ചില്ല, അവൻ തിരിച്ചടിച്ചു. വാളും കുന്തവുമായിട്ടാണ് നിങ്ങൾ വരുന്നത്, സ്വയം രക്ഷയ്ക്ക് കയ്യിൽ പരിചയമുണ്ട്, തന്റെ തെളിഞ്ഞ കൊച്ചു ശബ്ദത്തിലാണ് വിളിച്ചു പറഞ്ഞത്. ദൈവത്തോടൊപ്പമാണ് ഞാൻ വരുന്നത്, ദൈവം നിന്നെ എന്റെ കൈകളിൽ എത്തിക്കും. ഗോലിയത്ത് പിന്നീടൊന്നും പറഞ്ഞില്ല, വായ് കടിച്ചമർത്തി. സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ബാലനെങ്കിലും അധിക പ്രസംഗിയായ ആ എതിരാളിയെ ക്ഷണം കഷ്ണമാക്കണം. ശിക്ഷണം കിട്ടിയ ഒരു പട്ടാളക്കാരനെ പോലെ അയാൾ തന്റെ കർത്തവ്യം നിറവേറ്റാൻ തീരുമാനിച്ചു. ദാവീദ് ഗോലിയാത്തിന് നേരെ ചെന്നു. അവനൊരു പരിശീലനവും കിട്ടിയിട്ടില്ല, അവനൊരു നിയമവും അറിയില്ല, യുദ്ധത്തിന്റെ ചുവടുകളും അവൻ വെച്ചില്ല. ഒരു ഇടയച്ചെറുക്കന്റെ കണ്ണുകളോടെ ദാവീദ് തന്റെ നേരെ കുതിച്ചു വരുന്ന ഗോലിയത്തിനെ സൂക്ഷിച്ചു നോക്കി. ഒരു വാൾ എങ്ങനെ പിടിക്കണമെന്ന് അവൻ അറിയില്ല, എതിരെ വരുന്ന കുന്തത്തിന്റെ ഗതി എങ്ങനെ വ്യതിചലിക്കാമെന്നും അവൻ അറിയില്ല. ഗോലിയാത്തിന്റെ നെറ്റിത്തടത്തെ മറയ്ക്കാനൊന്നുമില്ലെന്ന് മനസ്സിലാക്കി തന്റെ പൊക്കണ സഞ്ചിയിൽ നിന്ന് അവനൊരു കല്ലെടുത്തു, കവണയിലിട്ടെറിഞ്ഞു. ഗോലിയത്തിന്റെ കണ്ണുകൾക്ക് മധ്യത്തിൽ അടിയേറ്റു. ബോധം കെട്ട് ഗോലിയത്ത് നിലംപതിച്ചു. കരുത്തനായ ആ മനുഷ്യൻ മൂക്കുകുത്തിയാണ് വീണത്. ദാവീദ് ഓടിച്ചെന്ന് അയാളുടെ വാൽ വലിച്ചെടുത്ത് ഗോലിയത്തിന്റെ തല വെട്ടിമാറ്റി. യുദ്ധം തീർന്നു. യുദ്ധം ആരംഭിച്ചോ എന്ന് കാണികൾ അറിയുന്നതിന് മുമ്പ് തന്നെ യുദ്ധം തീർന്നു. പാലസ്തീനികളുടെ പട പിന്തിരിഞ്ഞോടി. അങ്ങനെ ആക്രമണത്തിൽ നിന്ന് ഷൗൽ രാജാവ് രക്ഷപ്പെട്ടു. ദാവീദ് ഷൗൽ രാജാവിന്റെ പടത്തലവനായി അവരോധിക്കപ്പെട്ടു. ഒരു തിളങ്ങുന്ന ഭാവി അവനെ കാത്തുനിന്നു. ഇത്രയുമാണ് കഥ. ജൂത ജനതയുടെ കഥയാണ്. ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും ജൂതമതത്തിലുമൊക്കെ കുറേയേറെ സാമ്യങ്ങളുണ്ട്. അവയിലൊക്കെയുള്ള കഥകൾക്ക് കുറേയേറെ സാമ്യങ്ങളുണ്ട്. അത്തരമൊരു സാമ്യം നിങ്ങൾക്ക് ഈ കഥയിലും അനുഭവപ്പെട്ടതാണ്. ഈ മതങ്ങളൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ രൂപം കൊണ്ടതാണ്. ജൂതമതത്തിന് ശേഷമാണ് ക്രിസ്തു മതം വന്നത്, ക്രിസ്തു മതത്തിന് ശേഷമാണ് ഇസ്ലാം വന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ പല കഥകളും ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. ഞാൻ ദഹിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാരം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. ഏവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.
0: റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിലി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികർ 107.8.
2: ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
3: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ പരിചയപ്പെടുന്നത് രണ്ട് പ്രധാനപ്പെട്ട കടുവ സംരക്ഷണ കേന്ദ്രങ്ങളെ കുറിച്ചാണ്. പൊതുവെ പറഞ്ഞാൽ ടൈഗർ റിസർവിനെ കുറിച്ചാണ് ഇന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ രണ്ട് ടൈഗർ റിസർവുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണ് എന്ന് നോക്കിയിട്ട് വരാം. നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആണ് ആദ്യത്തെ ടൈഗർ റിസർവ്. പേരൊരിക്കൽ കൂടി പറയാം, നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്. ആന്ധ്രപ്രദേശിലെയും തെലങ്കാനയിലെയും നന്ദ്യാൽ, പ്രകാശം, പാൽനാട്, നൽഗൊണ്ട, മെഹബൂബ് നഗർ എന്നീ 5 ജില്ലകളിലായിട്ട് 3728 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ടൈഗർ റിസർവ് ആണ് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്. ഇനി ഈ ടൈഗർ റിസർവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്താണ് എന്ന് പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആണ്. ഇതിന്റെ പ്രധാന വിസ്തീർണം എന്ന് പറയുന്നത് 1200 കിലോമീറ്റർ സ്ക്വയർ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഈ ടൈഗർ റിസർവ് കാണപ്പെടുന്ന പ്രദേശങ്ങളും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നന്ദ്യാല്, പൽനാട്, പ്രകാശം, ആന്ധ്രപ്രദേശ്, മെഹബൂബ് നഗർ, നൽഗൊണ്ട ജില്ല, തെലങ്കാന എന്നിവയൊക്കെയാണ് ഈ ഒരു ടൈഗർ റിസർവ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ. ഇനി സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1983 ഈ ടൈഗർ റിസർവ് സ്ഥാപിതമാകുന്നത്. ഈ റിസർവിലെ പ്രധാനപ്പെട്ട സസ്തനികൾ എന്ന് പറയുന്നത് ബംഗാൾ കടുവ, ഇന്ത്യൻ പുള്ളിപ്പുലി, കരടി, ഡോള്, ഇന്ത്യൻ ഈനാമ്പീച്ചി, ചിതല്, സാമ്പാർ ഡിയർ, കൃഷ്ണമൃഗം, ചിങ്കാര, ചൗസിങ്ക, ചെറിയ ജന്തുജാലങ്ങളിൽ മഗ്ഗർ മുതല, ഇന്ത്യൻ പെരുമ്പാമ്പ്, ഇന്ത്യൻ മൂർക്കൻ, എലി, പാമ്പ്, ബംഗാൾ മോണിറ്റർ, ഇന്ത്യൻ നക്ഷത്രാമ, ഇന്ത്യൻ മയിൽ എന്നിവയൊക്കെ നമുക്ക് കാണാനായിട്ട് ഈ ഒരു പ്രദേശത്ത് സാധിക്കും. ഇനി ഈ ഒരു ടൈഗർ റിസർവിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത് സ്ഥാപിതമായത് എപ്പോഴാണ് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 1978 നാഗാർജുന സാഗർ ശ്രീശൈലം വന്യജീവി സങ്കേതം വിജ്ഞാപനം ചെയ്യപ്പെട്ടത് അപ്പോൾ 1978. 1983 പിന്നീട് 78 ശേഷം 1983 ഇത് കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെടുകയും 1992 റിസർവ് രാജീവ് ഗാന്ധി വന്യജീവി സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു ടൈഗർ റിസർവിന്റെ ചരിത്രം എന്ന് പറയുന്നത്. 78 വന്യജീവി സങ്കേതമായി വിജ്ഞാപനം ചെയ്യപ്പെട്ട ടൈഗർ റിസർവ്, 83 കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെടുകയും 92 രാജീവ് ഗാന്ധി വന്യജീവി സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ടൈഗർ റിസർവ് കൂടിയാണ് ഈ പറഞ്ഞ നാഗാർജുന സാഗർ ശ്രീശൈലം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഇനി ഈ പ്രദേശത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കല്ലുകൊണ്ടുള്ള അണക്കെട്ടുകളിൽ ഒന്നായ നാഗാർജുന സാഗർ അണക്കെട്ട് ഈ ഒരു പ്രദേശത്താണ് കാണപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ നിരവധി ചരിത്ര അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാഗാർജുന സാഗർ അണക്കെട്ടിനെ കുറിച്ച് പറയുമ്പോൾ തെലങ്കാനയിലെ നൽഗൊണ്ട ജില്ലയ്ക്കും ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയ്ക്കും ഇടയിൽ നിർമ്മിച്ച നാഗാർജുന സാഗർ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലുതും ഉയരം കൂടിയതുമായ കല്ലുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ്. 1955 December 10 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അന്തരിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഈ അണക്കെട്ടിന്റെ മറ്റ് ചില സവിശേഷതകൾ കൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആഴമുള്ള അടിത്തറയിൽ നിന്നും ഏകദേശം 124 ഉയരവും 1.6 കിലോമീറ്റർ നീളവുമുണ്ട് ഈ അണക്കെട്ടിന്. 13 അതായത് 42 വീതിയും 14 ഉയരവുമുള്ള 26 ഗേറ്റുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ടൈഗർ റിസർവിന് മറ്റ് ചില ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അമ്രബാദ്, ശ്രീശൈലം, പെദ്ദ ചെരുവ്, ശിവപുരം, നെക്കന്തി എന്നിവയുൾപ്പെടെ നിരവധി പീഠഭൂമികൾ ഈ ഒരു കുന്നിൻ പ്രദേശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജൂൺ രണ്ടാം പകുതി മുതൽ സെപ്റ്റംബർ അവസാനം വരെ സജീവമാകുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഈ ഒരു പ്രദേശത്തിന് മഴ ധാരാളമായി ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എത്തിപ്പോത്തല വെള്ളച്ചാട്ടം, പെദ്ദ, ഡുക്കുഡു, ഗുണ്ടം, ചാലേശ്വരം തുടങ്ങി നിരവധി വെള്ളച്ചാട്ടങ്ങളും നമുക്ക് ഈ ഒരു കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എത്തിപ്പോത്തല വെള്ളച്ചാട്ടം അഥവാ എത്തിപ്പോത്തല ഫാൾസ്. ഈ എത്തിപ്പോത്തല വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നാഗാർജുന റിസർവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ പൽനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 70 അടി ഉയരമുള്ള ഒരു നദിയാണ് എത്തിപ്പോത്തല വെള്ളച്ചാട്ടം. കൃഷ്ണനദിയുടെ പോഷക നദിയായ ചന്ദ്രവംഗ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം വലതുകരയിൽ ചേരുന്ന 3 അരുവികളുടെ സംഗമ സ്ഥാനത്ത് രൂപം കൊള്ളുന്ന കൂടിയാണ്. അതിനോടൊപ്പം തന്നെ വെള്ളച്ചാട്ടത്തിൽ രൂപം കൊണ്ട കുളത്തിൽ ഒരു മുതല പ്രജനന കേന്ദ്രം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് പൽനാട് ജില്ല ആന്ധ്രാപ്രദേശിലാണ്. ഈ ഒരു പേരിന്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. തെലുങ്ക് ഭാഷയിലെ എത്തി എന്ന വാക്കിൽ നിന്നും ഉയർത്തുക അഥവാ പകരുക എന്നൊക്കെയാണ് ഇതിന് അർത്ഥം. പോത്ത എന്ന വാക്കിൽ നിന്നുമാണ് എത്തിപ്പോത്തല എന്ന വാക്കിന്റെ ഉത്ഭവം. എത്തു എന്ന് പറയുമ്പോൾ എത്തി എന്ന ക്രിയയുടെ നാമമാണ്, അല്ലെങ്കിൽ നാമരൂപം കൂടിയാണ്. ഉയർത്തുക, വെള്ളം വീഴുന്ന വലിയ ഉയരം എന്നിവയിൽ നിന്നൊക്കെ വന്ന ഒരു പേര് തന്നെയായിരിക്കണം, അല്ലെങ്കിൽ വെള്ളം ഉയരത്തിൽ നിന്ന് വീഴുന്നത് കൊണ്ട് വന്ന ഒരു പേര് തന്നെയായിരിക്കണം എത്തിപ്പോത്തല എന്ന പേര്. നേരത്തെ പറഞ്ഞതുപോലെ എത്തിപ്പോത്തല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണനദിയിലാണെന്ന് പറഞ്ഞല്ലോ. ഗംഗ, ഗോദാവരി നദികൾക്ക് ശേഷം ഇന്ത്യയിലെ 3-ാമത്തെ ഏറ്റവും നീളമുള്ള നദിയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ കൃഷ്ണനദി. ഗംഗ, സിന്ധു, ഗോദാവരി നദികൾക്ക് ശേഷം ഇന്ത്യയിലെ 4-ാമത്തെ വലിയ നദിയും ജലപ്രവാഹത്തിൻ്റെയും നദീതട വിസ്തീർണതയുടെയും കാര്യത്തിലാണ് ഇത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കാം. കൃഷ്ണവേണി എന്ന പേരിലും ഈ നദി അറിയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജലസേചനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ് കൂടിയാണ് ഈ നദി. ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലെ ഒരു പ്രശസ്തമായ ദേശീയ ഉദ്യാനത്തെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് 2 ടൈഗർ റിസർവുകളെ കുറിച്ചാണ് നമ്മൾ ശ്രോതാക്കൾ അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നമ്മൾ കേട്ടായിരുന്നു. ഇനി ഇപ്പോൾ അടുത്തായി കേൾക്കാൻ പോകുന്നത് പശ്ചിമബംഗാളിലെ പ്രശസ്തമായ, അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ടൈഗർ റിസർവ്, സുന്ദർബൻസ് ദേശീയ ഉദ്യാനം. കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെയും ജൈവ മണ്ഡലത്തിന്റെയും ഭാഗമായിട്ടുള്ള ഒരു ദേശീയ ഉദ്യാനം കൂടിയാണിത്. ഗംഗ ഡെൽറ്റയിലെ സുന്ദർബൻസിന്റെ ഭാഗമായ ഇത് ബംഗ്ലാദേശിലെ സുന്ദർബൻ റിസർവ് വനത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ബംഗ്ലാദേശിന്റെ തെക്ക് പടിഞ്ഞാറായി കാണപ്പെടുന്ന ഒരു ദേശീയ ഉദ്യാനം കൂടിയാണ് ഇത്. കണ്ടൽക്കാടുകളാൽ മൂടപ്പെട്ട ഈ ഡെൽറ്റ ബംഗാൾ കടുവകളുടെ ഏറ്റവും വലിയ കൂടുതൽ ശേഖരങ്ങൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന മുതല ഉൾപ്പെടെ വിവിധ തരം പക്ഷികൾ, ഉരഗങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പറഞ്ഞ സുന്ദർബൻസ് എന്ന് പറഞ്ഞ പ്രദേശം. ഇപ്പോഴത്തെ സുന്ദർബൻ ദേശീയ ഉദ്യാനം 1973 സുന്ദർബൻ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ കേന്ദ്ര പ്രദേശമായും 1977 ഒരു വന്യജീവി സങ്കേതമായും പ്രഖ്യാപിക്കപ്പെട്ടു. ഒന്നും കൂടി പറയാം, 1973 സുന്ദർബൻ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ കേന്ദ്ര പ്രദേശമായും 77 വന്യജീവി സങ്കേതമായും പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശം കൂടിയാണ് ഇത്. 1984 മെയ് 4 ഇതൊരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതിനോടൊപ്പം തന്നെ 87 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇത്. 2019 ഇതൊരു റാംസർ സൈറ്റായി നിയുക്തമാക്കിയിട്ടുണ്ട്. എന്താണ് റാംസർ സൈറ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. 2001 നവംബർ ഇത് ലോക ബയോസ്ഫിയർ റിസർവ്, മനുഷ്യനും ബയോസ്ഫിയർ റിസർവും ആയി കണക്കാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു നഗരം എന്ന് പറയുന്നത് കൽക്കട്ടയാണ്. അതിനോടൊപ്പം തന്നെ സ്ഥാപിതമായ വർഷം 1984, ഏകദേശം 42 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സ്ഥാപിതമാവുന്നത്. അതിനോടൊപ്പം തന്നെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് സുന്ദർബൻ തണ്ണീർത്തടം എന്ന പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. സുന്ദർബനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അധികാര പരിധിയിലുള്ള ആദ്യത്തെ വന മാനേജ്മെന്റ് ഡിവിഷൻ 1869 സ്ഥാപിതമാകുന്നത്, സുന്ദർബൻസിന്റെ അധികാര പരിധിയിൽ. അതിനുശേഷം 1875 കണ്ടൽക്കാടുകളുടെ ഒരു വലിയ വിഭാഗം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയും 1865 വന നിയമം പ്രകാരം സംരക്ഷിത വനങ്ങളായി ഈ കണ്ടൽക്കാടുകളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 1879 ബംഗ്ലാദേശിലെ കുല്ല ആസ്ഥാനമായി രൂപീകരിക്കപ്പെടുകയും 1898 കാലയളവിലേക്കാണ് ആദ്യത്തെ മാനേജ്മെന്റ് പ്ലാൻ എഴുതപ്പെടുകയും ചെയ്തത്. ആർക്ക് വേണ്ടി എന്ന് വെച്ചാൽ സുന്ദർബൻസിന് വേണ്ടി. അതിനോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും ബംഗാൾ കടുവകളെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സുന്ദർബൻസിന്റെ ഭരണത്തിനും മാനേജ്മെന്റിനും ഫോറസ്റ്റ് ഡയറക്ടറേറ്റ് ആണ് ഉത്തരവാദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ആണ് ഉത്തരവാദി. പശ്ചിമ ബംഗാളിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, വന്യജീവി ആൻഡ് ജൈവ വൈവിധ്യം, ഇവരൊക്കെ തന്നെയാണ് ഇതിന്റെ മുതിർന്ന എക്സിക്യൂട്ടീവ് ഭരണ പരിധിയിൽ വരുന്നവര്. അപ്പോ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ എല്ലാ ചോദ്യങ്ങളും ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി, ഒരിക്കൽ കൂടി നമസ്കാരം.

0: അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവനിൽ 2026 രണ്ടാമത് പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്നും 5 രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരെയാണ് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. നടൻ മമ്മൂട്ടിയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരവും ഏറ്റുവാങ്ങി. ഈ വർഷം 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വരും ദശാബ്ദങ്ങളിലെ ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ IAS ബാച്ചിന്റെ 40%ത്തിലധികം വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഉൽപാദന മേഖലയിലെ വളർച്ച, ഊർജ്ജ സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഇന്ത്യ ഇന്ന് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനം ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാഫെഡ് പുരോഗതിയുടെ പാതയിലാണ്. 12 മുൻപ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 500 ലാഭത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത് ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിക്കവേ കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംഭരണം കർഷക സൌഹൃദവും സുതാര്യവുമാക്കിയ നാഫെഡിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. nafed.in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന 16 ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം മേഖലയിലെ സുഗമമായ കപ്പൽ ഗതാഗതം സാമ്പത്തിക പുരോഗതിക്ക് വഴിവെക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ആഗോള ഊർജ്ജ സുരക്ഷയും ഉറപ്പാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം, തീവ്രവാദത്തിന്റെ പുതിയ രൂപങ്ങൾ, ഡിജിറ്റൽ ലോകത്തെ സൈബർ ഭീഷണികൾ എന്നിവ നേരിടാൻ കൂട്ടായ ശ്രദ്ധ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: We need to be cognizant of the new security threats and challenges. Non-traditional threats have transcended national borders and have developed defeat systems against conventional responses. Innovative disruptive technologies, more camouflaged variants of terrorism, cyber threats in a world which is getting increasingly digitized, they all constitute an important threat for us.
0: ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യൻ പതാക വഹിക്കുന്ന 10 കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ 66 പേർ ചികിത്സയിലാണെന്നും മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
0: 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 370 അസാധുവാക്കിയതോടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചരമവാർഷിക ദിനത്തിൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. 11 ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ രാജ്യത്തും വിദേശത്തുമായി 321 കേന്ദ്രങ്ങളിലായി May 11 മുതൽ 31 വരെ തീയതികളിലാണ് നടന്നത്. പുരുഷ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയെയും 4:30 മത്സരത്തിൽ പനാമ ക്രൊയേഷ്യയുമായും ഏറ്റുമുട്ടും. നാളെ രാവിലെ 7:30 കൊളംബിയയും കോംഗോയും തമ്മിലുള്ള മത്സരം നടക്കും. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യ മാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനയുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽ നിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111 0474 2947 1 1 1. ലിസണേഴ്സ് ലോഞ്ച് ഒരു സായാഹ്ന പരിപാടിയാണ്. കുറച്ച് നല്ല ഗാനങ്ങളും, ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ഗാനങ്ങളാണ് പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രോതാക്കൾ വിളിക്കുന്നവർ ഇത് പാട്ടുകളൊന്നും ചോദിക്കേണ്ട, നല്ല കുറച്ച് പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലപ്പോഴും ശ്രോതാക്കൾ വിളിച്ച് പാട്ടുകൾ പ്ലേ ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനൊരു പരിപാടിയല്ല ഇത്. സെലക്റ്റഡ് സോങ്സ്, എൻ്റെ കുറച്ച് പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, എനിക്കിഷ്ടമുള്ള കുറച്ച് ഗാനങ്ങൾ. അപ്പോൾ അതായിരിക്കും പ്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സായാഹ്ന പരിപാടിയാണ്. നമ്മൾ കുറച്ച് പ്രധാനമായിട്ട് നമ്മൾ കുറച്ച് എന്തെങ്കിലും സംസാരിക്കും, അതിനോടൊപ്പം കുറച്ച് പാട്ടുകൾ കേൾക്കുന്നു. അപ്പം ഇതൊരു ലൈഫ് ഫോണിൻ പരിപാടിയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111 0474 2947 1 1 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474 2911 0474

അപ്പോൾ നമ്മൾ അടുത്തൊരു ആദ്യമായിട്ടൊരു ഗാനം കേൾക്കാം. ആ സമയത്ത് ശ്രോതാക്കൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗാനത്തിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് ഒരു വിഷയം കാണും സംസാരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞേക്കാം. വിളിക്കുന്നവർ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണം. സംസാരിക്കുന്ന നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. ഞാൻ വായിച്ച വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകം, അതാണ് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. June 19 നിങ്ങൾക്കറിയായിരിക്കും വായനാ ദിനമായിരുന്നു. 19 to 25 വരെ വായനാ വാരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്നെടുത്തത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവായ പി എൻ പണിക്കരുടെ ചരമദിനമായിരുന്നു എന്നാണ് June 19. അതിനോടനുബന്ധിച്ചാണ് ഈ വായനാ ദിനം നമ്മൾ ആചരിക്കുന്നത്, കൊണ്ടാടുന്നത്. അപ്പോൾ വായനയുടെ ഒരു ഉത്സവമായിട്ടാണ് അത് കൊണ്ടാടുന്നത്. വായിക്കാൻ അല്ലേ, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, വായന പ്രചരിപ്പിക്കുക, പുസ്തകങ്ങൾ വായിക്കുന്ന ശീലമുണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം ഈ വായനാ ദിനത്തിലും ഉണ്ട്, വായനാ വാരത്തിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയ നിങ്ങൾ വായിച്ച ഇഷ്ടപ്പെട്ട കുറച്ച് പുസ്തകങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയാണ് ഇന്നത്തെ ഈ സായാഹ്ന പരിപാടിയിൽ, ലിസണേഴ്സ് ലോഞ്ചിൽ. അപ്പോൾ ശ്രോതാക്കൾ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് വളരെ റിലാക്സ് പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയാണ് ലിസണേഴ്സ് ലോഞ്ച്. അങ്ങനെ വളരെ എന്താ പറയുക, ടെൻഷൻ അടിച്ച് ആരും ഒന്നും വിളിക്കേണ്ട, വളരെ റിലാക്സ് ചെയ്ത് വിളിക്കുക. എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച്, വായനയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം, നിങ്ങൾക്ക് വീണ്ടും അതൊന്ന് വായിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു പുസ്തകമൊക്കെ കാണുമല്ലോ. ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അയ്യോ അത് വീണ്ടും കൂടെ ഒന്നും കൂടെ വായിക്കണം. അങ്ങനെ ചില പുസ്തകങ്ങൾ നമ്മൾ നമ്മുടെ വായനയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരാറുണ്ട്. എപ്പോഴുമല്ല, ചില പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്ന് വായിക്കണം, നല്ല രസമുണ്ട് എന്നൊക്കെ തോന്നുന്ന കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും കാണും അങ്ങനെ വായന ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ വായിക്കാത്തവരെ ഞാൻ നിർബന്ധിക്കുന്നില്ല അത് പറയാൻ, ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഒരു ഗാനത്തിലോട്ട് കടക്കാം, എന്നിട്ട് മടങ്ങി വരാം. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, ആ സമയത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 0474293111 0474

0: ആകാശ് വീട്ടിൽ നിന്ന് മാറി താമസിക്കും.
1: ഓക്കെ, അപ്പോൾ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിസ്ണേഴ്സ് ലോഞ്ച് ആണ്. നിങ്ങൾക്കൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ നമ്മൾ തുടരുകയാണ്. ഇപ്പോൾ ഒരു ഗാനം കേട്ടു അല്ലേ? പലർക്കും ഒക്കെ ചിലപ്പോൾ അങ്ങനെ അധികം കേട്ട് കാണത്തില്ല. ഈ ഗാനം കുറച്ച് പഴയ ഗാനമാണ്, അഭിനന്ദനം എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ്. ഇത് കണ്ണൂർ രാജൻ ട്യൂൺ ചെയ്ത ഒരു ഗാനമാണ്, ഈണം നൽകിയ ഗാനമാണ്, സംഗീതവും ഈണവും ഒക്കെ നൽകിയ ഗാനമാണ്. വളരെ വ്യത്യസ്തമായ അല്ലേ, ഒരു പഴയ ഒരു ടച്ചുള്ളൊരു ഗാനമാണ്. എനിക്കൊന്ന് കണ്ണൂർ രാജൻ നല്ല കുറേ ഗാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. കുറച്ച് ചെയ്തിട്ടുണ്ട്, എന്നാലും അങ്ങനെ വലിയ ഒട്ടേറെ അങ്ങനെ വലിയൊരു ലിസ്റ്റൊന്നും നമുക്ക് പറയാനില്ല. എങ്കിലും ചെയ്തതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഗാനങ്ങളാണ്. അപ്പോൾ യേശുദാസ് പാടിയ ഈ ഗാനം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണും അല്ലേ? കേട്ടപ്പം തന്നെ വളരെ രസമുള്ളൊരു പാട്ടാണ്, വളരെ ലളിതമായ ട്യൂണും എന്നാൽ ഭയങ്കര കേൾക്കാനൊരു ഇമ്പം ഉള്ള ഒരു ഗാനമാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഓക്കെ ഓക്കെ, സന്തോഷം. പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ വിഷയം? കേട്ടല്ലോ, ഞാൻ വായിച്ചത് വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നതുമായ പുസ്തകം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചേട്ടന്?
2: ഞാൻ വായിച്ചതും
1: വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു
2: നമ്മളെ ജീവിതം തന്നെ.
1: വീണ്ടും ഒന്നുകൂടെ ജനിച്ചാ കൊള്ളാന്നുണ്ടോ? വീണ്ടും ഒന്നുകൂടെ ജനിച്ചാ കൊള്ളാന്നുണ്ടോ?
2: അങ്ങനല്ല, നമ്മള് വായിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ആയിട്ടുള്ള പ്രവൃത്തി. അതിൽ കൂടുതൽ ഒരു പുസ്തകം ഇല്ലല്ലോ.
1: ഓക്കെ, എന്റെ ജീവിതാനുഭവം തന്നെ ഏറ്റവും വലിയ പുസ്തകം അല്ലേ?
2: ഏറ്റവും വലിയ ജീവിതം,
1: ജീവിതം അതാണ് എന്നെ പാഠങ്ങൾ പഠിപ്പിച്ചതും എന്നെ അല്ലെ ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മുഖങ്ങൾ കാണിച്ചു തന്നതും, വഞ്ചനയും ചതിയും സ്നേഹവും പ്രണയവും എല്ലാം കാണിച്ചു തന്നതും.
2: വീടിന് മുമ്പേ ട്രെയിൻ ഉണ്ട്, ട്രെയിൻ പോവുക, മനുഷ്യർ വന്ന് ചാവുന്നു,
1: അതാണ് മരണവും ജനനവും എല്ലാം അല്ലെ ഈ ജീവിതത്തിലൂടെയാണ് ഞാൻ അറിഞ്ഞത് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ, അതുള്ള
2: എനിക്കൊരു നല്ലൊരു പാട്ട് വേണം.
1: പാട്ട് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടായിരിക്കും പ്ലേ ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ പരിപാടിയിൽ അങ്ങനെ പാട്ട്,
2: ബുക്കിലെ പാട്ടാണ് എന്റെ ഏറ്റവും വലിയ ഫേവറേറ്റ്.
1: ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ പിന്നെ അത് കാതോട് കാതോരത്തിൽ ആവശ്യപ്പെട്ടാൽ മതി അവിടെ അങ്ങനെയുള്ള. അപ്പൊ ഇപ്പോൾ പാട്ട് കേട്ടായിരുന്നല്ലോ, ഒരു പാട്ട് കേട്ട് കഴിഞ്ഞു കാണും അല്ലേ? ഓക്കെ ഓക്കെ, അതിന് കുറച്ച് പാട്ടുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓഫ് ചെയ്യലും നമുക്ക് കേൾക്കുമ്പോ സന്തോഷമാണ്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ,
2: അല്ല ചേട്ടാ
1: ആ ചേട്ടനെ അത് പറയുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണ്, നമ്മുടെ റേഡിയോനെ കേൾക്കുന്നല്ലോ. ഓക്കെ ഓക്കെ, അങ്ങനെ ശീലമായി അല്ലേ? അത് ബ്രെയിനും നല്ലതാണ്,
2: നല്ലൊരു നല്ല പ്രോഗ്രാമാണ്, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട്. നല്ല എല്ലാവരും എന്തുവാ നിങ്ങളുടെ എല്ലാവരും നല്ല സഹകരണം, ആ കഥ പറയുന്നതും എല്ലാം അത് നമ്മക്ക് എനിക്കൊന്ന് ഇഷ്ടപ്പെട്ട. അതുകൊണ്ട് ഞാൻ ഒരു റേഡിയോ മേടിച്ച് ഇവിടെ അടുക്കളയിൽ ഫിറ്റ് ചെയ്ത് വെക്കുക.
1: അടുക്കളയിലാണോ റേഡിയോ ഇരിക്കുന്നത്?
2: ആ പെണ്ണുമ്പളക്ക് കേൾക്കണം, പെണ്ണിനും കേൾക്കണം, എനിക്കും കേൾക്കണം. അതിന്റെ തൊട്ടപ്പുറത്ത് എന്റെ ബെഡ്റൂം.
1: ഓക്കെ,
2: അന്ന സാറിന്റെ പേരെന്തുവാ?
1: എന്റെ പേര് ബോണി.
2: ബോണി, ആ ബോണി.
1: കഥാസാരമൊക്കെ കേട്ടാണ്, കഥയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഞാനൊരു കഥ പറയുന്നുണ്ട്, കഥാസാഗരം.
2: ഓടിച്ചു പോകുന്നോണ്ടേ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, പെട്ടെന്നങ്ങ് പോകും.

0: ുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ലോകത്തിലെ ഒരു കഥാസാഗരം. പിന്നെ ഫോണിയുടെ എല്ലാ പരിപാടികളും ഞാനും ചേട്ടനും ഇവിടെ ഇരുന്ന് കേട്ടോണ്ടേയിരിക്കുവാണ്. കഥാസാഗരം കേൾക്കും, പാട്ടിന്റെ വലാഴി എല്ലാം ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടം. പിന്നെ എല്ലാവരുടെയും പരിപാടികൾ ഇഷ്ടമാണ്. നമ്മൾ ഒരാളുടെ തനിയെ പറയാൻ പറ്റില്ലല്ലോ.
1: അതെ അതെ അതെ, എല്ലാരും കൂടെ ചേർന്നാണല്ലോ റേഡിയോ. എന്റെ മാത്രം കേട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
0: അതുകൊണ്ട് എല്ലാവരുടെ പരിപാടികളും നമ്മൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ അസുഖത്തിലായാലും എന്ത് കാര്യത്തിലായാലും നമുക്ക് റേഡിയോയാണ് നമ്മുടെ കൂട്ട്. ഇപ്പൊ എന്റെ മൂത്ത മരുമോനും കൂടെ ഒരു റേഡിയോയും കൂടെ കൊണ്ട് തന്നിട്ടുണ്ട്. അതൊക്കെ അവരുടെ റൂമിൽ തന്നെ ഇരിപ്പുണ്ട്. അതും വെക്കും, ഇതും വെക്കും. പിന്നെ എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അടുക്കളയിൽ പോയിരുന്നാലും നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് എന്താ പറയുന്നത് ഇതെല്ലാം നമുക്ക് അതിൽ കേട്ടോണ്ടിരിക്കാം. നമ്മളൊരു പുസ്തകം എടുത്ത് വായിച്ച് കഥ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മള് അവിടെ ഓരോരുത്തരും പറയുന്ന ഓരോന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് അത് നല്ല തറവായിട്ട് നമ്മുടെ ഉള്ളിൽ തട്ടും. അത് നമുക്ക് ഓർത്തെടുക്കാനും പറ്റും. എപ്പോഴായാലും നമുക്ക് ഇന്ന ഇന്ന പരിപാടി അവതരിപ്പിച്ചു, ഇന്ന ഇന്ന സമയത്ത് ഇന്നതുണ്ട്, എല്ലാം നമ്മളത് കേട്ട് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ എല്ലാവരുടെയും ശബ്ദവും നമുക്ക് മനസ്സിലാവും. നമ്മുടെ ശ്രോതാക്കളുടെയും മനസ്സിലാവും. ഇന്നയാളാണ് വിളിച്ചത്, ഇന്ന സ്ഥലത്തുനിന്നാ വിളിച്ചത്. ഇതെല്ലാം നമ്മളിങ്ങനെ തറവാക്കി വെച്ചിരിക്കുക. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിന്റെ ഒരു കഥാസാഗരം എന്ന് പറയുന്നത്. ഈ റേഡിയോ വെൻസീറും നമ്മുടെ ജനങ്ങളും
1: എല്ലാവർക്കും
0: നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും കഥകളുണ്ട് പറയാൻ. കഥകളുണ്ട്, കാഴ്ചകളുണ്ട്, നമ്മുടെ
1: ജീവിതത്തിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് പറയാൻ, വേദനയുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷവും ഒക്കെ ഉണ്ട് അല്ലെ പറയാൻ.
0: എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് അതെല്ലാം നമ്മള് ചിന്തിച്ചു കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ ഒരു വലിയൊരു കഥയായിട്ട് എഴുതാനുണ്ട്. പിന്നെ നമുക്ക് സ്വയമായിട്ട് ഓരോ ചരിത്രങ്ങൾ കൂട്ടിയെടുക്കാനുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതമല്ലേ, ജീവിതത്തിന്റെ ഒരു ഭാഗം. ടോണി ഇന്ന് ഓക്കെ കേട്ടോ,
1: സന്തോഷം.
2: അപ്പോൾ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്. അതിനുമ്പ് ഒരു പരസ്യമുണ്ട്, കോമേഷ്യലുണ്ട്. ആ സമയത്ത് ശ്രോതാക്കൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-217-1111-0747-929-1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണ്? ഞാൻ വായിച്ച അല്ലെങ്കിൽ വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകം, അതിനെക്കുറിച്ച് പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ പറ്റി ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെക്കുറിച്ച് പറയണ്ട, ഞാൻ ശ്രമിച്ചു നോക്കുക. അങ്ങനെ എന്തെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം കുറേ പേര് കുറേ ശ്രോതാക്കൾ വായിക്കാത്തവരുണ്ടായിരിക്കും, പുസ്തക വായന അങ്ങനെ ഒരു ശീലം അല്ലാത്തവരോ. എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഒരു പുസ്തകം വായിച്ച് കാണും. അപ്പം അവർക്കൊക്കെ വിളിക്കാം. ഓക്കെ.
3: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഓക്കെ, അപ്പൊ നമ്മൾ തുടരുന്നു. ശ്രോതാക്കൾ കേട്ടോണ്ടിരിക്കുന്നത് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. ഇന്നത്തെ വിഷയം എന്താണ്? ഞാൻ വായിച്ച അല്ലെങ്കിൽ വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകം, അതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ആദ്യം നമുക്ക് പാട്ടിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. കോ എന്ന് പറഞ്ഞ തമിഴ് സിനിമയിലെ ഗാനമാണ് കേട്ടത്. ജീവ കാർത്തിക അഭിനയിച്ച സിനിമയാണ്. പക്ഷേ എനിക്ക് എൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഹാരിസ് ജയരാജാണ് എൻ്റെ സംഗീതം. അദ്ദേഹത്തിൻ്റെ നല്ല ഗാനങ്ങളാണ്, വളരെ രസമുള്ള മെലഡിയസ് ഗാനങ്ങളാണ്, നല്ല ഇമ്പമാർന്ന ഗാനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക താളവും ബീറ്റും ഒക്കെ ഭയങ്കര രസകരമായിട്ടുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ രഞ്ജിത്താണ് ഇതിൻ്റെ വരികൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം.
1: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
1: ആ, പറഞ്ഞോളൂ. കുട്ടിക്കട അല്ലേ?
2: ഞാന് എനിക്ക് യാത്രാ വിവരണമൊക്കെയാണ് വരുന്നത്.
1: അപ്പൊ എസ്കേപ്പ് ഒറ്റക്കാടൊക്കെ ആയിരിക്കും അല്ലേ പ്രിയപ്പെട്ട?
2: എനിക്ക് പുള്ളിയുടെ വായിക്കാം. കൊച്ചിലെ തൊട്ട് ഞാൻ നമ്മള് പഠിക്കുന്ന കാലത്ത് തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ വായിക്കാനേ. പിന്നെ നമ്മളെ തൃക്കാലായി
1: നമ്മുടെ റേഡിയോയിൽ ഒരു എഴുത്തുകാരനുണ്ട് യാത്രാ വിവരണമൊക്കെ എഴുതുന്ന മെഹദി, മെഹദി. അദ്ദേഹത്തിന്റെ എനിക്കൊന്ന് പ്രോഗ്രാം കുറെ കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ യാത്രാ വിവരണമായിരുന്നു അടിസ്ഥാനപരമായിട്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ യാത്രാ വിവരണങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒത്തിരി രാജ്യങ്ങൾ സഞ്ചരിക്കുകയും തനക്ക് യാത്രാ വിവരണങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തു. ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോ പിന്നെയുണ്ട് എഴുത്തുകാര്, ടാറ്റാപുരം സുകുമാരൻ അല്ലേ? ടാറ്റാപുരം സുകുമാരൻ, എസ് കെ പൊറ്റക്കാട് കണക്ക് തന്നെ. എസ് കെ പൊറ്റക്കാടിന്റെ നല്ല രസമാണ് അതിന്റെ ഒരു. അതുമല്ല, ആ കാലത്ത് ഇന്നിപ്പോ നമ്മൾ പോകുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല. ഇന്നിപ്പം ഈ ടൂർ പാക്കേജുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ എസ് കെ പൊറ്റക്കാട് ഈജിപ്തിൽ പോയ കഥയൊക്കെ ഉണ്ട് അല്ലെ? അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അന്ന് അത് സാഹസികതയാണ്. ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് യാത്ര ചെയ്യാൻ ചിലപ്പം ആഴ്ചകളോളം കാത്തിരുന്നു, കപ്പൽ കാത്തിരുന്നു, അങ്ങനെയൊക്കെ ഭയങ്കര സാഹസികമായിട്ടാണ് അന്നത്തെ യാത്രകൾ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരു അന്നൊന്ന് അനുഭവിക്കാത്ത രാജ്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമുക്ക് വലിയ ധാരണയൊന്നും ഇല്ലാത്ത രാജ്യങ്ങളൊക്കെ അദ്ദേഹം പോവുകയും അതൊക്കെ എന്താ പറയുക പുസ്തക രൂപത്തിലാക്കുകയും അതൊരു വിവരണം കണക്ക് നമുക്ക് തരികയും നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന കണക്ക് നമുക്ക് തോന്നും. അതുമല്ല, അയ്യോ ഇനി തോന്നും നമുക്ക് തന്നെ വിഷമം തോന്നും, അയ്യോ ഇനിയിപ്പോൾ എന്തുമായിരിക്കും അടുത്തത്, ഇനിയിപ്പോൾ എങ്ങനെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇന്ന്. പക്ഷെ അതല്ലല്ലോ, ഇന്നിപ്പോൾ മാറി. ആ അതെ അതെ അതെ, എന്തായാലും അത് പറഞ്ഞത് നല്ല കാര്യം. ഈ വായന അല്ലെ, ഇപ്പം വാരമാണ്. ഇപ്പം ആ വായനാ വാരത്തിൽ തീർച്ചയായിട്ടും ഓർക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഈ എസ് കെ പൊറ്റക്ക.
2: പിന്നെ ഞാൻ എല്ലാം എനിക്ക് വായിക്കും, ഞാൻ വായിക്കാൻ ഇഷ്ടമാണ്. സന്ദേശപ്രേമ എന്തൊക്കെ ആണെങ്കിൽ നമ്മളതിലുള്ള ഓരോരുത്തരുടെ ജീവചരിത്രവും അങ്ങനെ എന്തൊക്കെയും ഒക്കെ വായിക്കാൻ ഇഷ്ടമാണ്, അതൊക്കെ വായിക്കാൻ.
1: അത് അതും വളരെ സത്യമാണ്. ഈ ഞായറാഴ്ചകളിൽ ചിലര് ഞായറാഴ്ചകളിൽ, അപ്പൊ ഞാനും ഞായറാഴ്ചകളിലെ പത്രങ്ങൾ ഒന്ന് രണ്ടെണ്ണം വായിക്കും. ഞായറാഴ്ച പത്രം എന്ന് വെച്ചാൽ ഈ സൺഡേ സപ്ലിമെന്റ് ആണ് നമ്മുടെ ആകർഷണത്വം എന്ന് പറയുന്നത്. നമ്മൾ ആകർഷിക്കുന്നത് എന്ന് വെച്ചാൽ അന്നത്തെ ഒത്തിരി കാര്യങ്ങൾ കാണും, കഥ കാണും, കവിത കാണും, അതിനൊക്കെ തന്നെ ഒരു വലിയ ഏതെങ്കിലും വ്യക്തിയെ കുറിച്ചുള്ള ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഇതിനൊക്കെ എന്തെങ്കിലും സംഭവങ്ങളെ കുറിച്ചുള്ള ചരിത്ര മുഹൂർത്തങ്ങളെ കുറിച്ചോ ഒക്കെ ഉള്ള ലേഖനങ്ങളും വളരെ രസകരമാണ്, കാര്യങ്ങളുണ്ട്. അത് വായിക്കുന്നവർക്ക് ഭയങ്കര വിജ്ഞാനം ലഭിക്കും വായനയിലൂടെ. അതൊരു പരന്ന വായനയാണ്, ഒരു വാരാന്ത്യ പതിപ്പ് വായിക്കാന്ന് പറഞ്ഞ ഒരു പരന്ന വായനയാണ് പല മേഖലകളും. ഇപ്പൊ സയൻസ് കാണും, എല്ലാം കാണും അതിനകത്ത്. ഓക്കെ, സന്തോഷം. അതെ, വിളിച്ചു
2: പ്രവീണായിരുന്നു,
1: ഞാൻ 3 മണി വരെ അച്ഛനെ കുറിച്ചൊന്ന് ഓർമ്മകൾ വല്ല പങ്കുവെക്കാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഈ അവസരം പ്രയോജനപ്പെടുത്തി ഒന്ന് ചുരുക്കി പറഞ്ഞാ മതി.
2: അല്ല, ഇത് സാറേ, എന്റെ അച്ഛനെ എനിക്കെപ്പോഴും അമ്മയെക്കാട്ടി ഇഷ്ടം അച്ഛനെയാണ്.
1: പെൺമക്കൾക്ക് പലപ്പോഴും അങ്ങനെയാണ്, ചിലപ്പോൾ അമ്മയെക്കാട്ടിയും, എപ്പോഴും അല്ല, ചിലപ്പോൾ അമ്മയെക്കാട്ടിയും ഇഷ്ടം അച്ഛനെ ആയിരിക്കും.
2: അച്ഛനാണെങ്കിൽ നമ്മളെന്നും മാത്രം വഴക്കൊന്നും പറയത്തില്ല, അമ്മയാണെങ്കിൽ എപ്പോഴും വഴക്ക് പറയും. എന്ത് ചെയ്താലും കുറ്റം പറയും, അസമയം അച്ഛൻ എന്താ നമ്മളെ ആയിരിക്കും. അതുപോലെ വലുതായി കല്യാണം കഴിച്ച് ഇവിടെ കൊല്ലം എന്റെ മക്കളാണ്, മക്കൾ ജനിച്ചപ്പോഴും എല്ലാം അച്ഛൻ വന്ന ആ സമയത്ത് അച്ഛൻ എന്റെ കൂടെ കാണും. അങ്ങനെയൊക്കെ, അപ്പൊ എനിക്ക് അച്ഛനെ എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛനെ, അപ്പൊ അച്ഛനെ എനിക്ക് സൂര്യനായിട്ട് കഴുകി ഉണർത്തു ഉണർത്തു എന്നുള്ള പാട്ട് വേണമായിരുന്നു.
1: കാതോട് കാതോരത്തിൽ ചോദിച്ചാൽ മതി. അപ്പം പ്ലേ ചെയ്ത്
2: കാതോട് കാതോരത്തിൽ ഞാൻ ചോദിക്കാനാ അന്ന് പ്രവീണ വിളിക്കാതെ കിട്ടത്തില്ല നമുക്ക്. പിന്നെ സാറ് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, സാറിനെ വിളിച്ചിട്ട്
1: കിട്ടിയില്ല. അയ്യോ, ഇന്നെന്തായാലും കിട്ടിയല്ലോ, ഇന്ന് ഇന്ന് കിട്ടിയല്ലോ. രാത്രി വിളിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ രാത്രി നാളെ നാളെ പ്രവീൺ കാണും. ഇന്ന് ഇന്ന് നാളെ നാളെ പ്രവീൺ്റെ തോന്നും. അപ്പൊ നാളെ രാത്രി വിളിച്ചാൽ മതി. ഓക്കെ, പ്രവീണോട് സംസാരിക്കണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പൊ അത്രയും തിരക്ക് കാണത്തില്ല, ശരി എന്നാ. ഓക്കെ ഓക്കെ. ഹലോ,
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
3: നമസ്കാരം. പിന്നെ വായന വാരത്തിന്റെ കാര്യങ്ങളാണല്ലോ ഇന്ന് നമ്മൾ പറയുന്നത്.
1: അതെ അതെ അതെ അതെ.
3: ഞാൻ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട് നമ്മുടെ കൊച്ചു പ്രായത്തിലൊക്കെ. ഇപ്പൊ പിന്നെ പുസ്തകം കാണാൻ പറ്റത്തില്ലല്ലോ, വായനയില്ലല്ലോ. പക്ഷെ ആദ്യ സമയത്ത് ഞാൻ ഡ്രാക്കുള വായിച്ചിട്ടുണ്ട്. അത് രണ്ടു പ്രാവശ്യം വായിച്ചു. കണ്ടു കഴിഞ്ഞാ നല്ല പേടിയാവുന്ന
1: ചിത്രകഥ രൂപത്തിലാണോ അതോ എന്റെ നോവല്? എന്റെ ചുരുക്കി
3: നോവലായിട്ടുള്ള
1: ഡ്രാക്കുളയുടെ കോട്ടയും അല്ലേ?
3: അതെ അതെ, കോട്ടയും മൃഗങ്ങളെയും പടച്ചിട്ട് പിടിച്ചോണ്ട് പോയി കഴുത്തും മുറിച്ച്
1: കടിക്കുന്നു, കടിച്ച് രക്തം
3: കടിച്ച് ഞരമ്പ് കടിച്ച്
1: രക്തം. കൊറേ പെൺകുട്ടി സ്ത്രീകളുണ്ടല്ലോ, ലൂസിയ ലൂസിയ
3: സ്ത്രീകളെ കൊണ്ടുപോകുന്നത്. പിന്നെ അങ്ങനെയുള്ള അവരും വീണ്ടും വീണ്ടും അയാളുടെ പ്രേതമായി
1: മാറുന്നു.
3: അങ്ങനെ പ്രേതങ്ങളൊരു കൂട്ടമാണ്. അത് വായിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ നാടക പുസ്തകങ്ങളായിരുന്നു വായിച്ചിട്ടുള്ളത്. നാടകപുസ്തകങ്ങൾ തൂവലും തുമ്പയും തുമ്പിയും തമ്പുരാനും, പിന്നെ ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ള സമർപ്പണം, കുംഭസാരം, അഗ്നി നക്ഷത്രം, അഗ്നിവലയം, അങ്ങനെ കുറെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതായത് ഈ നാല് നാടകങ്ങളും ഞങ്ങൾ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. സമർപ്പണങ്ങൾ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു.
1: തുള്ളൽ
3: തുള്ളൽ തുള്ളൽ
1: തുള്ളൽ കവിതകൾ.
3: അന്നത്തെ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ച ഒരു തുള്ളലിന്റെ ഒന്ന് പാടട്ടെ. അച്ചുതനെ കാണുന്നതു നേരം കൊച്ചുകൾ ഓടിയൊളിച്ചു തുടങ്ങി, അണയക്കണ്ണു വിളിക്കും നേരം മണിയും പത്തിപ്പാഞ്ഞു തുടങ്ങി, കയ്യേ ചെന്ന് പിടിക്കും നേരം അയ്യോ എന്ന് കരഞ്ഞു തുടങ്ങി, തിന്മാനായി തടയും പഴവും തമാനിപ്പാൻ തുണിയും നേരം, അമ്മ കലമ്പും മേടിച്ചാലെന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞു തുടങ്ങി, എന്തികളമ്മ ചങ്ങിപ്പാനൊരു ബന്ധമിതങ്ങൾ ചെയ്യും നേരം, പ്രസേനനെത്താൻ കൊല ചെയ്തില്ലേ ചമന്തഹമ്മണി പൊട്ടിച്ചില്ലേ ഞങ്ങളുടെ മണിയും മോതിരമൊന്നും അങ്ങ് പറയിപ്പാൻ കൂടുകയില്ല, എന്നീ വണ്ണം ബാലന്മാരുടെ വാക്കുകൾ കേട്ടൊരു ശരം കൃഷ്ണൻ, ചിത്തം കൊണ്ട് വിചാരിച്ചരുളി സത്രാജ്യത്തിൻ കപടമിതല്ല, ചിത്തം കൊണ്ട് വിചാരിച്ചരുൾ സത്രാജ്യത്തിൻ കപടമിതല്ല. അല്ലാടത്തുള്ളത്
1: തകർന്നല്ലോ. ഇത്രയും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് അത് പറഞ്ഞാലും വീണ്ടും ആവർത്തനോ, എന്നാലും ഞാൻ പറഞ്ഞു പോയാണ്. ഭയങ്കര ഓർമ്മശക്തിയാണ് ചേട്ടന്.
3: ഇത് ഏഴാം ക്ലാസ് 67 പഠിച്ചതാ. ഇത് പിന്നെ ഞങ്ങള് ഓണത്തിന് ഈ ഓണ പരിപാടിക്ക് കളിക്കാൻ പോകും വീടുകളിലും കടകളിലും ഒക്കെ. അന്നേരം ഞാനാളെ ഈ തുള്ളല് വേഷം കെട്ടി ഞാൻ അഞ്ചാറ് മുള്ളാരി കൂടി കളിക്കുമായിരുന്നു. അങ്ങനെ അതങ്ങനെ നല്ല നിറവായി. അങ്ങനെ കുറെ പാട്ടുകളുണ്ട്.
1: അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ നോവലുകൾ വായിക്കാൻ, ഈ നോവലുകളിൽ ഈ പ്രേതകഥകളായിരുന്നോ കൂടുതൽ താല്പര്യം? അപ്പം അന്നത്തെ എനിക്കൊന്ന് ഭയങ്കര ഒത്തിരി ഇങ്ങനെ മലയാളത്തിൽ തന്നെ കോട്ടയം പുഷ്പനാഥ് അങ്ങനെയൊക്കെ പറഞ്ഞ് മഹാവാരികളൊക്കെ.
3: അപ്പൊ
1: എനിക്ക് പെട്ടെന്ന്
3: ചോദിക്കാം, 30 കൊല്ലമായിട്ട് ഞാൻ ബുക്ക് കയ്യിലെടുക്കാറില്ല.
1: എനിക്കറിയാം കാര്യം
3: പറ്റത്തുള്ളു, അതുകൊണ്ട് ബുക്ക് നോക്കാനും.
1: ഇപ്പൊ ഇപ്പൊ ഓഡിയോ ഓഡിയോ ബുക്സ് ഒക്കെ കിട്ടും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓഡിയോ ബുക്സ് കിൻഡിൽ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ എന്തൊക്കെയോ പല ഡി സി ബുക്സിന്റെ ഒക്കെ തന്നെ ഓഡിയോ ബുക്സ് ഒക്കെ ഉണ്ട്. അത് ഇങ്ങനെ നമ്മളെന്തോ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കേൾക്കാം.
3: നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പോകണ്ടല്ലോ. കാതോട് നമ്മുടെ റേഡിയോ രാവിലെ തുറന്നു വെച്ചു കഴിഞ്ഞാൽ 10 മണി വരെ എല്ലാം കേൾക്കാനുണ്ട്. സാഗരം ഉണ്ട്, പിന്നെ നമ്മുടെ എ കെ മഹീൽ സാറിന്റെ ഹൃദയാലയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പൊ അതിന് പകരം നമ്മുടെ പ്രൊഫസർ ശ്രീകരൻകണ്ണാവിന്റെ യാത്രാവിരണമുണ്ട്, അതെല്ലാം ഇങ്ങനെ കേട്ടോണ്ട് എല്ലാം ഇങ്ങനെ നോവല് വായിക്കുന്നതിന്.
1: ഓക്കെ ഓക്കെ, സന്തോഷം. എന്തായാലും അതൊക്കെ തുടർന്നും കേൾക്കാം. അപ്പൊ ശരി, അപ്പൊ എന്തായാലും വായന അനുഭവം, എന്തായാലും ബ്രയൻ സ്റ്റോക്കറിന്റെ ഈ ഡ്രാക്കുളയുടെ കാര്യമാണ് ചേട്ടൻ പറഞ്ഞത്. അത് എനിക്കൊന്ന് ഡ്രാക്കുള ഒരു എന്താ പറയാ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ, അത്രയ്ക്ക് ഇന്നും അത് ഇങ്ങനെ വലിയ സജീവമായിട്ട് നിൽക്കുകയാണ്, ക്ലാസിക് ആണെന്ന് വേണമെങ്കിൽ പറയാം.
3: അവസാന
1: ആണിയൊക്കെ തറച്ചല്ലേ, പുള്ളി അകത്താക്കിയാണ്.
3: ഒരുപാട് പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു പാട്ടിലോട്ട് കിടക്കട്ടെ, വിളിച്ചാൽ സന്തോഷം. ഓക്കെ,
0: അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474293111. ഈ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
4: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
5: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
4: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
5: ഞങ്ങളുടെ പ്രത്യേകതകൾ:
4: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
5: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
4: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
5: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
4: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
5: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
5: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
4: ഫോൺ 8848533001.
5: മറ്റൊരു നമ്പർ 8129520477.

0: ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പാട്ട് കേട്ടു കഴിഞ്ഞു. പൂന്തേനരുവി എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ്, പ്രേം നസീറൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. എങ്കിലും ഈ പാട്ടിൽ എനിക്ക് പ്രധാനമായിട്ട് വരുന്നത് അടൂർ ഭാസിയും ബഹദൂറും പിന്നെ നീനയെന്ന് മറ്റു പറഞ്ഞൊരു നടി ഉണ്ടായിരുന്നല്ലോ, അവരാണ് ഇന്നത്തെ വരുന്നത്. ഒരു തമാശ പാട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്തത്, ഒരു വ്യത്യസ്തമായിട്ട് ഒരു പാട്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പ്ലേ ചെയ്തത്. പൂന്തേൻ അരുവി എന്നാണ് സിനിമയുടെ പേര്. എം കെ അർജുനൻ മാഷിൻ്റെ സംഗീതം, അതിലൊക്കെ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം, ഞാൻ ശ്രീലതയാണ്.
0: ആ, പറഞ്ഞോളൂ.
1: എനിക്ക് ഇഷ്ടപ്പെട്ട എന്ന് പറയാൻ പറ്റത്തില്ല, ഓരോ തരത്തിൽ ഇഷ്ടം.
0: എല്ലാ പുസ്തകങ്ങളും വ്യത്യസ്തമാണല്ലോ, ഓരോ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വ്യത്യസ്തമായിട്ട്.
1: അതെ അതെ. എങ്കിലും ഞാൻ ഈ ഒരു കഥയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഒബി ഉഷയുടെ ഒരു ആദ്യ കഥാസമാഹാരം, നിലം തൊടാ മണ്ണ്.
0: നിലം തൊടാ മണ്ണ് അല്ലേ? ഞാൻ വായിച്ചിട്ടില്ല.
1: അതെ, നിലം തൊടാ മണ്ണ്. അത് അതിൽ കുറച്ച് ചെറുകഥകളാണ്, സമാഹാരമാണ്. അപ്പം ഒബി ഉഷയുടെ കഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
0: ഏത് കഥയാണ് ഏറ്റവും ഹൃദയത്തിൽ സ്പർശിച്ച ഒരു കഥ എന്ന് പറയാൻ?
1: നിലം തൊടാ മണ്ണ് എന്ന
0: കഥാസമാഹാരമാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിനകത്ത് ഒത്തിരി കഥകൾ കാണും.
1: കഥയുടെ പേരാണ് നിലം തൊടാ മണ്ണ്. അതിന്റെ പേരിലാണ് ആ പുസ്തകം അറിയുന്നത്.
0: ഓക്കെ ഓക്കെ. ആ, ചില ഒരു കഥയുടെ പേരായിരിക്കുമല്ലോ ചിലപ്പോ ചിലർ ആ പുസ്തകത്തിന് കൊടുക്കുക. എന്തുകൊണ്ട് അത് ഒരു പ്രത്യേകതയുള്ള ഒരു കഥയായി? എന്താണ്, എന്റെ ചെറിയൊന്ന് സൂചന നൽകാവോ? എന്താണ് എന്റെ ഒരു
1: ഇതിവൃത്തം? നമുക്കൊരു സാഹിത്യം ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശില്പ തികവ്, ഒരു ധ്വനി സാന്ദ്രമായ ലാവണ്യ ബോധമുള്ള കവിതയും എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു കഥയായിട്ടാണ് എനിക്കത് തോന്നുന്നത്. അതാണ് അതാണ് എനിക്ക് ആ കഥ. കഥ ഒരു സ്ത്രീയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു രണ്ട് പുരുഷന്മാര് എന്നേ ഉള്ളു. പക്ഷെ അതിലുപയോഗിച്ചിരിക്കുന്ന ഓരോ
0: വാക്കുകളും അതിന് ആശയം സമർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ബിംബങ്ങളും വാക്കുകളും, ഡിക്ഷൻ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലേ, പദ അല്ലേ, വിന്യാസം.
1: അതിലെ അത് ഒരു ചെറുകഥയായതുകൊണ്ട് ഏത് സാധാരണക്കാർക്കും വായിക്കാം,
0: വായിച്ചുകഴിഞ്ഞാലും മനസ്സിലാകും. ഞാൻ ഈ ഒബി ഉഷയെ കുറിച്ച് ധാരാളം വായിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അവരുടെ കൃതികളൊന്നും വായിച്ചിട്ടില്ല, അത് സത്യസന്ധമായിട്ട് പറയാം. ഒബി വിജയനെ വായിച്ചിട്ടുണ്ട്.
1: ഭയങ്കരമാണ് അത്, ഓരോ വാക്കുകളത് വാക്ക് പറഞ്ഞു നമുക്ക് നിശബ്ദത തോന്നും, പക്ഷെ അത് സൗമ്യമായ ഭാവമായിട്ട് നമ്മളിലേക്ക് അങ്ങ് അലിഞ്ഞിറങ്ങി
0: പോകും.
1: പറയാൻ പറ്റത്തില്ല. അതേപോലെ അതേ ഒരു വാക്കാണിത്, നിലം തൊടാ മണ്ണ്. നിലം തൊടാ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഈ വേട്ടാവളി എന്ന് പറയുന്നില്ലേ, വേട്ടാവളിയില് കഥയിലെ നായിക ശൈലജ കിടക്കുന്നിടത്തുനിന്ന് കണ്ണുറക്കുമ്പോ കാണുന്നതാണ് മുകളില് ലൈറ്റിട്ടായിട്ട് ഒരു വേട്ടാവളിന്റെ കൂടാണ്.
0: അത് ചെളി വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്, മണ്ണുകൊണ്ട് അല്ലേ, ശില്പം പോലെയാണല്ലോ അത് ഒരു കൂടുണ്ടാക്കുന്നത്.
1: നിലം തൊടാ മണ്ണ്.
0: അതെ അതെ, ശരിയാ, നിലം തൊടാതെയാണല്ലോ മണ്ണിങ്ങനെ നിൽക്കുന്നത്.
1: അതെ, അതുതന്നെ ആ സങ്കല്പം തന്നെ ആലോചിച്ചു.
0: അതെ അതെ അതെ അതെ അതെ.
1: ഇതൊരു സങ്കല്പം, അത് ശൂന്യതയില് ഒരു താങ്ങും ഇല്ലാതെ കറങ്ങുന്ന ഒരു ഭൂഗോളം അങ്ങനെയല്ലേ.
0: അതെ അതെ അതെ അതെ അതെ.
1: അതുപോലെ
0: ഒരു വലിയ മണ്ണുകളുടെ ഒക്കെ ഒരു ശേഖരവും അല്ലെ, പാറകളുടെ ഒക്കെ ശേഖരമാണ് ഒരു നമ്മുടെ ഈ ഭൂമി എന്ന് പറയുന്നത് അല്ലെ. അത് ഇങ്ങനെ നിലം തൊടാതെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ.
1: നായിയെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ വേട്ടാളന്റെ ഈ കൂടിനെ കുറിച്ചും കൂടെ ഒരു സങ്കല്പമുണ്ട്. അതായത് പണ്ട് ഈ വേട്ടാളന് ബ്രഹ്മാവിനിൽ നിന്ന് ഒരു ശാപം കിട്ടിയതാണ്. ആ ശാപം കിട്ടിയ ആ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ജീവിയെ ജീവൻ കുഴുവനെയായാലും എന്തിനായാലും എടുത്ത് വെച്ചിട്ട് അതിനകത്ത് വെച്ച് അത് ജീവനായി വരുന്ന കാലം വരെ മന്ത്രം ചൊല്ലി അതിന് ചുറ്റും പറ്റുക, അതാണ് ശാപം. അങ്ങനെ ഉണ്ടാകുന്ന മറ്റൊരു ജീവനാണ് ഉണ്ടായി വരുന്നത്, വേട്ടാവളിയനായിട്ട് വരുന്നത്. അത് കഥയിലേക്ക് എങ്ങനെ അത് ഇരുകി ചേർന്നിരിക്കുന്നത് വായിച്ച് ഇത് വരുമ്പോഴേ നോക്കുന്ന മനസ്സിലാകത്തില്ലേ.
0: എങ്കിലും ഒരു പ്രത്യേകതയുള്ള ഒരു കഥയാണ്. പോയിവിഷയുടെ കഥകളിൽ ഒരു വ്യത്യസ്തമായ ഒരു കഥയാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെ മലയാള സാഹിത്യത്തിൽ തന്നെ അല്ലേ അത് അതിനൊരു സ്ഥാനം ഉണ്ടെന്നാണ് അല്ലേ വായനക്കാരി എന്നുള്ള നിലയിൽ തോന്നുന്നത് അല്ലേ.
1: പ്രാണസങ്കടങ്ങളുടെയും ഒരു മുക്ഷപ്പടർപ്പുകളൊക്കെ ചലനത്തിന് നിശ്ചലത അതൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു യോഗാത്മകമായ കഥാമനസ്.
0: അങ്ങനെയാണ് ഇപ്പൊ ഇപ്പോഴാണ് സാഹിത്യം വന്നത് പുറത്തോട്ട്. വരട്ടെ വരട്ടെ, വായനയുടെയൊക്കെ ഒരു ആഴവും പരപ്പും ഒക്കെ ഇപ്പോഴ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിലാണ് വന്നത്. ഇപ്പൊ അവസാനം പറഞ്ഞ ആ വാക്കുകളുണ്ട്,
1: മുദ്രകളിലൊന്നും ഒതുങ്ങാത്ത ഒരു ആഖ്യാന ലാവണ്യം.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരി,
1: പ്രണാമം. ആള് ആളായതും എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാതെയും വളരെ ഇഷ്ടമാണ്. നമ്മളെ ഒ പി വിജയന്റെ
0: സിസ്റ്റർ പെങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഖസാക്കിന്റെ ഇതിഹാസത്തിലൊക്കെ അല്ലെ ആ ഒരു എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു അതുണ്ടാകാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ സിസ്റ്ററിനെ കാണാൻ പോകുന്നതല്ലേ അവിടെ അവിടെ എന്താ പോസ്റ്റിംഗ് കിട്ടി അങ്ങനെ അങ്ങനെ ഒരു കഥ കണ്ടുണ്ടല്ലോ എന്റെ പിന്നിൽ.
1: ഓക്കെ, അങ്ങനെ അതിനൊക്കെ ശരിക്കും പറയാനുള്ളത് ഫാദേഴ്സ് ഡേയുടെ ഒന്നും വിളിച്ചിനൊക്കെ കിട്ടിയില്ല. ഫാദറിനെ കുറിച്ച് രണ്ട് ഭാഗം പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അത് ഒന്ന് കിട്ടാതെ പോയി. അതൊരു
0: ഞാൻ എനിക്ക് അത് പറയിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ സമയം ഒത്തിരി പോകും, ഒരു കോളം കൂടെ വെയിറ്റിംഗ്. അതുകൊണ്ടാണ് പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് തീർക്കാം ആ സങ്കടം. അടുത്ത ആഴ്ച വിളിക്കാം, നമുക്ക് അത് തീർക്കാൻ
1: വേണ്ടി തിരക്കായതുകൊണ്ടാണ് ഞാൻ എല്ലാ പരിപാടികളും കാണുന്നുണ്ട്. കഥാസാഗരം, കഥയ മാമ, പിന്നെ വില്യം സാറിന്റെ
0: വേടസ്റ്റേ,
1: എല്ലാ പരിപാടികളും കാണുന്നുണ്ട്. സുബപ്രിയൻ സാറിന് ഒരു പ്രത്യേക കൺഗ്രാജുലേഷൻ. അതൊക്കെ ഞാൻ എല്ലാം നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്.
0: സന്തോഷം. ഹലോ,
2: നമസ്കാരം. മോർണിംഗ്.
0: പറഞ്ഞോളൂ, എന്തുണ്ട്?
2: ആ, ഇന്നത്തെ വിഷയം ഇങ്ങനെ കേട്ടപ്പോഴൊന്ന് വിളിക്കണം തോന്നി. കാരണം ചേച്ചി ഒരുപാട് പുസ്തകമൊന്നും അങ്ങനെയൊന്നും ഒരുപാടൊന്നും വായിച്ചിട്ടൊന്നുമില്ല.
0: എന്നാലും ചിലതൊക്കെ വായിച്ചു കാണും.
2: അല്ല, അങ്ങനല്ല, ഇപ്പം പഠിക്കുന്നെന്ന് പറയുമ്പോ ബി എ മലയാളം. ഇപ്പൊ ഫിഫ്ത്ത് സെമ്മ അടുത്ത മാസം പരീക്ഷയാണ്. അപ്പൊ എന്താ പഠിക്കുന്നത്? അത് ബി എ മലയാളം. ഓ, ബി എ മലയാളം. പക്ഷെ ഈ ബി എ മലയാളം എന്ന് പറയുമ്പോ ഇഷ്ടംപോലെ ഇതിനകത്ത് പഠിക്കാനുണ്ട്,
0: പുസ്തകങ്ങളും ഉണ്ടല്ലോ, സിലബസ്.
2: ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഒരു കഴിഞ്ഞ ഫോർത്ത് സെമ്മില് ഞങ്ങൾക്ക് മലയാള സാഹിത്യ മാതൃകകൾ എന്നും പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ആത്മകഥ, ജീവചരിത്രം, യാത്രാ വിവരണം, അനുഭവ സാഹിത്യം, ഇങ്ങനെ പല ഇതുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചിദംബര സ്മരണ എന്ന് പറഞ്ഞൊരു ആത്മകഥയുടെ ഒരു ഭാഗം, അതായത് അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഇരന്നുണ്ട ഓണം. സത്യം പറഞ്ഞാൽ എനിക്ക് ആ പാഠം വായിച്ചപ്പോ ഭയങ്കരമായിട്ട്, കാരണം ഇപ്പോഴും ഞാൻ തച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ഓർക്കും. കാരണം നമ്മളുടെയൊക്കെ നമ്മളുടെ എന്നല്ല, എന്റെ ഒരു കാഴ്ചപ്പാടില് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന കവി ഇപ്പൊ ഒരു സിനിമാ നടനാണ്, രാഷ്ട്രീയമുണ്ട്, അപ്പൊ നല്ല സാമ്പത്തികമൊക്കെ ഉള്ള, നല്ല ആഡംബര ജീവിതം നയിച്ചിരുന്ന, ഇപ്പോഴും നയിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷെ ഞാൻ വായിച്ച ആ പാഠത്തിനകത്തെന്ന് പറയുമ്പോ, വീട്ടിൽ നിന്ന് പിണങ്ങിയിട്ട് ഒരു കൂട്ടുകാരന്റെ കൂടെ എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോ ഒരു ഹോസ്റ്റലിൽ ഒരു കൂട്ടുകാരന്റെ ഔദാര്യത്തിൽ കഴിയാണ്. കാരണം ഭക്ഷണം, ബാക്കി ചെലവുകളൊക്കെ ഒരു രാധാകൃഷ്ണൻ എന്നാ പുള്ളിയുടെ പേര്. പുള്ളിയാണെങ്കിൽ പുള്ളി വെറും പാവപ്പെട്ട കുടുംബത്തിലെയാണ്, എങ്കിൽ പോലും നമ്മൾ ആ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ ഒരു അനിയനായിട്ട് കണ്ട്. കാരണം ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറഞ്ഞാൽ കോളേജിൽ പോണത് എസ് എഫ് ഐക്ക് മുദ്രാവാക്യം വിളിക്കാനും കവിത ചൊല്ലാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ചെലവെല്ലാം നോക്കുന്നത് ഈ കൂട്ടുകാരനാണ്. അപ്പൊ ഒരു ഓണത്തിന് എല്ലാവരും ഹോസ്റ്റൽ ഒഴിയണം. കാരണം ഇതെന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മോണി. അപ്പം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കൂട്ടുകാരന് വീട്ടിൽ പോണം. അപ്പം ബാലേന്ദ്രൻ ചുള്ളിക്കാരനോട് പറയും, നീ നിന്റെ വീട്ടിൽ പോ, ഓണാവധിയല്ല, വീട്ടിൽ പോന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി വീട്ടിൽ പോകത്തില്ല. ഈ കൂട്ടുകാരനോട് ഒരു 50 രൂപ ചോദിക്കും. അപ്പൊ അയാളുടെ കയ്യിലുള്ളത് ഒരു മുഷിഞ്ഞ നാരി ഒരു 5 രൂപയാണ്. അതെടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചുള്ളിക്കാട് വലിയ പുച്ഛത്തോടെ അതിനെ തറയിലേക്ക് ഇട്ട് കളയും. പക്ഷെ രാധാകൃഷ്ണന് ഈ പറഞ്ഞോണ്ട് 5 ലക്ഷത്തിന് സമമായിരുന്നു ആ 5 രൂപ. പുള്ളി അതഞ്ഞെടുക്കും. അപ്പൊ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വീട്ടിലും പോയി. ചുള്ളിക്കാട് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ട് പോകണമെന്നൊക്കെ അറിയാതെ, കാരണം ഉള്ളിന്റെ ഉള്ളിലെ ഒരു വാശിയൊക്കെ ഉണ്ട് വീട്ടിലേക്ക് പോകത്തില്ല എന്ന്. അദ്ദേഹം കുറച്ചു ദിവസമൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു, പൈപ്പ് വെള്ളമൊക്കെ കുടിച്ചു. ലാസ്റ്റ് ഈ പറഞ്ഞോട്ട് വിശപ്പ് സഹിക്കാൻ വയ്യ. അപ്പൊ പുള്ളിയാണെങ്കിൽ 3-4-5 ദിവസം ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയും കടത്തുന്നതിലും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും വേഷം എല്ലാം അങ്ങ് മുഷിഞ്ഞു ദാഴിയൊക്കെ വളർന്ന് പുള്ളി അറിയാൻ വയ്യാത്ത രീതിയിലായി. അപ്പൊ ഈ പറയുന്ന ദിവസം എന്ന് പറയുന്ന ഒരു തിരുവോണമാണ്. അപ്പം പുള്ളി ഇങ്ങനെ വിശന്ന് അങ്ങ് വിശപ്പ് സഹിക്കാൻ വേണ്ട നടന്നു വരുമ്പോ വലിയൊരു വീടിന്റെ മുമ്പിൽ കുഞ്ഞുങ്ങളെല്ലാം കുളിച്ചിട്ട് തിരുവനടാത്ത പൂവൊക്കെ ഇട്ടിട്ട് അവർ കളിക്കുന്നു. അപ്പം അദ്ദേഹം ഗേറ്റ് തുറന്ന് ആ വീട്ടിനകത്തേക്ക് ചെല്ലും. അപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു പിശക്കാരന്റെ രൂപം. അപ്പം ചെന്നിട്ട് അപ്പൊ അവിടുന്ന് മുതിർന്നവർ ഇറങ്ങി വരുമ്പോ പറയും വിശക്കുന്നു എന്ന് പറയും. അതിന് എനിക്കങ്ങ് സങ്കടം വന്നു ബോണി എനിക്കത് വായിച്ചപ്പോ. കാരണം നമ്മള് അറിഞ്ഞു വെച്ച അല്ലെങ്കിൽ കേട്ട് വെച്ച ചുള്ളിക്കാടും ഈ പറയുന്ന ചുള്ളിക്കാടും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്.
0: അത് അന്നത്തെ പറഞ്ഞ ചെറുപ്പത്തില് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ
2: അതാണ്. പക്ഷെ ഒരിക്കലും പോലും, കാരണം എനിക്കറിയത്തില്ല.
0: പക്ഷെ ഒരു ഉദ്യോഗസ്ഥനാണ്, റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥനാണ് സീരിയലിൽ അഭിനയിക്കുന്നത്, നേരത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.
2: കാഴ്ചപ്പാടില് നല്ല സാമ്പത്തികമുള്ള സമ്പന്നനായ അതാണ്. അപ്പൊ അവര് വന്നിട്ട് എന്റെ ഒരു മുഷിഞ്ഞ ഒരു യാചകനാണെന്നുള്ള ഇതില് വീടിന്റെ പുറകുവശത്ത് കൊണ്ടിരുത്തി ഇലയിട്ട് ആഹാരം വിളമ്പി കൊടുക്കും. അപ്പം പുള്ളി സ്വയം എഴുതിയതാണിത്. ഇത് വായിച്ചിട്ട് വേറൊരു എഴുത്തുകാരൻ ചോദിച്ചു, ഇങ്ങനെയും തുറന്നെഴുതാമോ എന്ന്. അത്രയ്ക്ക് ഇതായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്.
0: ഇങ്ങനെയും തുറന്നെഴുതാൻ ഒരു ധൈര്യം വേണം.
2: അതാ പറഞ്ഞത്. അതായത് ബോണി, എന്തിനേയും തുറന്നു പറയണമെങ്കിൽ ഇന്നലകളെ മറക്കാതെ പോകണം. ഇന്നലെ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ നാണക്കേടായിട്ട് നമ്മൾ കാണാതിരിക്കുക. എങ്കിൽ മാത്രമേ ഇന്നലെ നടന്നതിന് നമുക്ക് ഇതുപോലെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ പുള്ളി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അകത്തുനിന്ന് വന്നിങ്ങനെ പുള്ളിയെ നോക്കും. നോക്കിയിട്ട് തിരിഞ്ഞു പോകാൻ പറ്റും. ഒന്നുകൂടെ നോക്കിയിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ അമ്മയെ വിളിച്ചിട്ട് പറയും, അമ്മ അത് ഭിക്ഷക്കാരനല്ല, അത് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്, പുള്ളി ഞങ്ങളുടെ കോളേജിൽ വന്നിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോ ഇദ്ദേഹത്തിന് ഈ ഭക്ഷണം വിട്ടിട്ട് എണീ ചോടാനാണ് തോന്നുന്നത്. പക്ഷെ ആ അഭിമാനത്തിനും അപ്പുറമാണ് ആ വിശപ്പെന്ന് പറയുന്നത്. പക്ഷെ പുള്ളി അവിടെ ഇരുന്ന് ആ ചോറ് മുഴുവൻ വാരി കഴിക്കുമ്പോ ഇവരൊരു പാത്രം പായസം കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ അത് കുടിക്കാൻ പറ്റത്തില്ല, കാരണം ഈ ചോറ് കഴിച്ച് പുള്ളിയുടെ വയറ് നിറഞ്ഞുപോയി. എന്നിട്ട് കയ്യും കഴുകി ആ ഉടുത്തിരുന്ന മുണ്ടിന്റെ കോന്തല കണ്ടു മുഖം തുടച്ചു തിരിച്ചു പോകുന്ന ഒരു ചുള്ളിക്കാട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർക്ക ഒരു വിങ്ങലാണത് വായിച്ചപ്പോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലാത്ത, കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളിയെ കണ്ടിട്ടുണ്ട് സിനിമകളിലാണെങ്കിലും അല്ലാതെ ഇക്കോളെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സില് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹമുള്ള ഒരു ബാലചന്ദ്രൻ ചുള്ളിക്കാട്. പക്ഷെ പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടായതാണ് ഇരന്നുണ്ട ഒരു ഓണം. ശരിക്കും സത്യം പറഞ്ഞ പഠിക്കാൻ ഇറങ്ങിയെങ്കിലേ, നമ്മളെ അടുക്കളയ്ക്കകത്ത് കിടന്ന് കറങ്ങിയവരാണ് നമ്മള്. നമ്മളെ കുടുംബം, നമ്മളെ കൊച്ചു കൊച്ചു ലോകങ്ങൾ, അതിനപ്പൊക്കൊന്നും ഇല്ലായിരുന്നു. ഇതുപോലെ നമുക്ക് ഒരുപാട് പേരുടേതാണ് ബോണി നമ്മുടെ ഇതിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഒരുപാട് പേരെയാണ് അറിയാൻ പറ്റുന്നത്.
0: അതാണ് സാഹിത്യത്തിന്റെ ഒരു ഗുണം, സാഹിത്യം പഠിക്കുമ്പോൾ.
2: പക്ഷെ പുള്ളി ഒരു ഒളിവുമില്ലാതെ ഇത് എഴുതി എന്നുള്ളതാണ് നമ്മളെ പോലുള്ള ജനങ്ങളിലേക്ക് തരുന്ന ഒരു അറിവ്. അതായത് നമ്മൾ എത്ര സമ്പന്നതയിലെത്തിയാലും ഇന്നലകളെ നമ്മൾ മറക്കാതിരിക്കുക. സാധാരണ നമ്മൾ നാളെ കാത്തിരിക്കുന്നവരാ, പക്ഷെ ഇന്നലകളെ മറക്കാതിരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഒരു പാഠമായിരുന്നു ബോണിയത്. വിഷയം കേട്ടപ്പോ എനിക്കത് പറയണമെന്ന് തോന്നി.
0: വെരി ഗുഡ്, എനിക്ക് പറഞ്ഞത് നല്ല കാര്യം. എനിക്ക് ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ ഹരമായിട്ട് കൊണ്ട് നടക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം.
2: ഇപ്പോ ഞാൻ നേരത്തെ കണ്ടു, ഞാൻ പറഞ്ഞില്ല കൊണ്ട് നടന്ന ആ മനുഷ്യനല്ലേ എന്റെ മനസ്സിൽ ഇപ്പോ എന്ന് പറയുമ്പോ അദ്ദേഹത്തിന് എന്റെ മനസ്സിൽ.
0: ഇന്നത്തെ അല്ല, ഞാൻ പറഞ്ഞ ഒരു കവി എന്നുള്ള നിലയിൽ ഭയങ്കര ആരാധനയോടെ എനിക്ക്
2: എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ ഞാനും പറഞ്ഞില്ലേ, നമുക്കറിയാം കവിയാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു അഭിനേതാവാണ്, അങ്ങനെ പല രീതിയിലായിരുന്നു നമ്മുടെ മനസ്സില്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറിയിട്ട് വേറൊരു സ്ഥാനമാണ് ബോണി എന്റെ മനസ്സില് ഇത് വായിച്ചു കഴിഞ്ഞപ്പോ.
0: ആ ഒരു വ്യക്തിയോടായിരിക്കും നമുക്ക് കൂടുതൽ.
2: തീർച്ചയായിട്ടും
0: ആദരവൊക്കെ തോന്നുന്നത്.
2: തീർച്ചയായിട്ടും, കാരണം അതിനെ എഴുതി ഈ നമ്മളെ പോലെ പഠിക്കുന്നവർക്ക് ഇതാവാൻ വേണ്ടിട്ട് അത് എഴുതാൻ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് എഴുതാനുള്ള ഒരു മനസ്സ്
0: ആർജവം കാണിച്ചു അല്ലേ, ആ ധൈര്യം.
2: തീർച്ചയായിട്ടും.
0: ശരി, അപ്പോൾ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾ ആ സമയത്ത് വിളിക്കുക, ലിതനക്ക് പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ, വായിച്ച പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ നിങ്ങളെ ചിലപ്പോൾ വേട്ടയാടുന്നുണ്ടാവും അല്ലേ, ഇപ്പോഴും അല്ലേ, ചില ഇടയ്ക്കിടയ്ക്ക് ആ ഓർമ്മകൾ കടന്നു വരുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക, അങ്ങനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111-0474-293-1111. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിസ്ണേഴ്സ് ലോഞ്ചാണ്, നിങ്ങളോടൊപ്പമുള്ളത് ബോണി. അപ്പോൾ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുന്നു.

0: ജുംഗത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുംഗത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: ഓക്കെ, അപ്പോൾ അയൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. ഇതും ഹാരിസ് ജയരാജിന്റെ ഒരു ഗാനമാണ്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹാരിസ് ജയരാജിന്റെ സംഗീതമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് അടുത്തത് അതാണ് പ്ലേ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: അതുകൊള്ളാലോ.
3: ഭയങ്കര വായന, ഭയങ്കര വായന, വായിച്ച് വായിച്ച് അങ്ങ് ഉറങ്ങും. മംഗളം, മനോരമ, പിന്നെ ഏത് ബുക്ക് കിട്ടിയാലും വായിക്കും. ആ വായനയിൽ പാർട്ടി അങ്ങ് ഉറങ്ങുകയും ചെയ്യും. അത് നെഞ്ചത്ത് വെച്ചേക്കും ബുക്ക്. എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് എണീക്കും. ഈ മംഗളം മനോരമ ഇഷ്ടം പോലെ വാങ്ങി
2: വായിച്ചിട്ടുണ്ട്.
3: എനിക്ക് അത്ര വലിയ തോന്നലില്ല. എനിക്ക് ഞാൻ വായിക്കത്തുമില്ല. എവരി വായിക്കുന്ന കണ്ട് ഞാനും എടുത്ത് വായിക്കുമായിരുന്നു.
2: അങ്ങനെ വായിച്ച കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ ഉടക്കിയിട്ടുണ്ടോ? എവിടെയോ ഒന്ന് സ്പർശിക്കുകയോ, ഒന്ന് എന്താ പറയാ, ഒരു ചലനം ഉണ്ടാക്കിയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കഥാപാത്രം?
3: നല്ല കഥാപാത്രങ്ങളല്ല.
2: ആണോ? ശരി.
3: ഇതെല്ലാം നല്ല
2: കഥാപാത്രങ്ങളാണ്.
3: ഈ വേറൊരു നോവലുണ്ട്, ഈ അരിപ്പിച്ചട്ടി ഇരിപ്പിച്ചട്ടി, അങ്കരം പൊങ്കരം പരിപ്പേ പന്ത്രണ്ടാനക്ക് ചച്ചിട്ട് വടക്കിട്ട് മൈനാ പള്ളിക്ക് വാങ്ങി വിളിക്കുമ്പോ എന്തും ഉരുങ്ങി ഉരുങ്ങി കിടന്നവളെ, മുന്നാരി എണ്ണ കുടിച്ചവളെ, അക്കരെ നിൽക്കുന്ന ഉപ്പോപ്രാവിന്റെ കയ്യോ കാലോ ഒന്നോ രണ്ടോ ചെത്തി കൊത്തി മടക്കുക, അങ്ങനെ ഒരു നോവലുണ്ടായിരുന്നു.
2: അങ്ങനെ ഒരു നോവലുണ്ടോ?
3: അങ്ങനെ എല്ലാം വായിച്ച് വായിച്ച് പിന്നെ ഞാൻ പത്രം വായിക്കും. മനോരമ വായിച്ചു. പിന്നെ ഈ ഖുർആന്റെ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അത് വായിച്ചു.
2: മതഗ്രന്ഥങ്ങൾ,
3: മതഗ്രന്ഥങ്ങൾ ബോണിക്ക് വേണേ ബുക്ക് തരാം. അതൊന്ന് കഥയില് ഉൾക്കൊള്ളിക്കാവോ?
2: എന്താണ്
3: ഈ ഖുർആന്റെ കാര്യം തന്നെ?
2: ഇല്ല ഇല്ല, ഞാൻ അത് ഞാൻ പറയുന്നുണ്ട്, പക്ഷെ എന്റെ രീതിയിലായിരിക്കും പറയുന്നത്. അപ്പൊ പ്രത്യേകം അപ്പം
3: ശരി
2: അപ്പൊ റെസ്റ്റ് എടുക്ക. ഹലോ.
4: ഹലോ, നമസ്കാരം. ഞാൻ നൂർജഹാനാണ്. എന്തായാലും ബോണി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം ഉണ്ടോന്ന്. വളരെ താങ്ക്സ്, ബിഗ് താങ്ക്സ്. പക്ഷെ വായനത്തിനകത്ത് എന്തായാലും നമുക്ക് ഈ വായനാ വാരം ഇല്ല, 25 വരെ. അന്നേരം നമ്മുടെ വായനാ ദിനത്തിൽ ഞാൻ ഒത്തിരി വിളിച്ചു, പക്ഷെ എനിക്ക് കഥയുടെ കാര്യത്തിൽ കിട്ടിയില്ല. അവസാനം കട്ടാക്കി കളഞ്ഞു, എനിക്ക് അതൊക്കെ വിഷമമായിപ്പോയി. പിന്നെ പിന്നെ നമ്മൾ വായന എത്ര വായിച്ചാലും നമുക്ക് വിജ്ഞാനം ഉണ്ടാകും, ഒരിക്കലും പരാജയപ്പെടുത്തില്ല. അത് വില കൊടുത്താൽ വായിക്കാൻ കിട്ടാത്ത ഒരു സാധനമാണ് നമുക്ക് അറിവും ജ്ഞാനവും ഒക്കെ. ഞാൻ വായിച്ച പുസ്തകം എന്ന് വെച്ചാൽ ഒത്തിരി പുസ്തകം വായിച്ചിട്ടുണ്ട്. കൊച്ചുനാൾ മുതലേ ഞാൻ വായിച്ചത് പൂമ്പാറ്റ, ബാലരമ, അമർചിത്ര. പണ്ടൊക്കെ ഞാൻ ധോണി അടുത്ത് കാതോട് കാര്യത്തിനൊക്കെ
2: പറഞ്ഞിട്ടുണ്ട്.
4: ഹിക്കാരി ശംഭു, ഹിക്കാരി ശംഭു. ഇപ്പൊ ധോണി പറഞ്ഞ കഥകളൊക്കെ എന്താണ് തന്നെ അല്ലേ, കച്ചദേവാല ദേവയാനി കഥ, പിന്നെ നമ്മുടെ ശുക്രാചാര്യരുടെ കഥയൊക്കെ അന്ന് പകുതി എത്തിയതാണ്. പക്ഷെ വീണ്ടും അത് ബോണി കഴിഞ്ഞിട്ടേ പറഞ്ഞത്, രണ്ടാഴ്ചക്ക് എനിക്ക് അത് ഞാൻ മറന്നുപോയെന്ന്. പക്ഷെ എനിക്ക് വീണ്ടും അത് ഓർമ്മ വന്നിരുന്നത്, പിന്നെ അസുരന്മാരുടെ രാജാവ് ആചാര്യര്, പിന്നെ സഞ്ജയിനി മന്ത്രം കഥനി പറഞ്ഞു കൊടുക്കാൻ, ദേവന്മാര് വിട്ടപ്പോ ദേവയാനിയായിട്ട് സ്നേഹം കൂടി. പക്ഷെ എന്നാലും ദേവന്മാരെ ഒരിക്കലും വിശ്വസിക്കരുത്. അതിനകത്തൂടെ പറയും നമുക്ക് ഇത് കിട്ടും. പിന്നെ മുമ്പ് നമ്മുടെ ചേർള ചേച്ചി പറഞ്ഞ ഇരുന്നുണ്ടാവണമെന്ന് ബാലചന്ദ്രൻ ചൂണ്ടിക്കാണ്ട്, നമ്മുടെ രാജീവ് സാർ ഒത്തിരിയും റേഡിയോയിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. കഥ കഥ അത് എന്താ സത്യം പറയാൻ, ഞാൻ അത് അത് വായിച്ചതൊക്കെ നമ്മൾ ഓർത്ത് ഇത്രയും മഹാന്മാരുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടും ദുരിതത്തിന്റെ
2: കഥകളുണ്ട്. അതായിരിക്കും അവരെ വാർത്തെടുക്കുന്നത്, അവരുടെ ജീവിത അനുഭവമായിരിക്കും അവർക്ക് അവരുടെ ഒരു ഒരു ദർശനം ഒക്കെ ഉണ്ടാക്കുന്നത്. ദാർശനികമായിട്ടുള്ള ഒരു പരിവർത്തനം അവരിൽ ഉണ്ടാവുന്നതൊക്കെ ഈ ജീവിതാനുഭവങ്ങളാണ്. അവരെ ജീവിതത്തെ കാണുന്നത് ഒരു പ്രത്യേക വീക്ഷണത്തിലൂടെ ആയിരിക്കും നമ്മൾ സാധാരണക്കാർ കാണുന്നതിനൊക്കെ അപ്പുറം.
4: ാല് അദ്ദേഹം കാരണം ഓണക്കാലത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ദിവസമാണ്. അങ്ങനെ ആ ദിവസം പോലും അദ്ദേഹം ഇരുന്നുണ്ടേണ്ടി വന്ന ഒരു അദ്ദേഹം ഇരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല അദ്ദേഹം ഒരു ഇരുന്ന് എന്റെ ഓർമ്മയിൽ ഓണം പറഞ്ഞ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് വീട്ടുകാരൻ നേരിട്ട ദുരിതാനുഭവങ്ങളൊക്കെ അതിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത് അത് ഒറിജിനാലിറ്റിയും മിത്തും തമ്മിലുള്ള ഒരു സങ്കലനമാണ് അതിനകത്ത്.
2: ഖസാക്കിന്റെ കാര്യം പറഞ്ഞത് ഒവി ഉഷയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുത്തി
4: ഹരി എന്ന അധ്യാപകന്റെ കഥയാണ് അതിനകത്ത്. ഞാൻ മറന്നുപോയി പണ്ട് വായിച്ചതാണ്, ഒത്തിരി വായിച്ച എല്ലാം ഇടയ്ക്കില്ല. ഈ കുട്ടികൾ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ വായിച്ചിരിക്കേണ്ട ഒരു കഥയാണ് അഗ്നി ചിറകളിയെ ഇങ്ങനെ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ അഗ്നി ചിറകൾ എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു പരാജയം നേരിട്ടപ്പോൾ അദ്ദേഹം പിടിച്ചു നിന്ന് വീണ്ടും കൂടെ ഉള്ളവരെ കൂടെ നിർത്തി ആദ്യം എസ് എൽ വി 3A വിക്ഷേപണത്തിൽ ആദ്യം പരാജയം നേരിട്ടു. വിദേശ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിനെ വിമർശിച്ച് എഴുതിയായിരുന്നാണ്. പക്ഷെ അദ്ദേഹം വീണ്ടും കൂടെ ഉള്ളവരെ കൂടെ നിർത്തി രണ്ടാമത് ഒരു എസ് എൽ വി 3 വരെ. പിന്നെ രോഹിണി എന്ന് പറയുന്ന വിഗ്രഹം അദ്ദേഹം വിക്ഷേപിച്ചു, ഉപഗ്രഹം അദ്ദേഹം വെച്ചു. പക്ഷെ ഭയങ്കര വിജയമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ തികഞ്ഞ ഇച്ഛാശക്തിയും പിന്നെ ഒന്നിൽ പിടിച്ചു നിൽക്കാനുള്ള പിന്നെ പരാജയബോധം ഉണ്ടായിട്ടും അങ്ങനെ തളർന്നു പോവാതെ കൂടെ ഉള്ളവരെ കൂടെ നിർത്തി അതിന്റെ അദ്ദേഹത്തിന്റെ ഐക്യതയും പിന്നെ ഒന്നിച്ച് ആരൊക്കെ അതിനകത്ത് പറഞ്ഞു. അഗ്നി ചെറുകൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അത്. അത് വിൻസോ പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷിന്റെ വേർഷൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനത്. എനിക്ക് പക്ഷെ മലയാളത്തിലുള്ള ഒരു സ്കൂൾ പഠിക്കുന്ന LKG 1 പഠിക്കുന്ന കുട്ടികൾ വായിച്ചിരിക്കേണ്ട പ്രധാനമാണ് അവരുടെ ഇച്ഛാശക്തി ആത്മബോധവും അവർ പഠിക്കേണ്ട നമ്മൾ പഠിത്തത്തിലേക്ക് ഒത്തിരി വേണ്ടുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്.
2: ലക്ഷ്യബോധം
4: അതാണ് ഒന്നിലും നമ്മൾ പരാജയപ്പെട്ട് ഒത്തിരി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ഒരു ഗുണപാഠമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓനിക്കുപ്പ് സാറിന്റെ, പിന്നെ അതുപോലെ നമ്മുടെ കൃഷ്ണ എം കൃഷ്ണൻ നായരുടെ
2: സാഹിത്യവാരഭാരം അത് നമ്മൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒരു വായിക്കുന്ന മലയാളിയെ ലോക സാഹിത്യം ഇത്രയേറെ ആഴത്തിൽ പരിചയപ്പെടുത്തി ഒരു ഒരു പകുതി അല്ലേ വേറെ ഇല്ല.
4: ഒത്തിരി ബുദ്ധി ഉണ്ടാക്കും അദ്ദേഹത്തിന്റെ കലാകുമതി.
2: അതുപോലെ അദ്ദേഹത്തിന്റെ ഭാഷയും അല്ലെ ഭയങ്കര നമുക്ക് അങ്ങനെ പുസ്തകങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ പലർക്കും അത് ബോറായിട്ട് തോന്നും. പക്ഷെ ഈ കൃഷ്ണൻ നായർ എഴുതുമ്പോൾ അതിന് വേറൊരു ലെവലിലാണ്, നമ്മൾ അത് ആസ്വദിക്കുകയാണ്.
4: എന്റെ മൂത്ത പുത്രൻ അത് മേടിച്ചു വരുന്ന കലാകുമതി എന്റെ അടുത്ത് പറയുന്ന ബുദ്ധിയുണ്ടാണ് ഇത് വായിച്ചോടും പറഞ്ഞു വേണ്ടത്. അങ്ങനെ ഞാൻ വായിച്ച ശീലം ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ മാതൃഭൂമി ആഴ്ചപ്പെട്ടു, അതിനകത്തും കുറെ കാര്യങ്ങളുണ്ട് മാതൃഭൂമി. അത് അതുപോലെ തന്നെ വായനശാല, ഞാൻ വായനശാലത്ത് ഏറ്റവും അടുത്ത് ഇഷ്ടംപോലെ പുസ്തകം എടുത്തോണ്ട് വരുമായിരുന്നു. ബ്രദർ അവിടുത്തെ ഒരു മെമ്പർ ആയിരുന്നു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് വായിച്ചു തീർത്ത് പെട്ടെന്ന് അവർ കൊടുക്കുകയും ചെയ്യുക. അപ്പൊ ഇഷ്ടം പോലെ പുസ്തകം വീട്ടിൽ ഇരിപ്പുണ്ടാകും. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ വിശ്വചരിത്ര അവലോകനം, പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമുണ്ട് കഥ പറയാൻ പറയുന്ന ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ ഈ പദപ്രശ്നമൊക്കെ ഉണ്ടാവരുന്നു നമ്മള് ഈ ജവഹർലാലിനെ കുറിച്ചൊക്കെ എഴുതാനും, പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ ജ്ഞാനപ്പാന ഇതുണ്ടല്ലോ നമ്മുടെ, അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പൊ അന്ന് അമ്പലത്തിൽ കേൾക്കുന്നില്ല ലീല വായിച്ച് അർത്ഥം എത്ര വളരെ ഉണ്ടായ തൃപ്തിയാകാനും മനസ്സിലൊരു കാര്യം ഇത് വലിയ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പിന്നെ അതുപോലെ അഖണ്ഡനാമൊക്കെ വലിയ ഇഷ്ടമാണ് ഞാൻ അതിനൊക്കെ. പക്ഷെ നമുക്കാർക്ക് അത് പാടാൻ പറ്റത്തില്ല. ഞാനിപ്പോ യൂട്യൂബിൽ എടുത്ത ഈ അഖണ്ഡനാമം കേൾക്കാൻ എന്റെ രസമെന്ന് പറയാം. അപ്പൊ അമ്പലത്തിലൊന്നും അത് കേൾക്കാറില്ല. അങ്ങനെ എല്ലാ ഭാഷയിലും ഞാൻ നമ്മുടെ എല്ലാ എല്ലാ മതത്തിലെയും ഗ്രന്ഥങ്ങൾ എന്റെ വാപ്പ മേടിച്ചു തരും, അതെല്ലാം ഞാൻ വായിക്കുമായിരുന്നു. അറബിയും നല്ലോണം ഞാൻ പൊതുവെ എല്ലാം അതാ പറഞ്ഞാൽ നമ്മൾ വായിക്കണം വായിക്കണം. നമുക്ക് വായിക്കുന്ന അറിവെന്ന് വെച്ചാൽ വായന കിട്ടുന്ന അറിവ് വേറെ ഒന്നും കിട്ടത്തില്ല. അതാണ് ഇപ്പൊ ഞാൻ തുണ്ടുകപ്പുറം കിട്ടിയാലെടുത്തു. ഇപ്പൊ പത്രമൊന്നും വരുന്നില്ല, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എന്നുണ്ടല്ലോ. അതുകൊണ്ട് പക്ഷെ എന്നാലും ഞാൻ ദിവസേന എല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ ഇതിന് ഈ സാറുണ്ടല്ലോ, ഇപ്പൊ 5 ലക്ഷം ഭാഗമായല്ലോ നമ്മുടെ രാജ്യം. അതാ സാർ നല്ല രീതിയിൽ അതാണ് പിന്നെ അവതരിപ്പിക്കുന്നത്. അത് അത് നമ്മൾ വീണ്ടും ആ പുസ്തകം തുറന്ന് വായിക്കുന്ന രീതിയിലുള്ള എടുത്ത് വായിക്കുന്ന രീതിയിലുള്ള അബദ്ധമാണ് സാർ ചെയ്യുന്നത്. ഇപ്പം ഈ അതുപോലെ ഭൂതവും കുട്ടിയും പാല് കൊടുക്കുന്നു, പപ്പ കൊടുക്കുന്നു, ചോറ് കൊടുക്കുന്നു, നങ്ങേലി കൊഞ്ഞും പണവും കിഴികെട്ടി തന്നിടാം, പൊന്നാര കുഞ്ഞിനും ഞാൻ പറയട്ടെ കൊത്തി, അതൊക്കെ ഞാൻ ഭൂതപ്പാട്ട് എല്ലാം അതുപോലെ എല്ലാത്തിനും ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഒത്തിരി പറയാൻ ഇനിയും സമയം
2: ഉണ്ടാകട്ടെ.
1: അപ്പോൾ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111. നമ്മൾ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്, വായന വാരം പ്രമാണിച്ച് നമ്മളിപ്പോൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. വീണ്ടും വായിക്കാൻ ആഗ്രഹമുള്ള വായിച്ച പുസ്തകം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.

0: ഓക്കെ, അപ്പോൾ ബിസിനസ് ലോഞ്ച് തുടരുകയാണ്. അപ്പോൾ രമണൻ എന്ന് പറയുന്ന സിനിമയിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചങ്ങമ്പുഴയുടെ വരികളാണ്, അതൊക്കെ തന്നെ കെ പി ഉദയകുമാറാണ് ഉദയഭാനുവാണ് ആലപിച്ചത്. അപ്പോൾ കെ രാഘവനാണ് ഇതിന്റെ സംഗീതം. ഓക്കെ, അതും കൂടെ ഒന്ന് പറയുകയാണ് ഈ അവസരത്തിൽ. വളരെ ഫേമസ് ആയിട്ടുള്ള സോങ് ആണല്ലേ. അപ്പൊ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്, കോളുകളൊക്കെ വെയിറ്റിംഗ് ആണ്.
1: ഹലോ, നമസ്കാരം. ഹലോ, എനിക്കൊന്ന് ആ കോള് കട്ടായി.

0: എന്റെ പേര് സ്വരാജ് എന്നാണ്. ഭയങ്കര സർപ്രൈസ് ആയിട്ട് കേട്ടോ. അല്ല സത്യം, ഞാൻ ഇത് അങ്ങനെ തിരങ്ങി പണ്ടിങ്ങനെ കേൾക്കുന്ന ഒരാളല്ലായിരുന്നു. ഇത് ഞാൻ എന്റെ വർക്ക് സൈറ്റില് കൊന്നത്ത് എന്റെ ഒരു ചേട്ടന്റെ സൈറ്റ് ഉണ്ട്, എന്റെ പേര് എനിക്ക് അപ്പൊടിച്ചിട്ട് ഓർക്കാം തന്നിട്ടുണ്ട്. എന്റെ ചേട്ടന്റെ സൈറ്റ് എപ്പോഴും 25 മണിക്കൂറും ഇങ്ങനെ റെയിൽ കിട്ടിയത്. അതിലാണ് അവിടെ രഞ്ജിത്തണ്ണം കാണും, എന്റെ പിന്നെ രണ്ടക്ഷരം പിടിക്കാറുണ്ട്, അനിയും ബാബ ചേട്ടൻ ബാബ എന്നൊക്കെ വിളിക്കുന്നത് അവര്. പിന്നെ ഒരു അച്ഛനുണ്ട് തയ്ക്കുന്നത്. ഇതില് കപ്പിളി ഇങ്ങനെ കേൾക്കാം. എന്നാലും ഞാനൊക്കെ പണ്ട് ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരുന്ന 2 FM, അതായത്
1: ആകാശവാണി.
0: അല്ലല്ല, അതിനു മുന്നേ കൊല്ലത്ത് നമ്മ ഈ വിൻസീർ തുടങ്ങുമ്പോൾ നമ്മൾ ട്രുവാൻഡ്രം എത്തുമ്പോഴത്തെ ഇതിന്റെ ഒക്കെ തുടങ്ങിയിരുന്നു. മറ്റേ അവർ റേഡിയോ മറ്റേ മിർച്ചി
1: റേഡിയോ
0: മിർച്ചി അന്നേരം ഇവര് നല്ല സ്പീഡാണ് ഇത്തിരി മറ്റേ യൂത്ത് അല്ലേ. അന്നേരം അതിന്റെ ഒരു സ്പീഡും ബഹളവും അതൊക്കെ കേട്ടാ നമ്മള് പണ്ട് സൈറ്റ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ കഴിക്കുന്ന രഞ്ജിത്തിന്റെ സൈറ്റ് എന്നിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഭയങ്കര സ്ലോ ആണല്ലോ, പക്ഷെ നിനക്ക് സ്പീഡൊന്നുമില്ല. പക്ഷെ കേട്ട് കേട്ട് വന്നപ്പോ എനിക്ക് മനസ്സിലായി, കാരണം കുറെ വീട്ടിലിരിക്കുന്ന അമ്മമാരുടെ എന്താ പറയുന്നത് അവർക്ക് നല്ലൊരു മൈൻഡ് റിലീഫാണ് ഈ സംഭവം. സംഭവം കൊള്ളാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഒറ്റയ്ക്കാ, ഞാനിപ്പം നാട്ടിലല്ല, ഞാനിപ്പം അങ്കോളയാണ്, ഗോവ. ഇവിടെ എനിക്കിപ്പം കൂട്ട്, ഞാൻ രാവിലെ ഉറക്കമിരിക്കുന്നത് രാത്രി ഓഫ് ചെയ്യുന്നത് ഇതിനകത്ത്. സംഭവം സെറ്റ് ആയി കേട്ടോ, അടിപൊളി. കാരണം ഇതിനകത്ത് നല്ലൊരു അറ്റാച്ച്മെന്റ് ആയി.
1: ഞങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണ്ടല്ലോ, എല്ലാരും അറിയാൻ തോന്നുന്നു ഇപ്പൊ കേൾക്കുന്നുണ്ട്.
0: അങ്ങനെ എല്ലാരും അറിയത്തില്ല, ഞാനങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് നാളായിട്ട് ഞാനിപ്പം അവിടുന്ന് വന്നിട്ട് 1 മാസമേ
1: ആയുള്ളൂ,
0: ഇത് കേൾക്കാൻ തുടങ്ങിയിട്ടും അധികം കാലമായില്ല. ഞാൻ നിങ്ങളുടെ ഈ പ്രോഗ്രാം ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇത് കേൾക്കുമായിരുന്നു. അത് ആ സമയത്ത് ഈ തെറ്റിസെറ്റൊന്നുമില്ല, അന്നേരം നിങ്ങളുടെ റേഡിയോ ബെൻസർ തുടങ്ങിയ ഒരു സമയം
1: ഉണ്ടായിരുന്നു.
0: ആ സമയത്ത് എന്റെ കയ്യിലിരിക്കുന്നത് ഒരു കീപാഡ് സെറ്റായിരുന്നു. അന്നേരം അതിനകത്ത് നിങ്ങളുടെ റെഡി വെച്ചിങ്ങന്റെ പാട്ട് അന്ന് 11 വരെയാകുമ്പോ നിങ്ങൾ റെഡി ഓഫ് ആവും, റെഡി ഓഫ് ചെയ്യും. എന്നാൽ ലാസ്റ്റ് ഇതിനൊരു പാട്ടുണ്ട്, മറ്റേ പാട്ട് ഞാൻ മാറ്റുന്നു, മറ്റേ ദിലീപിന്റെ പടത്തിൽ ഒരു പാട്ടുണ്ട്, ഒരു കുഞ്ഞു പൂവിന്റെ ലാസ്റ്റ് ഇടുന്നത്. അതിനൊക്കെ ഇതിനൊക്കെ മറ്റേ ഓൺലൈൻ കോളും മറ്റേ ഇതിനൊക്കെ പരിപാടിയും കോളിംഗ് പരിപാടിയൊന്നും ഇല്ല, കുറെ ഡോക്ടേഴ്സിന്റെ കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ഞാനും എന്റെ ഫ്രണ്ടുമായിട്ട് ഇത് കേട്ടിട്ടാണ് ഞങ്ങളന്ന് പോകുന്നത്, രാത്രി പോകാനെന്ന് പറയുമ്പോൾ ഇത് കേൾക്കാം, ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിരിക്കും. കാരണം അന്നൊക്കെ യൂട്യൂബ് ഒന്നും ഇല്ല, ഈ പാട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കൊണ്ട് ഈ റേഡിയോ ഓഫ് ആകുന്നു, ഈ പാട്ട് കേൾക്കാൻ വേണ്ടി എന്റെ കീപാഡ് സിഗ്നൽ അത് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഇപ്പൊ എന്റെ ചേട്ടന്റെ സൈറ്റിൽ കേട്ടതാണിത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി. ഇതൊക്കെ ഇച്ചിരി ഇതായിട്ട് തുടങ്ങി, പക്ഷെ ഭയങ്കര രസമാട്ടോ നമ്മളെ പരിപാടി.
1: ഓക്കെ, അപ്പൊ പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം
0: അല്ലേ.
1: പേരെന്താ? സ്വരാജ് അല്ലേ, എന്ത് പേരെന്താണ്?
0: സ്വരാജ്.
1: ഓക്കെ, അങ്കോളെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ പേര് ബോണി. എന്റെ പേര്
0: ബോണി.
1: അപ്പൊ ഞാൻ ഓർത്തിരിക്കാം. ഓക്കെ
0: ശരി ശരി.
1: ഓക്കെ ഓക്കെ. അപ്പൊ ശരിയാണ്, ഞാൻ അടുത്തൊരു കോളിലോട്ട് കിടക്കാം. താങ്ക് യു.
2: ഹലോ, ആ ഇതാരാണ്? ഹലോ, ആ ഇതാരാണ്? ആ ഒക്കെ കണക്ട് ചെയ്യണേ.
1: ഹലോ
3: ഹലോ,
1: ആ പറഞ്ഞോളൂ.
3: ഹലോ സാർ,
1: ആ ലൈവിലാണ്, പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്?
3: വായനാശീലത്തിന്റെ
1: കാര്യം അതന്നെ സംസാരിച്ചോണ്ടിരുന്നത്.
3: ഇപ്പൊ കാലത്തിന്റെ രീതി അനുസരിച്ച് പണ്ടൊന്നും ഇങ്ങനെ വായന പത്രത്തിൽ പത്രമൊന്നും ചാനലിൽ കൊണ്ടുവന്ന് കാണിക്കാറില്ലല്ലോ. പണ്ട് ആശാമ്പള പോയി പഠിച്ച്, ഇപ്പോഴത്തെ ഇതിന്റെ ഫാഷനായോണ്ട് കൂടി പത്രം കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്നത് അവരെ പരസ്യം. പണ്ട് ആശാമ്പള്ളിക്കുടി പഠിപ്പിച്ച്, അത് കഴിഞ്ഞ് 1st class പോയി അതെല്ലാം പഠിപ്പിക്കുമ്പോ അവര് എന്നെ വായിക്കാൻ പഠിപ്പിക്കും, സാറന്മാര് എന്നെ പഠിപ്പിക്കും വായിക്കാൻ. കുറെ വീട്ടിൽ തന്നെ പത്രമുണ്ട്, വീട്ടിലുള്ളവര് എന്നെ വായിക്കുന്നതോ നമ്മളും വായിക്കും. ഇപ്പൊ അതല്ലല്ലോ, ഇതൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മള് അങ്ങോട്ട് കൊണ്ടുവന്നോണ്ട് അവര് അതിനെക്കാട്ടി വലിയ കൊണ്ടുവന്ന്

0: കാശും കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കുന്നു. കൊച്ചുങ്ങൾക്കൊന്നും വായിക്കാനും മലയാളം പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയെ മലയാളം ദേശീയ ഭാഷ ആക്കണോന്നൊക്കെ പറയുന്നു, പക്ഷെ കൊച്ചുങ്ങൾക്കൊന്നും മലയാളം അറിയത്തില്ല. പണ്ടൊന്നും അങ്ങനെ ഉണ്ടാവും, എല്ലാ കൊച്ചുങ്ങളും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ മണ്ണിനകത്ത് അരീശ്വരി എഴുതി പഠിച്ചു.
1: അപ്പൊ നമ്മളിന്ന് ആ ആദ്യ അക്ഷരങ്ങളെ കുറിച്ചല്ല, ആദ്യ അക്ഷരങ്ങളെ അല്ലെങ്കിൽ ആദ്യ ഗുരുവിനെ കുറിച്ചോ അല്ല, നമ്മളിന്ന് പുസ്തകങ്ങളെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമ്മള് വായിച്ച പുസ്തകങ്ങൾ
0: ഇപ്പൊ ആരാ സാറെ പഠിക്കാൻ? പുസ്തകം വായിക്കുന്ന പണ്ട് വായിക്കുമായിരുന്നു, ഇപ്പൊ എല്ലാം പിന്നെ
1: മൊബൈലിനകത്ത്. അതൊരു വായനയാണല്ലോ ഇപ്പൊ ഈ പുസ്തകങ്ങളെല്ലാം മൊബൈലില് ഡിജിറ്റൽ ഫോമിൽ കിട്ടും.
0: പുസ്തകങ്ങൾ അത്രയും സൂക്ഷ്മമായിട്ട് ആര് വായിക്കും? മറ്റതാകുമ്പം മൊബൈലല്ല, പുസ്തകങ്ങൾ
1: വായിക്കുന്നുണ്ട്. പുസ്തകം വായിക്കുന്നവരുണ്ട്, അതങ്ങനെ
0: വളരെ ചുരുക്കം പേര്,
1: ചുരുക്കം പേര് എങ്കിലും ചുരുക്കം പേര്.
0: ബാക്കി എല്ലാരും മൊബൈലാ.
1: ശരിയാണ്, മൊബൈലിലും വായനയുണ്ട്, അത് വളരെ ശരിയാണ്.
0: ആ മൊബൈലിലും വായനയുണ്ട്, അത് അങ്ങനെ അവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് വായിക്കാൻ കുറെ കാര്യം. ആ രീതി മാറിപ്പോയി. ഇനിയിപ്പം പത്രത്തിൽ കൂടെ കടന്ന് എത്ര വായിക്കണോന്ന് പറഞ്ഞാലൊന്നും ആരും ശരിയാവും
1: തോന്നുന്നില്ല. ശരി എന്നാ, ഓക്കെ, താങ്ക് യു.
0: ശരി ശരി ശരി ശരി.

0: ഹലോ
1: ഹലോ
0: ആ മനു പറഞ്ഞോളൂ.
1: ഞാൻ റേഡിയോടെ കുറച്ച്
0: ആ പെട്ടെന്ന് പെട്ടെന്ന് സമയമില്ല, നമുക്ക് ഒരു പാട്ടും കൂടെ ഇടണം, പെട്ടെന്ന് ഒന്ന് പറഞ്ഞു. ആ ലാസ്റ്റ് 5 മിനിറ്റ്. ആ അല്ല, അത് റേഡിയോ കേൾക്കുന്നുണ്ട്, അത് ഓഫ് ചെയ്യും. പെട്ടെന്ന് പെട്ടെന്ന് സംസാരിച്ചോ എന്ന് വെച്ചാൽ നമുക്ക് സമയമില്ല, പെട്ടെന്നൊരു പാട്ട് പ്ലേ ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ. ഓക്കെ ഓക്കെ, എന്തെങ്കിലും സംസാരിക്കുന്നോ? സമയമില്ല, ഞാൻ പെട്ടെന്ന് പുസ്തക വായനയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്.
1: ഞാൻ പഠിച്ചത് രണ്ട് പുസ്തകത്തിൽ എനിക്ക് മറക്കാതിരുന്നത്, ഒന്ന് നമ്മളെ നമ്പിയാർക്ക് അഭിനയമെന്നും പറഞ്ഞുകൊണ്ട് വായിക്കാൻ രക്ഷിക്കാമെന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുതരാം. ഉള്ളേർക്കുന്നതിനാ വെള്ളത്തിൽ ചില ചാടി ഒളിച്ചു, വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിൽ ഉള്ളിൽ പൂക്കിട്ട് തിളങ്ങിയ മക്കോൾ മണ്ണിത്തലവിളെ വീണ്ടാക്കി പൊള്ളന്മാർ ചില ഒളിച്ചു, കണ്ണമടച്ച് കുതിച്ചു കിടന്നു, വണ്ണ ഇറക്കവും വന്ന് തുടങ്ങി, കൊമ്പുകളക്കാർക്കുണ്ടാക്കാരോ കൊമ്പ് കൈപ്പറ്റോട് നടന്നാർ, കൊമ്പന്മാരുടെ കൊമ്പ് മരത്തിൽ കൊമ്പ് തകർന്നിട്ടമ്പത് പിന്നെ മഗ്ദളമരയിൽ കെട്ടിക്കോളുടെ വിദ്വാനോടുക ഭാരങ്ങളുണ്ട് മഗ്ദളമങ്ങൊരു കാത്തിലിറങ്ങിട്ട് അടിമ തിരുമിന് കാളന്നെത്തി, ഒരു ഭാഗത്തേക്ക് ഒരു കുളിച്ചിട്ട് ഒരു വൻ ചെണ്ടയ്ക്ക് അങ്ങനെ കുത്ത ഒരു വഴി അങ്ങ് നടന്ന് കളിച്ചാൽ ഒരു ധാരണ ഒരു ചെണ്ടക്കാരൻ.
0: ഇഷ്ടപ്പെട്ടു
1: ഇഷ്ടല്ല, ഇതെന്നെ 4ാം ക്ലാസ്സിൽ വായിക്കാൻ രസിക്കാന്നും പറഞ്ഞു പഠിച്ചൊരു
0: സംഭവം ഓർത്തിരിക്കുന്നല്ലോ. അതാണ് എല്ലാ കാര്യം.
1: ടീച്ചറിന് എത്ര എക്സൈറ്റ് എടുത്തുന്നറിയാമോ? ടീച്ചർ എന്തെന്ന് പറയാം, ഒറ്റ ക്ലാസ് ടീച്ചർ ഒറ്റ ക്ലാസ് ഇത് പഠിച്ച
0: അങ്ങനെയാണല്ലോ പാടിയത്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട്
1: കിടക്കട്ടെ.
0: അല്ലല്ല, ഞാൻ സത്യം ആണെന്ന്, എനിക്ക് സമയമില്ലാത്തോണ്ടാണ് ഞാൻ 3 മിനിറ്റ് കൂടെ ഉള്ളു, പാട്ടും കൂടെ പ്ലേ ചെയ്തിട്ട് നിർത്താന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, ആ വെരി ഗുഡ്, നല്ലോണം ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, സമയം കുറവായിപ്പോയി, അല്ലെങ്കിൽ ഞാനിപ്പോ 2-3 കോളം എടുത്തു, അതുകൊണ്ടാണ് ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്യണം. എന്താണ് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞു തന്നാ, എന്താണ് പെട്ടെന്ന്, സമയമില്ല അതുകൊണ്ടാ.
1: വായിച്ച് മനസ്സിലാക്കുന്ന ഒരിക്കലും മറക്കത്തില്ല. എത്ര വലിയ ഫോണാണെങ്കിലും എത്ര വലിയ ആണെങ്കിലും നമ്മള് വായിച്ച് പഠിച്ച സാധനം ഒരിക്കലും മറക്കത്തില്ല.
0: അതെ അതെ അതെ,
1: അതിനാ ഉത്തമ ഉദാഹരണം
0: ഇപ്പം ഓർത്തെടുത്ത് നമ്മുടെ ഓർമ്മയിൽ നിന്നാണ് ഇപ്പോൾ പാടിയത് അല്ലെ, അത് വളരെ ഗംഭീരമായിരുന്നു.
1: ഓക്കെ,
0: ശരി എന്നാ, ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട്.

0: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു. ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് ഇവിടെ സമാപിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു, ഒത്തിരി അല്ലേ ചർച്ച ചെയ്തു. നമ്മൾ പല പല പുസ്തകങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തു, പല പല അഭിപ്രായങ്ങൾ കേട്ടു. എല്ലാം എന്താ പറയുക, ഇന്നത്തെ രാത്രി ധന്യമാക്കി, ഇന്നത്തെ ആ വിഷയവും ധന്യമാക്കി. അതിന് എന്താ പറയുക, അതിനൊരു നീതി പുലർത്തി എല്ലാവരും സംസാരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് ഇവിടെ ചൊല്ലുന്നു. എല്ലാവർക്കും ശുഭരാത്രി. സൈനിങ് ഓഫ് ബോണി. ഇത് കഴിഞ്ഞ് പാട്ടിൻ്റെ പാലാടിയുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ഗാനങ്ങൾ കേൾക്കാം. ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളാണ് ഈ പ്രാവശ്യവും, അപ്പോൾ അതുമൊക്കെ കേൾക്കുക. ഓക്കെ, താങ്ക് യു.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 വിരൽത്തുമ്പിലെ വിസ്മയം, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ് സ്റ്റേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്ന, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:45 സുഗുണോ ഭവന്തു, 10:00 വാട്സ്ആപ്പ് മെലഡി, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാന കൗതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ തുടർന്ന്

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ടോണി ഡിമെല്ലോ പറഞ്ഞ ഒരു കഥയുണ്ട്. പണ്ടെവിടെയോ കടലിൽ ഒരു ദ്വീപുണ്ടായിരുന്നു. ആ ദ്വീപിന്റെ മുകളിൽ ഒരു ദേവാലയവും ആ ദേവാലയത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ ദേവാലയത്തിനുള്ളിൽ 1000 മണികൾ ഉണ്ടായിരുന്നു. പല രൂപത്തിലും പല വലിപ്പത്തിലുമുള്ള 1000 മണികൾ. ഓരോ മണിക്കും വ്യത്യസ്തമായ ഒരു ശബ്ദമായിരുന്നു. കഥ ഇങ്ങനെയായിരുന്നു. കടലിൽ കാറ്റിളകുമ്പോൾ ഈ 1000 മണികളും ഒരുമിച്ച് മുഴങ്ങിത്തുടങ്ങും. പല നാദങ്ങളുള്ള 1000 മണികൾ ഒരുമിച്ച് മുഴങ്ങുമ്പോൾ ഇത്ര മധുരമുള്ള ഒരു സംഗീതമാണ് ഉണ്ടാവുക. നമുക്ക് സങ്കല്പിച്ചു നോക്കാം. മധുരമുള്ളതെന്ന് മാത്രമല്ല, അത് കേൾക്കുന്നവർക്ക് മനഃശാന്തിയും പാപമോചനവും ലഭിക്കുമെന്നായിരുന്നു വിശ്വാസം. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വർഷങ്ങൾ കടന്നുപോയതോടൊപ്പം ഈ ദ്വീപ് അപ്രത്യക്ഷമായി. ദ്വീപിനോടൊപ്പം ഈ ദേവാലയവും കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. പക്ഷേ കഥ പിന്നെയും തുടർന്നു. അതായത്, ഇപ്പോഴും കാറ്റിളകുമ്പോൾ ഈ മണികൾ മുഴങ്ങാറുണ്ടത്രേ. എന്നാൽ എല്ലാവർക്കും അത് കേൾക്കാൻ സാധിക്കുകയില്ല. അനുഗ്രഹ നിമിഷങ്ങളിൽ ചില ആളുകൾക്ക് മാത്രമാണ് ഈ മണിമുഴക്കം കേൾക്കാൻ കിട്ടുന്നത്. അവർക്ക് മനഃശാന്തി ലഭിക്കുമത്രേ. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തീരുമാനിച്ചു. അയാൾ ആ കടൽ തീരത്ത് വന്ന് ഈ മണിനാദം കേൾക്കുവാൻ വേണ്ടി ശ്രദ്ധയോടെ കാത്തിരുന്നു. അയാൾ എത്ര ഏകാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിട്ടും അയാൾക്ക് മണിമുഴക്കം കേൾക്കുവാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം വീണ്ടും അയാൾ ശ്രമിച്ചു. അന്നും കേട്ടില്ല. അങ്ങനെ തുടരെ തുടരെ പല ദിവസങ്ങളിൽ ശ്രമിച്ചെങ്കിലും അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. മണിനാദം കേൾക്കുവാനുള്ള അനുഗ്രഹം ആ ചെറുപ്പക്കാരന് ലഭിച്ചില്ല. ഒടുവിൽ അയാൾ വിചാരിച്ചു, ഒരുപക്ഷെ എനിക്കിത് വിധിച്ചിട്ടില്ലാവാം. ഞാനിവിടെ നിന്ന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഈ ഗ്രാമത്തിൽ പരിചയപ്പെട്ടവരോടൊക്കെ യാത്ര ചോദിച്ചു കൊണ്ടുപോകാം എന്ന് അയാൾ വിചാരിച്ചു. അങ്ങനെ അയാൾ ചുറ്റി നടന്ന എല്ലാവരോടും യാത്ര പറഞ്ഞു. അയാൾ പോകാനൊരുങ്ങി. നല്ല ക്ഷീണം തോന്നിയിരുന്നു. അയാൾ വിചാരിച്ചു, പോകുന്നതിന് മുമ്പ് ഈ കടൽ തീരത്ത് കിടന്ന് കാറ്റും കൊണ്ട് അല്പനേരം വിശ്രമിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചാൽ കടൽ തീരത്തിയെന്ന് നീണ്ടു നിവർന്നങ്ങനെ കിടന്നു. അങ്ങനെ കിടക്കുമ്പോൾ അയാൾക്ക് ഉറക്കം വന്നു. ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അയാൾക്ക് തോന്നി ഒരു മണിനാദം കേട്ടുവെന്ന്. പെട്ടെന്ന് കണ്ണു തുറന്ന് ശ്രദ്ധിച്ചു. അതാ, വീണ്ടും ഒരു മണിനാദം. പെട്ടെന്ന് 1000 മണിനാദങ്ങളും ഒരുമിച്ച് കേൾക്കുവാൻ അയാൾക്ക് സാധിച്ചു. അയാൾ അങ്ങനെ സംതൃപ്തനായി അവിടെ നിന്ന് മടങ്ങി. ഇതാണ് കഥ. ആലിബാബയും 40 കള്ളന്മാരും എന്ന കഥയിൽ ആലിബാബ കാട്ടിൽ വെച്ച് നിധികളടങ്ങുന്ന ഒരു ഗുഹ കണ്ടെത്തുന്നുണ്ട്. ഗുഹയുടെ വാതിൽ തുറക്കാൻ ഒരു മന്ത്രവും കണ്ടുപിടിച്ചു. ആ മന്ത്രം ഇതായിരുന്നു, ഓപ്പൺ സിസൈൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും വസ്തുക്കളും ഈ പ്രകൃതി തന്നെയും ഒരു നിധി സൂക്ഷിക്കുന്ന ഗുഹകളാണ്. ഈ നിധി നമുക്ക് തരുന്ന സമ്മാനങ്ങളാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ വളർത്തുന്നത്. ആ വ്യക്തിബന്ധങ്ങൾ വളർത്തുന്നതിനുള്ള സമ്മാനം അല്ലെങ്കിൽ നിധി മറ്റുള്ളവരുടെ പക്കയിൽ നിന്നും ലഭിക്കുന്നതിന് നമുക്കൊരു മന്ത്രമുണ്ടാകണം. നമ്മുടെ കഥയിലെ ചെറുപ്പക്കാരൻ ബലാത്കാരമായി കടലിലെ മണിമുഴക്കം കേൾക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും അയാൾക്കത് നഷ്ടപ്പെട്ടു. എപ്പോൾ അയാൾ ആഗ്രഹം ഉപേക്ഷിച്ചു അപ്പോഴാണ് അയാൾക്കത് ലഭിച്ചത്. ജീവിതത്തിലും അതുപോലെയാണ്. ഒരു പക്ഷിയായാലും ഒരു പൂവായാലും ഒരു കൂട്ടുകാരനായാലും ഒരു ബന്ധുവായാലും ഈ പ്രകൃതി തന്നെ ആയാലും നമുക്കൊരുപാട് സമ്മാനങ്ങൾ തരുവാൻ നിധികൾ തരുവാൻ അവരുടെ പക്കലുണ്ട്. പക്ഷേ ഈ നിധികളൊന്നും പിടിച്ചെടുക്കുവാനോ കവർന്നെടുക്കുവാനോ സാധിക്കുകയില്ല. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് കീഴടക്കി ഭരിക്കാനാണ്, വെട്ടിപ്പിടിക്കുവാനാണ്. അങ്ങനെയൊന്നും ഈ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിഗൂഢമായ നിധികൾ നമുക്ക് ലഭിക്കുകയില്ല. അവർ തരുന്ന സമ്മാനങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് വിധേയപ്പെടണം. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലുള്ള ഭിക്ഷപാത്രത്തിലേക്ക് മറ്റുള്ളവർക്ക് ഹൃദയം തുറന്ന് അവരുടെ വെളിപാടുകൾ വഴി അവരുടെ സമ്മാനങ്ങൾ നമുക്ക് തരുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തി സ്വയമാണ് വെളിപ്പെടുത്തേണ്ടത്. ഒരിക്കലും നിർബന്ധം കൊണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്കായി വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ പാട്ടിന്റെ പാലാഴി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. പാട്ടിന്റെ പാലാഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ചു നേരം ആശാ ഭോസ്ലെ പാടിയ കുറച്ച് പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാം. പാട്ടിന്റെ പാലാഴി ഈ എപ്പിസോഡിലും ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഒരു ഗാനം കേൾക്കാം. ബാസിഗർ എന്ന സിനിമയിലെ ഗാനമാണ് ആദ്യം. സംഗീതം അനു മാലിക്, വരികൾ സഫർ ഗോരഖ്പൂരി.

ആശാ ഭോസ്ലിയുടെ പാചകത്തിനുള്ള താല്പര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വേറൊരു കമ്പം ഉണ്ട്, യാത്രയായിരുന്നു അത്. ഇന്ത്യക്കകത്തും പുറത്തും അനേകം യാത്രകൾ ആശാജി നടത്തിയിട്ടുണ്ട്. അതവരുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിച്ചു എന്ന് അവരൊരു അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. റുഡാലി എന്ന സിനിമയിലെ ഗാനം ആസ്വദിക്കാം. വരികൾ ഗുൽസർ, സംഗീതവും ഈണവും ഭൂപേൻ അസാരിക, പാടിയത് ആശാ ഭോസ്ലെ.

എന്തുകൊണ്ട് എപ്പോഴും സന്തോഷവതിയായിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആശാജി നൽകിയ മറുപടി, സന്തോഷം മറ്റുള്ളവർക്ക് പകരാൻ സാധിക്കുന്നുവെങ്കിൽ അതിൽ പരം മേന്മ മറ്റൊന്നിനുമില്ല. നിങ്ങളെപ്പോഴും ദുഃഖിതയാണെങ്കിൽ, സങ്കടകരമായ കാര്യങ്ങളാണ് എപ്പോഴും സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ദുഃഖത്തിനടിമയായിരിക്കും. അതിലൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ജീവിതത്തെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുന്നതാണ് നല്ലത്. ഹേറാം എന്ന സിനിമയിലെ ഗാനം കേൾക്കാം ഇനി. പാടിയത് ഹരിഹരൻ, ആശാ ഭോസ്ലെ, വരികൾ കമൽഹാസൻ, സംഗീതം ഇളയരാജ. ഇതിൻ്റെ ഹിന്ദി പതിപ്പുകൊണ്ട് ഞാൻ ഇന്നിവിടെ കേൾപ്പിക്കുന്നത് തമിഴ് പതിപ്പാണ്. ഹേറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമൽഹാസന്റെ ഒരു മാസ്റ്റർ പീസ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം കഥയും തിരക്കഥയും എല്ലാം എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ഹേറാം. ഇതിൻ്റെ സംഗീതം ആദ്യം എ ആർ റഹ്മാനാണ് ചെയ്തത്. പക്ഷേ എന്തോ അതത്ര ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് പിന്നെ കടന്നു വരുന്നത് ഇളയരാജയാണ്. ഇളയരാജ ഗാനങ്ങൾ ചെയ്തത് ആ സിനിമയിൽ ചിത്രീകരിച്ച ഗാനങ്ങൾ നോക്കി, ചുണ്ടനക്കുന്നത് നോക്കി ആണ് അതിന് സംഗീതം നൽകിയത്. വളരെ സാഹസപ്പെട്ട ഒരു സംഗീത നിർവഹണമായിരുന്നു അത്. എന്തായാലും പാട്ടുകളൊക്കെ ഗംഭീരമായി. അവിടെയാണ് ഇളയരാജ എന്ന സംഗീത പ്രതിഭയെ നമ്മൾ നമിക്കുന്നത്. ഇത് റിലീസായത് 2000-ലാണ്. അപ്പോൾ നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിൻ്റെ പാലാഴി. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. ഈ എപ്പിസോഡിലും നമ്മൾ ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. തുടർന്നും പരിപാടി ആസ്വദിക്കും. ആശാ ഭോസ്ലെ പാടിയ ഡ്യുവറ്റുകൾ വളരെ പ്രസിദ്ധമാണ്. ഡ്യുവറ്റുകൾ എന്ന് പറയുമ്പോൾ മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, മന്നാഡേ അവരുമായിട്ട് പാടിയ ഡ്യുവറ്റുകൾ കാലത്തെ അതിജീവിച്ചു. ഗ്രഹാൻ എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. അതിൻ്റെ സംഗീതം കാർത്തിക് രാജയാണ്, വരികൾ മെഹബൂബ്, പാടിയത് ആശാ ഭോസ്ലെ, അഭിജീത് ഭട്ടാചാര്യ.

ഒരിക്കലൊരു അഭിമുഖത്തിൽ ആശാ ഭോസ്ലെ പറഞ്ഞു, ഞങ്ങൾ പാടുന്നത് ശ്വസിക്കുന്നതിന് തുല്യമാണ്, ഞങ്ങൾ ഉറങ്ങുമ്പോഴും പാടാറുണ്ട്. അതെ, സംഗീതത്തെ ഉപവസിക്കുന്നവർ ഉറങ്ങുമ്പോഴും പാടും. ലഗാൻ എന്ന സിനിമയിലെ ഗാനം ഇനി കേൾക്കാം. പാടിയത് ആശാ ഭോസ്ലെ, ഉദിത് നാരായണൻ. ഈണവും സംഗീതവും എ ആർ റഹ്മാൻ. വരികൾ ജാവേദ് അക്തർ.

തന്റെ സമകാലികരായ ഗായകരും ഗായികമാരും 80s അവസാനമായപ്പോൾ ഫീൽഡിൽ നിന്ന് പതിയെ വിടവാങ്ങിയപ്പോൾ ആശാജി അങ്ങനെയല്ലായിരുന്നു. പുതിയ ശബ്ദങ്ങൾ പരീക്ഷിക്കാനും പുതിയ സംഗീത സംവിധായകരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും അവർ ഒരു വിമുക്തതയും കാണിച്ചില്ല. ഉത്സാഹത്തോടെ പുതിയ തലമുറയുമായിട്ട് അവർ പ്രവർത്തിച്ചു. ജതിൻ, ലളിത്, അനു മാലിക് തുടങ്ങിയവരുമായിട്ട് പ്രവർത്തിച്ചു വരുമ്പോഴാണ് എ ആർ റഹ്മാന്റെ കടന്നുവരവ്. അദ്ദേഹവുമായിട്ട് പ്രവർത്തിക്കാനും അവർ യാതൊരു വിമുക്തതയും കാണിച്ചില്ല. പുതിയ കാലത്തിൻ്റെ സംഗീതം, റഹ്മാന്റെ ഇലക്ട്രോണിക് സംഗീതത്തിനോടൊപ്പം അവർ അവരുടെ ചുണ്ട് അനക്കി. യാദൈൻ എന്ന സിനിമയിലെ ഗാനം ഇനി കേൾക്കാം. സംഗീതം അനു മാലിക്, വരികൾ ആനന്ദ് പക്ഷി, പാടിയത് ആശാ ഭോസ്ലെ, ഉദിത് നാരായൺ, സുഖ്വീന്ദർ സിംഗ്, സുനിധി ചൗഹാൻ. ഇത് റിലീസായത് 2000s.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിൻ്റെ പാലാഴി. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. ഈ എപ്പിസോഡിലും നമ്മൾ ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. തുടർന്ന് പരിപാടി ആസ്വദിക്കും. അടുത്ത ഗാനം ഫുട്പാത്ത് എന്ന സിനിമയിലേതാണ്. നദീം ശ്രാവൺ ആണ് വരികൾ സമീർ, പാടിയത് SP ബാലസുബ്രഹ്മണ്യം, ആശാ ഭോസ്ലെ.

90s ഇൻഡി പോപ്പിന്റെ കാലമായിരുന്നു. ആശാ ബോസ്ലെ അതിലേക്കും ചാടി വീണു, ചിന്തിച്ചു നിൽക്കാതെ. ആദ്യ ഗായകരിൽ അവരുമുണ്ടായിരുന്നു. ലെസ്ലി ലൂയിസുമായിട്ട് ചേർന്ന് ചില ഗാനങ്ങൾ റീമിക്സ് ചെയ്ത് ആൽബവും ഇറക്കി. ഇന്നത്തെ അവസാന ഗാനം പേജ് 3 എന്ന സിനിമയിലേതാണ്. ഇതിന്റെ കമ്പോസർ ഷമീർ ടാൻഡൻ, സന്ദീപ് നാഥും ചേർന്നാണ് പാടിയിരിക്കുന്നത്. ആശാ ബോസ്ലെ, അഭിജീത്.

0: ഇതോടുകൂടി ഇന്നത്തെ പാട്ടിന്റെ പാലാഴി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ. അടുത്ത എപ്പിസോഡിലെ ആശാ ബോസിലെ ഗാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ. ഏവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.
2: റേഡിയോ ബെൻസികർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

അമൽനീരദ് സിനിമകളിലെ ലവ് സോങ്സിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അങ്ങനെ ഒരു പാട്ടാണ് ബാച്ചലർ പാർട്ടിയിലെ രാഹുൽ രാജ് സംഗീതം പകർന്ന ഈ പാട്ട്. തൂ മഞ്ഞും തീയാവുന്നു നിലാവിൽ നീ വരില്ലെങ്കിൽ, ഓരോരോ മാത്രയും ഓരോ യുഗം നീ പോവുകിലെന്ന് റഫീഖ് അഹമ്മദിന്റെ വരികളിൽ നിഖിൽ മാത്യു പാടി അവസാനിപ്പിക്കുമ്പോൾ ശ്രേയ ഘോഷാലിന്റെ ഒരു വരവുണ്ട്. ഓഫ്.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.